ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന

മലയാള ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയ രംഗത്തേക്കെത്തിയ അരുൺ സ്വാഭാവിക അഭിനയത്തിലൂടെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടി. തുടർന്ന് മീശമാധവൻ, സൈക്കിൾ, മുത്തുഗൗ, ഒരടാർ ലവ്, ധമാക്ക, വ്യസനസമേതം ബന്ധുമിത്രാദികൾ, വാഴ ടു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും ഓരോ വേഷവും സ്വാഭാവികതയോടെ അവതരിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്ന അരുൺകുമാർ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന യുവ അഭിനേതാക്കളിൽ ഒരാളാണ്.

0: ഹലോ, പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അരുൺ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറുപ്പം മുതലേ നിങ്ങൾ കണ്ടുവന്ന ഒരാളാണ്. ഒളിമ്പ്യൻ അന്തോണി യാദവ് എന്ന സിനിമയിലെ ടോണി ഐസക് എന്ന ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാഴ 2 എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടേട്ടൻ എന്നുള്ള ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും വിളിക്കുക, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഹലോ, പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: സർ, ഞാൻ കൊല്ലത്ത് നിന്ന് സിന്ധു.
0: സിന്ധു, ഓക്കെ. ചേച്ചി എന്ത് ചെയ്യാ?
1: ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്.
0: ഓക്കെ.
1: വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് എന്റെ ഉള്ളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ടോണി.
0: ഓ, വളരെ സന്തോഷം കേട്ടത്.
1: മറ്റു പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് മലയാളി പ്രേക്ഷകർ എന്നെന്നും നെഞ്ചിലേറ്റുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ടോണി.
0: അതെ അതെ, എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഒളിമ്പ്യൻ അന്തോണി യാദവിലെ ടോണി ഐസക് എന്ന് പറയുന്നത്.
1: എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കാരണം നമ്മുടെ മുന്നിൽ കൂടി അതുപോലെ ഒരുപാട് കുട്ടികൾ കടന്നുപോയിട്ടുണ്ട്. നമ്മളൊരു അധ്യാപികയായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ബ്രോക്കൺ ഫാമിലീസ് നിന്ന് വരുന്ന ഒരുപാട് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഭാവങ്ങളുടെ വികാരങ്ങളുടെ സൂക്ഷ്മ തലങ്ങളിൽ വരെ അരുൺ എത്തിയിട്ടാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അതും ആ ഒരു ചെറു പ്രായത്തിൽ.
0: വളരെ സന്തോഷം.
1: അതിനെക്കാളും മതിയാവത്തില്ല. സത്യത്തിൽ അതിന് നേരിട്ട് കാണണമെന്ന് പോലും ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കഥാപാത്രത്തെ ഇത്ര ഭാവതലങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അരുണെന്ന കലാകാരന്റെ ഏറ്റവും വലിയ
0: താങ്ക് യു സോ മച്ച്. അതൊക്കെ കേട്ടത് ഭയങ്കര സന്തോഷം. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ആ ക്യാരക്ടറിനോട്. കാരണം ഞാനൊരു സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആളല്ലായിരുന്നു. എന്റെ സ്കേറ്റിംഗ് വഴിയാണ് എന്നെ ഭദ്രൻ സാറ് ആ സിനിമയിലേക്ക് എടുത്തത്. ആ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അതിന്റെ ഒരു മേജർ പാർട്ട് എന്റെ ഡയറക്ടറായ ഭദ്രൻ സാറാണ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കറിയത്തില്ല, സിനിമ അറിയില്ല, അഭിനയം അറിയത്തില്ല, ബട്ട് ആ ക്യാരക്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ സാറ് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണെന്നും ബട്ട് അതിലെന്ത് കാണുന്നു അതിന്റെ ഒരു മേജർ ഷെയർ സാറിന് തന്നെയാണ് പോകുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പലരെയും അങ്ങനെയുള്ളൊരു ആൾക്കാരെ കാണേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ ട്രോമാസ് കണ്ടിട്ടുണ്ടെന്നും. ബട്ട് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരായിരിക്കണം അതിനൊരു സപ്പോർട്ടീവായിട്ട് എപ്പോഴും ഉണ്ടാവാൻ. കാരണം പലപ്പോഴും പലരും ഒറ്റപ്പെട്ടു പോവാറുണ്ട് ഇതേപോലെയുള്ള ഒരു സിറ്റുവേഷൻസിൽ. എപ്പോഴും ടീച്ചേഴ്സായ എല്ലാവരും കൂടെ ഉണ്ടാവണം. എന്നെ വിളിച്ചതിലും ഈ കാര്യങ്ങൾ കേട്ടതിലൊക്കെ എനിക്ക് വളരെ സന്തോഷം.
1: ഞാൻ വാഴ ക്യൂവും കണ്ട് പക്ഷെ എന്റെ ഉള്ളിൽ നിന്നും ആ ടോണി എന്ന ഒരു കഥാപാത്രത്തിന്റെ മുഖഭാവവും എല്ലാമാണ് ഇന്നും എന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.
0: വളരെ സന്തോഷം, താങ്ക് യു.
1: എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം ഉള്ള ഒരു പാഠം കൂടിയായിരുന്നു ആ ഒരു സിനിമ.
0: അതെ അതെ അതെ.
1: എന്നും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ.
0: ഓക്കെ, താങ്ക് യു.
1: എന്നും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു നടനായി തിളങ്ങി നിൽക്കാൻ സാധിക്കട്ടെ എന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു.
0: താങ്ക് യു സോ മച്ച്. എന്തായാലും വിളിച്ചതിലും സംസാരിച്ചതിലും വളരെ സന്തോഷം. ചേച്ചി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് കളിത്തോഴൻ എന്ന സിനിമയിലെ ജയചന്ദ്രൻ സാർ ആലപിച്ച മഞ്ഞളയിൽ മുങ്ങി തോർത്തി എന്ന ഗാനം.
0: ശരി, ഓക്കെ. ജയചന്ദ്രൻ സാറും ദേവരാജ് സാറാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പി ഭാസ്കരൻ സാറാണ് ലിറിക്സ്. ഓക്കെ, എന്തായാലും വിളിച്ചത് വളരെ സന്തോഷം. ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ പാട്ട് വെച്ചുതരാം. ഓക്കെ, താങ്ക് യു.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് കീർത്തന.
0: കീർത്തന. ഓക്കെ, കീർത്തന എവിടുന്നാ വിളിക്കുന്നേ?
1: ട്രിവാൻഡ്രം.
0: ട്രിവാൻഡ്രത്ത് എവിടെയാ?
1: ട്രിവാൻഡ്രത്ത് കരമന കാലടി.
0: ആ ശരി ശരി. കീർത്തന എന്ത് ചെയ്യാ?
1: ഞാനിപ്പം +1 പഠിക്കുന്നു.
0: +1-ലായി? ഇപ്പം ക്ലാസ് നടന്നോണ്ടിരിക്കാം.
1: ക്ലാസ് തുടങ്ങും.
0: തുടങ്ങുന്നു? തുടങ്ങിയില്ല. ഓക്കെ, ഏതാ എടുത്തേക്കുന്ന സബ്ജക്ട്?
1: ബയോസയൻസ്.
0: ഓക്കെ, +2 കഴിഞ്ഞ് എന്താ പ്ലാൻ?
1: +2 കഴിഞ്ഞ് നല്ലൊരു ജോബിലോട്ട് പോണം.
0: അങ്ങനെ +2 കഴിഞ്ഞ് പഠിക്കണ്ടേ? ജോബില് പോയാ മതിയോ?
1: പഠിച്ചോണ്ട് ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം.
0: ശരി ശരി. കീർത്തനന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ അമ്മ ഉണ്ട്, ചേട്ടനുണ്ട്, എന്റെ ഒരു ട്വിൻ ബ്രദർ ഉണ്ട്.
0: ഓക്കെ, അമ്മ എന്ത് ചെയ്യാ?
1: അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യണം.
0: ആണോ? കീർത്തന വിളിച്ചാൽ വളരെ സന്തോഷം. കീർത്തനക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: നീ വാഴ മൂവിയിലെ സോങ് ഉണ്ട് മതി.
0: വാഴ 2-ലെ? ആഹാ, വാഴ 2-ലെ ഏത് പാട്ടാ വേണ്ടേ? വാനലിച്ചെടിയ. അതാണ് ഇഷ്ടം. ശരി ശരി, എന്തായാലും ആ പാട്ട് വെച്ചു തരാം. കീർത്തന വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
1: സന്തോഷം.
0: ഓക്കെ.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: ഹലോ സാർ, ഇത് അഞ്ചലിനടുത്ത് ചെന്നപ്പെട്ട എന്ന് പറയുന്ന സ്ഥലം, കൊല്ലം ജില്ലയിലെ.
1: ഓക്കെ, ആ പേര്?
2: എന്റെ പേര് സജി.
1: ഓക്കെ,
2: ഞാൻ ടാക്സി ഡ്രൈവറാ.
1: ടാക്സി ഡ്രൈവറാണ്. ഓക്കെ,
2: എപ്പോഴും എല്ലാ പരിപാടിയിലും പ്രോഗ്രാമിലും എല്ലാം കേട്ടോണ്ടിരിക്കും. ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞത് ചെന്നപ്പെട്ടേക്ക് എന്നുള്ള ഇക്കോ ടൂറിസം മേഖലയാണ്. ഒരുപാട് ഫോറസ്റ്റ് ഏരിയയും ഇക്കോ ടൂറിസവും തെന്മല കുടുക്കുപ്പാറ, പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ചടയമംഗലം ജടായിപ്പാറ.
1: ഞാൻ ആ വഴിയൊക്കെ വന്നിട്ടുണ്ട്. അഞ്ചലൊക്കെ എനിക്ക് അറിയാവുന്ന
2: സ്ഥലങ്ങളാണ്. പുതിയ പുതിയ ഇവിടം വല്ലതും?
1: ഞാനിപ്പോ അവസാനം വാഴ ടൂല് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു.
2: കണ്ടില്ല?
1: വാഴ ടൂലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ ഒരു പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക, ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് കഴിഞ്ഞു. അങ്ങനെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട്?
2: ഭാര്യയുണ്ട്, മോളുണ്ട്. മോള് അഞ്ചല് കോളേജില് ബിഎസ്സി നേഴ്സിംഗ് ലാസ്റ്റ് വർഷം.
1: ശരി ശരി. അപ്പം ചേട്ടന് പാട്ട് ഏതാ വേണ്ടത്?
2: എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്.
1: ഓ ഓക്കെ, എന്റെ വക ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്ക. വൈഫിന് പറ്റിയ പാട്ട്.
2: എന്തായിരുന്നാലും
1: യേശുദാസ് സാർ പാടിയതാണ്.
2: സാറിന്റെ സ്ഥലം എവിടെ പറഞ്ഞു?
1: ഞാൻ തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന സ്ഥലത്ത്. ആണോ? ഓക്കെ ഓക്കെ. ശരി ശരി ശരി, വളരെ സന്തോഷം. വളരെ സന്തോഷം, വളരെ സന്തോഷം. എന്തായിരുന്നാലും വൈഫിനോട് അന്വേഷണം പറയാം. എന്തായിരുന്നാലും വിളിച്ചതിൽ സന്തോഷം. ചേട്ടൻ ചോദിച്ച പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം. ഇതെവിടുന്നാ വിളിക്കുന്നേ?
1: ഇത് ആലപ്പുഴ ഗുരുപുരം എന്ന് പറയും.
0: ആ, ആലപ്പുഴ. പേരെന്താ?
1: ലത.
0: ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളും, മൂന്ന് പെൺകുട്ടികൾ.
0: ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യാ?
1: ടൈലിന്റെ വർക്കാ.
0: ശരി ശരി ശരി. മക്കളൊക്കെ പഠിക്കുകയാണോ?
1: അല്ല, മൂന്ന് പേരെയും കല്യാണം കഴിച്ചു.
0: കല്യാണം കഴിഞ്ഞു? ഓ, ഓക്കെ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ അതോ? വീട്ടമ്മയാണ്. ഓ, ശരി ശരി. ഓ, താങ്ക് യു, താങ്ക് യു. വളരെ ഇഷ്ടപ്പെട്ടോ? കഥാപാത്രമായതല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെസ്സേജ്.
1: അതെ,
0: അങ്ങനെ ഒരു ആൾക്കാരെ എല്ലാം നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല, അവരിൽ നിന്നെല്ലാം മാറ്റി നിർത്തണം. അതാണ് അതിന്റെ ഒരു മെസ്സേജ്. അതെ അതെ അതെ അതെ. ഇതിലൂടെ ഒരു മോട്ടിവേഷൻ ആയെന്ന് തോന്നുന്നു. അതെ അതെ. ഏ ചേച്ചി, ഏത് പാട്ടാ ചോദിച്ചേ?
1: ഞാൻ അന്വേഷണത്തിലെ പി സുശീലാമ്മ പാടിയ
0: ചന്ദ്രരശ്മിതൻ്റെടാ. ചേച്ചി നല്ലോണം പാടുന്നുണ്ടല്ലോ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വളരെ സന്തോഷം വിളിച്ചതിൽ സംസാരിച്ചു.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഇത് ഞാൻ ഐവർഗാലയെന്ന് ഷീല, കൊല്ലംപുത്തൂർ.
1: ഓക്കെ.
2: ഞാൻ റിട്ടയേർഡ് ടീച്ചറാണ്.
1: ഓ, എവിടെയാ വർക്ക് ചെയ്തതൊക്കെ? കൊല്ലം തന്നെയാണ്
2: വർക്ക് ചെയ്തത്? അല്ല, ആദ്യം കുറച്ച് 19 കൊല്ലം മലപ്പുറം ജില്ലയിലാണ് വർക്ക് ചെയ്തത്.
1: ഓ, മലപ്പുറത്തായിരുന്നു. ഓക്കെ.
2: അതിന് ശേഷം പിന്നെ കൊല്ലം ജില്ലയിലെ നെടിയവള, പിന്നെ ഐവർഗാല. വീടിന്റെ അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളു. അവിടെ സ്കൂളിൽ ഇരുന്നാണ് പെൻഷനായി.
1: ഓക്കെ, അത് നന്നായി, നല്ലതാണല്ലോ കേട്ടത്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഇപ്പം ഞാൻ ഈ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. 2 മക്കളുണ്ട്, 2 പെൺമക്കളാണ്. അവരെ കല്യാണം കഴിച്ചയച്ചു.
1: എന്റെ അമ്മയുടെ നാട് വന്നിട്ട് കൊല്ലമാണ്. അമ്മയുടെ കൊല്ലം പള്ളിമുക്ക്, ഇരുവിപുരം പള്ളിമുക്ക്.
2: പള്ളിമുക്ക് കേട്ടിട്ടുണ്ട്.
1: അവിടെയായിരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ. അവിടെയായിരുന്നു. അവരാരുമില്ല, അവിടെയായിരുന്നു.
2: അമ്മയുടെ വീട്ടിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ടാവുമല്ലോ.
1: പിന്നെ എല്ലാ വെക്കേഷനും അവിടെയായിരുന്നു. ഇപ്പം നമ്മളെ കസിൻസ് എല്ലാരും കൂടെ ആയിട്ട് വന്ന് താമസിക്കുന്ന സ്ഥലം അവിടെ ആയിരിക്കുമല്ലോ.
2: കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം അവിടെ കിടക്കുക.
1: അതെ അതെ അതെ അതെ. എന്തായാലും വിളിച്ചത് സന്തോഷം. ചേച്ചി, ഏത് പാട്ടാ വേണ്ടേ?
2: ഞാന് ചോദിക്കുന്നത് ജാനകിയമ്മ പാടിയ സ്വർണമുഖിലെ സ്വർണമുഖിലെ എന്ന പാട്ട്. ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലെ
1: ജോൺസൺ മാഷ്, ഈ പാട്ടാണോ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്?
2: ജാനകിയമ്മയുടെ പാട്ടാണ് ഏറ്റവും കൂടുതൽ.
1: ജാനകിയമ്മ ഫാനാണ്.

0: റേഡിയോ കേട്ട് വളർന്നവര് തന്നെയാണ് ഞങ്ങള്.
1: ആണല്ലേ.
0: പിന്നെ ഇപ്പൊ പെൻഷനായതിന് ശേഷം റേഡിയോ ആണ് ഞങ്ങളുടെ കൂട്ട്.
1: എന്റെ വീട്ടിലും അങ്ങനെയാണ്. എന്റെ അമ്മയും എപ്പോഴും അടുക്കളയിൽ റേഡിയോ എപ്പോഴും ഓൺ ചെയ്ത് വെക്കും. രാവിലെ വന്ന് ഫസ്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇടുന്ന, എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇടുന്നതിന് മുമ്പേ റേഡിയോ ഓൺ ചെയ്യുന്നു തോന്നുന്നു.
0: പറഞ്ഞാൽ തിരുവരും ഇവിടാണെങ്കിൽ ഇവിടുത്തെ സാറിന് നാല് റേഡിയോ ആണുള്ളത്, നാല് മുറിയിലും ഓരോന്ന് വെച്ചിരിക്കുക.
1: ഓ ശരി ശരി, അതൊരു ശീലം.
0: ബെഡ്റൂമിലും ഹാളിനും ഒക്കെ ഓരോന്ന് വെച്ചിരിക്കും.
1: അതൊരു ശീലം അല്ലേ.
0: അതൊരു ശീലം. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നവരായതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടേ
1: ഇല്ല. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ എനിക്ക് ആ ഭാഗ്യം കിട്ടി ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിൽ. വളരെ സന്തോഷം വിളിച്ചതിൽ. എന്തായിരുന്നാലും ചേച്ചി ആവശ്യപ്പെട്ട സ്വർണ്ണമുകിലി എന്നുള്ള പാട്ട് പ്ലേ ചെയ്തു തരാം. ഓക്കെ
0: ഓക്കെ
1: ശരി. ഓക്കെ താങ്ക് യു.

0: ഹലോ, പ്രീഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ആരാണ്? അർക്കന്നൂർ സ്ത്രീകല.
0: ഓക്കെ,
1: സ്ഥലം ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ?
0: അർക്കന്നൂരൊക്കെ അറിയാം എനിക്ക്. എന്റെ
1: തമ്മിൽ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്.
0: ആണോ? ഓക്കെ, അർക്കന്നൂരൊക്കെ എനിക്ക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഓ, സന്തോഷം സന്തോഷം. വീട്ടിലെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അങ്ങനുണ്ട്, കൊച്ചുങ്ങളുണ്ട്, രണ്ട് മക്കള്.
0: ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യാം?
1: രണ്ടുപേരും കല്യാണം കഴിഞ്ഞവനെ.
0: ആണോ?
1: അർജുനൻ പിള്ള, മക്കള് ശരണ്യ ശ്യാമ, രണ്ട് കുഞ്ഞു മക്കളുണ്ട്, കുഞ്ഞുണ്ണി അപ്പുണ്ണി.
0: ഓ, അപ്പൊ വലിയ
1: കുട്ടികളാണ്.
0: നമുക്ക് അറിയാവുന്ന ഒരാൾ വിളിച്ചതിന് വളരെ സന്തോഷം. ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടായിരുന്നു?
1: എനിക്ക് ആരോ വിരൽ മീട്ടി.

അടിപൊളി, നല്ലോണം പാടുന്നുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി പാടിയതിൽ വളരെ സന്തോഷം. അവിടെ എല്ലാരോടും അന്വേഷണം പറയാ, ഇനിയും വിളിക്കാം.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് സൽമ ബീവി, കരിങ്ങനൂരിൽ നിന്ന് വിളിക്കുന്നു.
1: സൽമ ബീവി, ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി?
2: ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു.
1: ആണോ ചേച്ചി, എന്ത് ചെയ്യാ, വർക്ക് ചെയ്യാണോ അതോ?
2: ഇല്ല, ഞാൻ വീട്ടിൽ പണിയൊക്കെ ഉള്ളു, പിന്നെ ജോലിക്കൊക്കെ പോകും, ദണ്ഡത്തിനൊക്കെ പോകും.
1: ആണോ? ഓ ശരി ശരി ശരി, ഓക്കെ. ചേച്ചി ഏത് പാട്ടാ വേണ്ടത്?
2: തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, ഇപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്നുള്ള പാട്ട്.
1: ആണോ, ഓക്കെ. വളരെ സന്തോഷം വിളിച്ചതിൽ. താങ്ക് യു. ആ പാട്ട് വെച്ചത്. ഓക്കെ.

0: ഹലോ, ഇത് എന്റെ പേര് ഗുണശീലൻ.
1: ഗുണശീലൻ, ഓക്കെ. ആ ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. ആ ഓ ശരി ശരി. ആ ശാന്തിവിളയാണ്. ഓക്കെ, ആണോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടിലെ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും രണ്ട് സംസ്ഥാനത്ത്.
1: ഓ താങ്ക് യു, താങ്ക് യു. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായിരുന്നാലും പിന്നെ ചേട്ടൻ ഏത് പാട്ടാ വേണ്ടേ?
0: എനിക്ക് ഇവിടമാണ് ഈശ്വര സന്നിധാനം.
1: ഓക്കെ,
0: സുഖത്തന്നെ?
1: ഓ സുഖം, സുഖം, സുഖം.
0: ഇപ്പൊ പുതിയത് എന്താ?
1: ഇപ്പൊ ഞാനൊരു സിനിമയിലെ ഷൂട്ടിലാണ്, അതിന്റെ ഇടയിലാണ് വന്നത്.

എന്തായിരുന്നാലും ഇന്ന് എന്നെ വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും വളരെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പുതിയൊരു അനുഭവമായിരുന്നു, കാരണം പല മേഖലയിലുള്ള പല ആൾക്കാരും എന്നെ വിളിക്കുകയും അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. റേഡിയോ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, അതിൽ നിന്നും ഒരുപാട് പേര് നമ്മളെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. അതിൽ കുറച്ചുപേരുമായിട്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ, ബാക്കിയുള്ളവരടുത്ത് ക്ഷമ ചോദിക്കുന്നു. എന്തായിരുന്നാലും സംസാരിച്ചവരുടെ അടുത്ത് എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.

ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന അൻവർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയണ്ട. ഡിജിറ്റൽ ഇന്ത്യ നിങ്ങളുടെ വിരൽത്തുമ്പിൽ സർക്കാർ സേവനങ്ങൾ എത്തിക്കുന്നു. ആധാർ കാർഡ് തിരുത്തൽ, റേഷൻ കാർഡ് സേവനങ്ങൾ, നികുതി അടയ്ക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ പോർട്ടലുകൾ വഴി എളുപ്പമാക്കാം. മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ നേടുക.
2: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:30 മുതൽ 12 മണി വരെ. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, 9496593231. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ഹെൽത്ത്
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ആർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ട്രാൻസ്ജെൻഡർ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യകാലം മുതൽക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുക? ഒപ്പം തന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
3: ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ മേഖലയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിക്കുമ്പം ട്രാൻസ്ജെൻഡർ ബോയ്സും ട്രാൻസ്ജെൻഡർ ഗേൾസും ഉണ്ട് അല്ലേ. അതിൽ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കേസ് പറയാം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. +1 പഠിക്കുകയാണ്. അമ്മയും അച്ഛനും കൂടെയാണ് കൊണ്ടുവന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അമ്മ പറഞ്ഞു, ഈ കുട്ടി ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, അതുപോലെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ആൺകുട്ടികളെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ കുട്ടിയും കൂടെ ഫുട്ബോൾ കളിക്കുക, അവരുടെ കൂടെ ചേരുന്നു. അതിങ്ങനെ തുടരവേ കുറച്ച് നാളിന് മുമ്പ് അമ്മയുടെ വലിയ പരാതി എന്ന് പറഞ്ഞാൽ, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺകുട്ടികളൊക്കെ വരുന്നത് പോലെ വൈകിട്ട് രാത്രിയിലേ എത്തത്തുള്ളൂ. വീട്ടിൻ്റെ അടുത്ത് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് പോയി കുട്ടിയും ഈ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ഒരുമിച്ച് അവരുടെ കൂടെ ഒരുമിച്ച് നടക്കുന്നു. അവർ രാത്രിയിൽ എത്തുന്നത് പോലെ കുട്ടിയും രാത്രിയിൽ എത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവ രീതി, ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ കുട്ടിയെ ഒരുപാട് വഴക്കു പറഞ്ഞ് നിർബന്ധിച്ച് അവരെ പിന്നെ പറഞ്ഞ് സംസാരിച്ച് കുട്ടിയുടെ അടുത്ത് സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ച്, അങ്ങനെ ഒരു ദിവസം ഈ സംസാരത്തിൻ്റെ ഇടയിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്ക് മറ്റൊരു ജില്ലയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടിയെ ബസ് KSRTC ബസ്സുകാർ, സ്റ്റാഫ്, പോലീസും കൂടെ ചേർന്ന് പിടിച്ച് അങ്ങനെ വിളിച്ച് അങ്ങനെ അവർ പോയി വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ജന്മന ഒരു പെൺകുട്ടിയാണ്, ജന്മന ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയായിട്ടാണ് അവർ വളർത്തുന്നത്. പക്ഷേ കുട്ടി കാണിക്കുന്ന സ്വഭാവമല്ല ആൺകുട്ടികളുടെ. ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, ശരീരം പ്രകൃതി, പെൺകുട്ടികളുടെ പ്രകൃതി, വലിയ കുട്ടിയായല്ലോ 16 വയസ്സ്, പ്രകൃതം ശരീരപ്രകൃതം ഒക്കെ മറയ്ക്കാനായിട്ട് ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു. ആൺകുട്ടികളവിടെ കളിക്കുന്നു, വൈകുന്നേരത്തെ രാത്രി തിരിച്ചു വരുന്നു. അങ്ങനെ പെൺകുട്ടിയാണ് ജന്മന എങ്കിലും, ജന്മന എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സെക്സ് ആണെങ്കിലും ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ രീതിയിലുള്ള സ്വഭാവ രീതി തുടരുകയും വീട്ടിൽ സംഘർഷം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ജന്മന പെൺകുട്ടികൾ പക്ഷേ ആൺബോധം കാണിക്കും, ആൺകുട്ടികളുടെ സ്വഭാവ രീതി. ഇനി മറ്റൊരു കേസിൽ ഞാനൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരു ആൺകുട്ടി, 11 വയസ്സുള്ള ഒരാൺകുട്ടി അതൊരു സാധാരണ പൂവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു. അമ്മയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിട്ട് പെൺകുട്ടികളോടെ ഡാൻസ് കളിക്കുന്നു. ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, സ്കൂളിലും പോകുന്നില്ല. സ്കൂളിലും പെൺകുട്ടികളോടെ പരിസരത്തും പെൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല. അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ അവർ നിർബന്ധിച്ച് പെൺകുട്ടികളോടെ പോകരുത്, ആൺകുട്ടികളോടെ കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ അമ്മ ഉണന്നു, രാത്രി 12 മണിയായപ്പോൾ അമ്മ അറിയാതെ ഉണന്ന് നോക്കിയപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഈവൻ അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട്, പാൻറ്റീസും ബ്ലേസറും ഒക്കെ എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണാടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അമ്മ ഞെട്ടിപ്പോയി, ഷോക്ക്ഡായിപ്പോയി. അമ്മ എന്താന്ന് ചോദിച്ച് അവനെ അമ്മ അവനെ വഴക്കു പറഞ്ഞ് അടിച്ച്, എന്നിട്ട് ആ സ്വഭാവം ഇനി കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഈ സ്വഭാവം അവൻ്റെ പെൺകുട്ടികളോടുള്ള കളിയും

0: തുടരുകയാണ്. കൂട്ടത്തിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ അണ്ടർ ഗാർമെൻസും ചേച്ചിയുടെ അണ്ടർ ഗാർമെൻസൊന്നും കാണുന്നില്ല. വാഷിയാൻ കിളിയിലായാലിട്ടാൽ ഒരു ദിവസം അവർ അവനില്ലാത്തപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവനൊരു മുറിയൊന്നും ഇല്ല, പാവപ്പെട്ട മനുഷ്യരാണ്. പക്ഷെ അവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്തു നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാതെ പോയ അണ്ടർ ഗാർമെൻസ് എല്ലാം ഈ കുട്ടിയുടെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് നിന്ന് ഇടയ്ക്കുന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ അമ്മയും അച്ഛനും പാവപ്പെട്ട മനുഷ്യരെ ഭയങ്കര ഷോക്ക്ഡായി. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ആൺകുട്ടി ഈ കുട്ടിയുമായിട്ട് അമ്മ വന്നു. അപ്പോൾ ഇവിടെ ജന്മന ഒരു ആൺകുട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞു ജന്മന ഒരു പെൺകുട്ടി, ഇവിടെ ജന്മന ഒരു ആൺകുട്ടി, പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഈ ഒരു സ്വഭാവ രീതിയെ നമ്മൾ ട്രാൻസ്ജെൻഡർ ഗേൾ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ബോയ് ആണ്, ഇത് ട്രാൻസ്ജെൻഡർ ഗേൾ. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ജെൻഡർ ബോയും ട്രാൻസ്ജെൻഡർ ഗേളും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്നത്, ഇപ്പോൾ ഒരാൺകുട്ടി ജനിക്കുന്നു, ആൺകുട്ടി വളർന്നു വരുന്നു, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടിക്കൊരു സ്വത്വബോധം, ആൺബോധം, ആൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ആൺബോധം ഉണ്ടാകും. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ പറയുന്ന 3 വയസ്സൊക്കെ ആകുമ്പോൾ ഐ ആം എ ബോയ്, അതുപോലെ ഐ ആം എ ഗേൾ ഡിക്ലെയർ ചെയ്യുക അവർ, ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. അപ്പോൾ ആൺകുട്ടിയായിട്ട് ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടിയുടെ ബോധം ആൺബോധത്തിൽ, സ്വബോധ സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയും, ആൺബോധത്തിൽ കുട്ടി വളർന്നു വരുന്നു, കുഴപ്പമില്ല, ആൺകുട്ടിയായിട്ട് തന്നെ. വേറെ ചില കുട്ടികൾ, ആൺകുട്ടികൾ ജനിക്കുന്നു, ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നു, പക്ഷെ അവർ വളർന്നു വരുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ജെൻഡർ എന്ന് പറയും, ജെൻഡർ സെൻസ് ഓഫ് സെൽഫാണ്, ഞാൻ ആൺബോധം, ഞാൻ കുട്ടി, ഞാൻ പെൺകുട്ടി എന്നുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓഫ് സെക്സാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെൻഡർ എന്ന് പറയുന്ന ഡെവലപ്ഡ് ജെൻഡറാണ്. പ്രസ്യൂംഡ് സെക്സ്, പ്രസ്യൂംഡ് സെക്സ് എന്ന് പറഞ്ഞാൽ ജന്മന ആൺകുട്ടി, ജന്മന പെൺകുട്ടി, അത് ആൺബോധം. ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺബോധം ഡെവലപ്പ് ചെയ്യും. അപ്പം ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവും. അപ്പോൾ ഇത് കുട്ടിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, കുടുംബത്തിൽ ഇതിനേക്കാളേറെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും, മാതാപിതാക്കൾ ഹെൽപ്ലെസ് ആയിരിക്കും, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവർക്ക് അറിയാവുന്നത് വഴക്ക് പറയാനും അടിക്കാനും കുറ്റപ്പെടുത്താനും ആളുകളെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറെ അടുത്ത് എത്തുന്നത്.
1: സർ, ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് ഇപ്പോൾ ആൺകുട്ടിക്ക് പെൺബോധം ഉണ്ടാകുന്നെന്ന് പറയുന്നത് പോലെ പെൺകുട്ടിക്ക് ആൺബോധം ഉണ്ടായി, ജെൻഡർ ഐഡൻറ്റിറ്റി, അങ്ങനെ ട്രാൻസ്ജെൻഡർ ബോയികള്. അപ്പോൾ ഇവർക്ക് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും, എന്നുവെച്ചാൽ ജന്മന ആൺകുട്ടി അല്ലെങ്കിൽ ജന്മന പെൺകുട്ടി, പക്ഷേ ആൺകുട്ടിയുടെ സ്വഭാവ രീതി കാണിക്കും. അപ്പോഴേ ഈ ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യവും കൂടെ വരും. കുടുംബം, ആദ്യം കുടുംബം, കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്നു, കുടുംബത്തിനകത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നു, പിന്നെ പുറത്ത് അയൽപക്കങ്ങളിൽ കൂട്ടുകാരാല കളിക്കാളിയാക്കൽ, സ്റ്റിഗ്മ, ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ മാനസിക ഉത്കണ്ഠകൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. മാനസിക ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ചില കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. ട്രാൻസ്ജെൻഡർ ബോയ്സ് ആയിട്ട് വരുന്ന, നേരത്തെ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ ആൺകുട്ടിയായിട്ട് മാറുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി വന്ന കുട്ടിയുണ്ടല്ലോ, അതുപോലുള്ള ഈ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ ചിലപ്പം വീട് വിട്ടു പോകാനുള്ള പ്രവണത, ഈ വഴക്കും അടിയൊക്കെ നടന്നിട്ടായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ സ്വഭാവം ഈ പറഞ്ഞ ഉത്കണ്ഠയും വിഷാദ രോഗവും പിന്നെ പുറത്ത് ഓടിപ്പോകാനുള്ള പ്രവണതയൊക്കെ കാണിക്കും, സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കും, പിന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണിക്കും, അഗ്രസീവ് ബിഹേവിയർ, സാധനങ്ങൾ നശിപ്പിക്കുക, വഴക്ക് കൂടുക, ഇറങ്ങി ഓടുക, അബ്സ്കോണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിഹേവിയറൽ എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ സ്വഭാവ രീതികൾ കാണിക്കുക, പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. അതുപോലെ പെൺകുട്ടി ഇത് ട്രാൻസ്ജെൻഡർ ഗേളിലും ഇതുപോലുള്ള സ്വഭാവ രീതികൾ കാണിക്കും. ട്രാൻസ്ജെൻഡർ ഗേൾസിൽ കൂടുതൽ വിഷാദം, സോഷ്യൽ ആങ്സൈറ്റി, പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ട് പോലെ, സോഷ്യൽ ആങ്സൈറ്റി ഈ ട്രാൻസ്ജെൻഡർ ഗേൾസിലായിരിക്കും സോഷ്യൽ. അത് ജന്മന ആൺകുട്ടിയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റി വന്നപ്പം പെൺകുട്ടിയായതാണ്, ബയോളജിക്കൽ സെക്സ് ഫീമെയിൽ മെയിലാണ്, പക്ഷേ ട്രാൻസ്ജെൻഡർ ഗേളാണ്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി, അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ ആൺകുട്ടികളിലും ട്രാൻസ്ജെൻഡർ ബോയ്സിലും ട്രാൻസ്ജെൻഡർ ഗേൾസിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഇത് മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ വളർത്തുന്നത് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ വരുന്നത്, അങ്ങനെ തെറ്റായ ധാരണ നിലനിൽക്കും. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. നമ്മളുടെ ഭ്രൂണം, അമ്മയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണം എംബ്രിയോ ഫീറ്റസ് ആയിട്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ

0: ആദ്യത്തെ മാസങ്ങളിലാണ് ഈ സെക്ഷൽ ബയോളജിക്കൽ ആയി വേർതിരിവുണ്ടാകുന്നത്. ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലിംഗത്തിൻ്റെ ഡെവലപ്മെൻറ്റും വേർതിരിവുണ്ടാകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴാണ് ഈ ബ്രെയിനിന് ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ നടക്കുന്നത്, ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെത് പെൺകുട്ടിയുടെ ബ്രെയിനിൻ്റെത്. അപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷർ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അവസാനത്തേതല്ല, ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബ്രെയിനിനകത്തുള്ള സെക്ഷലൈസേഷൻ എന്ന് പറയുന്ന തേർഡ് ട്രൈമസ്റ്റർ നടക്കുമ്പം ഹോർമോണൽ കൂടുതൽ ഗർഭപാത്രത്തിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷറിന് വിധേയമാകുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അതുകൊണ്ടാണ് ആൺകുട്ടി ബയോളജിക്കലായിട്ട് ആൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ ഗേളായിട്ടും പെൺകുട്ടി ബയോളജിക്കൽ സെക്സ് ഉള്ള പെൺകുട്ടിയായിട്ടുള്ള പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ബോയി ആയിട്ട് മാറുന്ന രീതിയിലുള്ള ബോയ്സിൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഡെവലപ്ഡ് ജെൻഡറും ബയോളജിക്കൽ സെക്സും ഡിഫറൻ്റ് ആയിരിക്കും. അതാണ്
1: സാർ. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികളെ അവരെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമുള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പം ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഗേളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആൺകുട്ടി അമ്മയുടെ അണ്ടർ ഗാർമെൻസ് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രീ അഡോളസെൻ്റ് ഏജിൽ ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു നോർമൽ പ്രോസസ്സ് ഉണ്ട്, പ്രക്രിയയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് മാറിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് കുട്ടി വന്നാലും നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ആണോ വെതർ ഇറ്റ് ഈസ് റിയൽ ട്രാൻസ്ജെൻഡർ ഗേൾ ആണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ബോയ് ആണോ, ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു ഘട്ടമുണ്ട് കൗമാര പ്രീ അഡോളസെൻ്റ് കാലഘട്ടം. അതാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. റിപ്പീറ്റഡ് പിന്നെ സെഷൻസ് നടത്തി വിസിറ്റ് നടത്തി മാത്രമേ നമുക്ക്, നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് അതിലൊന്നും മാറ്റം വരുന്നില്ല എന്നുള്ളത് രീതിയിലുള്ള റിപ്പീറ്റഡ് സെഷൻസിന് ശേഷം മാത്രമേ ഒരു വിദഗ്ധൻ ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ ഗേളാണോ ബോയ് ആണോ എന്ന് തിരിച്ചറിയത്തുള്ളൂ, തിരിച്ചറിയാൻ പാടുള്ളൂ. ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഘട്ടത്തിന് നമ്മൾ അതിന് അതാണോ എന്ന് വേർതിരിച്ചറിയണം. അപ്പോഴും എന്തായാലും ഈ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ, ഇപ്പോൾ ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവ രീതികൾ കാണിക്കുക, ഡ്രസ്സ് അങ്ങനെ പല രീതി ഹെയർ സ്റ്റൈല് പെൺകുട്ടികളോടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളോട്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ മാറ്റങ്ങളുണ്ടല്ലോ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ എവോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോഴും നമ്മൾ അപ്സെറ്റ് ആകാൻ പാടില്ല, പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും. ഇതൊരു വലിയ ചർച്ചാ വിഷയം, സ്റ്റിഗ്മ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതി പരസ്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി നേരത്തെ പറഞ്ഞ മാനസിക പിന്നെ ആഘാതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമാധാനത്തോടുകൂടി കുട്ടിയുടെ സ്വഭാവ രീതിയെ നിരീക്ഷിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമോ ഒരു മാസമോ ഒന്നും കൊണ്ടല്ല, മാസങ്ങളെടുത്തുള്ള നിരീക്ഷണത്തിലൂടെ. അങ്ങനെ നമുക്ക് ഇത് ഒരു നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല വീണ്ടും അതേ സ്വഭാവമൊക്കെ, അടി വഴക്ക് കുറ്റപ്പെടുത്തൽ പാടില്ല. കുട്ടി വീട് വിട്ടുപോകും, കുട്ടി ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകും, സെൽഫ് ഹാമിങ് ബിഹേവിയർ വരും. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ബോയി എന്നുള്ള പെൺകുട്ടിയാണ് പക്ഷെ ട്രാൻസ്ജെൻഡർ ബോയി ആയിട്ടിരിക്കുന്നു, അപ്പൊ ബ്രസ്റ്റ് ഒക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഇവർ ബ്രസ്റ്റിനെയൊക്കെ ഇഞ്ചുറി സെൽഫ് ഹാമിങ് ബിഹേവിയർ ചെയ്യും, അവരുടെ ജെനിറ്റാലിയെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകളൊക്കെ വരും. സ്റ്റിഗ്മയും ഒരു പ്രധാനപ്പെട്ട ഇത്, സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും, അഗ്രസീവ് ആകും, അവർ ഡിപ്രസ്ഡ് ആകും. അപ്പോൾ അത് ഇതേ ഇതിൻ്റെ ഏറെക്കുറെ ഇതേപോലുള്ള വികാര പ്രകടനങ്ങൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും സ്കൂളിൽ. അപ്പോൾ ആദ്യം ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും നിരീക്ഷണങ്ങൾ നടത്തി കുട്ടിയായിട്ട് സംസാരിച്ചിട്ടും ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധനെ കാണുക എന്നുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ പിന്നെ ഇതുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യൻസിന് കുറച്ച് ഇതേക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതും കൂടെ നല്ലത്. അവർ മേഖലയിൽ കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് കാണും, കേസുകൾ കണ്ടതിന്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM

0: ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി.

ഇന്ന് രാഗാമൃതത്തിൽ മന്ദസുധാറാണി പാടിയ ത്യാഗരജ കൃതികൾ കേൾക്കാം. കെ വെങ്കടകൃഷ്ണ വയലിൻ, കൊട്ടുപ്പള്ളി രമേശ് മൃദംഗം, എൻ എസ് കൃഷ്ണപ്രസാദ് ഘടം, പി ശ്രീനിവാസ ഗോപാലൻ മുഖർശംഖ്. ആദ്യം ആരഭി രാഗത്തിൽ നാദസുധാരസ എന്ന് തുടങ്ങുന്ന കൃതി, രൂപകതാളം.

മന്ദസുധാറാണി പാടിയ ത്യാഗരാജ കൃതികളാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. കെ വെങ്കടകൃഷ്ണ വയലിൻ, കൊട്ടുപ്പള്ളി രമേശ് മൃദംഗം, എൻ എസ് കൃഷ്ണപ്രസാദ് ഘടം, പി ശ്രീനിവാസ ഗോപാലൻ മുഖർശംഖ്.

0: രാഗാമൃതം സമാപിക്കുന്നു.
1: ആകാശവാണി.
2: ഹരിതവാണി.

കേരളത്തിൽ എവിടെയും കാണുന്നൊരു പക്ഷിയാണ് അമ്പലപ്രാവ്. പലജാതി പ്രാവുകൾ ഇവിടെയുണ്ടെങ്കിലും സർവ്വസാധാരണമായി കാണാനാവുക അമ്പലപ്രാവുകളെയാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇവയെ പരിചയപ്പെട്ടവരാവും നിങ്ങളിലേറെ പേരും. പ്രാവുകളെ ഒന്ന് നോക്കി നിൽക്കാത്തവരായി ആരുമുണ്ടാവില്ല. ഈ സുന്ദര പക്ഷികളെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കാനാവുക? പാടത്തും വരമ്പിലും പള്ളിക്കൂടത്തിലും അമ്പലത്തിലും പള്ളിയിലും പള്ളിമിനാരങ്ങളിലും കുന്നിൻമുകളിലുള്ള പാറമേലും എന്നുവേണ്ട സകലമാനയിടങ്ങളിലും അമ്പലപ്രാവുകളുടെ സാന്നിധ്യമുണ്ട്.

പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോഴും നെല്ല് വിളഞ്ഞു കിടക്കുമ്പോഴും കൊയ്യുമ്പോഴും മെതിക്കുമ്പോഴും മുറ്റത്ത് നെല്ലുണക്കാനിടുമ്പോഴും അവിടേക്കെല്ലാം പ്രാവുകൾ ഓടിയെത്തും. മനുഷ്യരെ വലിയ ഭയം കൂടാതെ നെല്ല് കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കും. ആളുകൾ അതത്ര കാര്യമാക്കില്ല. എന്നാൽ നെല്ല് വിതയ്ക്കുന്ന നേരത്ത് കൂട്ടമായി എത്തുന്ന പ്രാവുകൾ കർഷകർക്ക് വലിയ ഉപദ്രവമാണ് ചെയ്യുക. അവ കൂട്ടമായി എത്തി നെല്ല് കൊത്തിപ്പെറുക്കി തിന്നാൻ തുടങ്ങിയാൽ ഒരു നെന്മണി പോലും മുളയ്ക്കില്ല. അതുകൊണ്ട് പാടത്ത് പ്രാവിറങ്ങാതിരിക്കാൻ കർഷകർ കാവലിരിക്കാറുണ്ട്. വിത്ത് കിളിക്കുന്നതുവരെ കർഷകർ പാടത്ത് കാവലിരിക്കും. പുഞ്ചപ്പാടത്ത് കർഷകർ പ്രാവുകളെ പാട്ടകൂട്ടി ഓടിക്കുന്നതും പടക്കം പൊട്ടിച്ചോടിക്കുന്നതും നാട്ടുമ്പുറത്തെ സാധാരണ കാഴ്ചയാണ്.

മാടപ്രാവ്, കൂട്ടപ്രാവ് തുടങ്ങിയ പേരുകളിലും അമ്പലപ്രാവുകൾ അറിയപ്പെടും. കാണാൻ അഴകുള്ള പക്ഷിയാണ് അമ്പലപ്രാവുകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. അതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇവയെ ഇണക്കി വളർത്തുന്നത് പതിവാണ്. സാധു പ്രകൃതിയായ ഇവ മനുഷ്യരുമായി വേഗത്തിൽ ഇണങ്ങും.

0: പ്രാവുപറത്തൽ പോലുള്ള വിനോദങ്ങൾ ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കോഴിപ്പോര് പോലെ ധാരാളം ആളുകളെ ആകർഷിക്കുന്ന വാശിയേറിയ മത്സരമാണിത്.
1: തടിച്ചുരുണ്ട ശരീരപ്രകൃതി ഉള്ളവയാണ് അമ്പലപ്രാവുകൾ. ഇവയുടെ ദേഹമെല്ലാം ചാരം പുരണ്ട നീലനിറം വ്യാപിച്ചിരിക്കും. കടുപ്പമുള്ളതും കുറഞ്ഞതുമായ നീലനിറം ദേഹത്തവിടെയവിടെയായി തൂത്തു വെച്ചതുപോലിരിക്കും. ചിറകുകളിൽ രണ്ട് കറുത്ത പട്ടകളുണ്ട്. കഴുത്തും മാറിടവും പച്ച ശോഭയുള്ള നീലനിറമാണ്. ഇത് മയിലിൻ്റെ കഴുത്ത് പോലെ വെട്ടിത്തിളങ്ങും. അമ്പലപ്രാവുകളെ ഏറെ ആകർഷകമാക്കുന്നത് ഈ മയിൽപീലി തിളക്കമാണ്. വൃത്താകൃതിയിലുള്ള വാലാണ് ഇവയ്ക്കുള്ളത്.
0: റോക്ക് പീജിയൻ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. ശാസ്ത്രനാമം കൊളംബ ലിവിയ എന്ന്. ആയിരക്കണക്കിന് അമ്പലപ്രാവുകളെ വലിയ പാറപ്പുറത്ത് കാണുന്നതിനാലാണ് ഇവയ്ക്ക് റോക്ക് പീജിയൻ എന്ന് പേര് വീഴാൻ കാരണം. പുരാതന കോട്ടകളിലും കൊട്ടാരങ്ങളിലും ഇവയുടെ വലിയ കൂട്ടങ്ങളെ കാണാനാകും. വീടുകളുടെ പരിസരത്ത് അമ്പലപ്രാവുകൾക്ക് കഴിയാനായി വിവിധ അറകളുള്ള കൂടൊരുക്കി കൊടുക്കുന്നത് കാണാറുണ്ട്. പ്രാവുകൾ വീടിന്റെ മേൽക്കൂരയിലും കിണറ്റിലും മറ്റും കൂടൊരുക്കി കാഷ്ടിക്കാതിരിക്കാനാവണം ഇങ്ങനെ ചെയ്യുന്നത്. ഒരുക്കിക്കൊടുക്കുന്ന കൂടുകളിൽ ഇവ ഇരിക്കുന്നതും മുറ്റത്തും പറമ്പിലും കൂട്ടത്തോടെ പാറി നടക്കുന്നതും കാണുക നല്ല രസമാണ്. എന്തായാലും പ്രാവുകളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കുന്നു എന്നത് അവയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവാത്സല്യത്തിന്റെ തെളിവാണ്.

0: ആണ്ടിൽ പലതവണ കൂടൊരുക്കുന്ന പക്ഷികളാണ് ഇവ. ചുള്ളിക്കമ്പുകൾ വാലാകോല വെച്ചാണ് ഇവ കൂടൊരുക്കുന്നത്. ഒരു കൂട്ടിൽ രണ്ട് മുട്ടകളെങ്കിലും ഉണ്ടാകും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ ഉണ്ടാവില്ല. ധാന്യങ്ങൾ ദ്രവരൂപത്തിലാക്കിയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവ ഊട്ടുന്നത്. പ്രാവുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പാലൂട്ടിയാണ് വളർത്തുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പരക്കാൻ ഇത് കാരണമായിട്ടുണ്ട്.
1: പ്രാവുകളെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഒരു ദുഃഖമായി ഓടിയെത്തുന്നത് മനുഷ്യൻ കാരണം വംശനാശം ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ സംഭവിച്ച സഞ്ചാരി പ്രാവുകളുടെ അല്ലെങ്കിൽ പാസഞ്ചർ പീജൻസിന്റെ ദുരന്ത കഥയാണ്.
2: പക്ഷി നിരീക്ഷകനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ദിലീപ് കെ ജി.
1: 18th century അവസാനത്തിൽ വടക്കൻ അമേരിക്കയുടെ ആകാശത്ത് ഒരു ചക്രവാളം മുതൽ മറ്റേ ചക്രവാളം വരെ ലക്ഷക്കണക്കിന് സഞ്ചാരി പ്രാവുകൾ പരന്ന് പറന്ന് സഞ്ചരിക്കുമായിരുന്നു. അവയെ മാംസത്തിനും വിനോദത്തിനുമായി അമിതമായി വേട്ടയാടുക കാരണം 1902 ആയപ്പോഴേക്കും വന്യമായ സ്വാഭാവിക ആവാസ സ്ഥലങ്ങളിൽ അവയ്ക്ക് വംശനാശം സംഭവിക്കുകയുണ്ടായി. 1914 സിൻസിനാറ്റിയിലെ മൃഗശാലയിൽ ഉണ്ടായിരുന്ന മാർത്ത എന്ന അവസാനത്തെ സഞ്ചാരിപ്രാവും ചത്തുപോയതോടെ സഞ്ചാരിപ്രാവുകളുടെ വംശം ഭൂലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ പിജിയൺ എന്നും ഡവ് എന്നും പ്രാവുകളെ രണ്ട് ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ മലയാളത്തിൽ ഈ തരംതിരിവില്ല. ശാസ്ത്രീയമായി പിജിയണും പ്രാവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും കൊളുമ്പിടെ എന്ന ഒരേ പക്ഷി കുടുംബത്തിൽപ്പെടുന്നവയാണ്. എന്നാൽ ഈ വ്യത്യാസം തികച്ചും ഭാഷാപരമാണ്. സാധാരണയായി വലിയതും തടിച്ചതുമായ ഇനം പ്രാവുകളെ പിജിയൺ എന്നും ചെറുതും മെലിഞ്ഞതുമായ ഇനങ്ങളെ ഡവ് എന്നും വിളിക്കുന്നു. കേരളത്തിൽ ഇതുവരെ 13 ഇനം പ്രാവുകളെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഡവ് ഇനത്തിൽ ലാഫിംഗ് ഡവ്, തൗഡൻ പ്രാവ്, സ്പോട്ടഡ് ഡവ്, ഹരിപ്രാവ്, എമറാൾഡ് ഡവ്, മരതക പ്രാവ്, യൂറേഷ്യൻ കോളേഡ് ഡവ്, പൊട്ടൻ ചങ്ങാലിപ്രാവ്, റെഡ് കോളേഡ് ഡവ്, ചെമ്പൻ ചങ്ങാലിപ്രാവ്, ഓറിയന്റൽ ടർട്ടിൽ ഡവ്, ചങ്ങാലിപ്രാവ് എന്നിവയാണുള്ളത്. എന്നാൽ പീജിയൺ ഇനത്തിൽ ബ്ലൂ റോക്ക് പീജിയൺ, അമ്പലപ്രാവ്, മലബാർ ഇംപീരിയൽ പീജിയൺ പൊഗണപ്രാവ്, ഗ്രീൻ ഇംപീരിയൽ പീജിയൻ മേനിപ്രാവ്, ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീജിയൻ ചാരവരിയൻ പച്ചപ്രാവ്, ഓറഞ്ച് ബ്രസ്റ്റഡ് ഗ്രീൻ പീജിയൻ മഞ്ഞവരിയൻ പ്രാവ്,

0: യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പീജിയൻ, മഞ്ഞക്കാലി പച്ചപ്രാവ്, നീലഗിരി വുഡ് പീജിയൻ, നീലഗിരി മരപ്രാവ് എന്നിവയാണുള്ളത്. ഇതിൽ നീലഗിരി വുഡ് പീജിയൻ പച്ചിവാട്ടത്തിൽ മാത്രം കാണുന്ന എൻഡെമിക് ആയ പക്ഷിയാണ്.
1: പ്രാവിൻ കൂട്ടിൽ നിന്ന് എപ്പോഴും സ്നേഹാർദ്രമായ കുറുകൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ഏങ്ങിയേങ്ങി കരയുന്നത് പോലെയാണ് ഇവയുടെ ഈ കുറുകൽ ശബ്ദം ചിലർക്ക് അനുഭവപ്പെടുക. പ്രണയം വേദന കൂടിയതാണെന്ന് കവികൾ പാടാറുണ്ടല്ലോ. ജോഡിയായി എപ്പോഴും നടക്കുന്നത് കൊണ്ടുകൂടിയാവാം പ്രണയത്തിന്റെ പക്ഷിയാണ് ഇവയെന്നറിയപ്പെടാൻ കാരണം. അമ്പലപ്രാവുകൾ ഒരേ ഇണയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. പ്രാവുകളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള കവികൾ പാടിയിട്ടുണ്ട്. ആംഗലേയ കവി വില്യം വേഡ്സ്വർത്ത് തടാകക്കരയിൽ പാർത്തിരുന്ന വീടിന് ഡോവ് കോട്ടേജ് എന്നായിരുന്നു പേര് നൽകിയിരുന്നത്.
2: സമാധാനത്തിന്റെ പറവകളായാണ് പ്രാവുകളെ കാണുന്നത്. ലോക നേതാക്കൾ സമാധാന വിളംബരമായി പ്രാവുകളെ പറത്തിവിടാറുണ്ട്. ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചപ്പോൾ അതിന്റെ ചിഹ്നമായി തിരഞ്ഞെടുത്തത് ഒലിവില കൊത്തിവരുന്ന പ്രാവിനെയാണ്. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്.
1: നൂഹ് പ്രവാചകന്റെ കാലം, നോഹയെന്നും അദ്ദേഹം അറിയപ്പെടും. അക്കാലത്തൊരു വലിയ പ്രളയമുണ്ടായി. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ പ്രവാചകൻ മലയുടെ മുകളിലൊരു കൂറ്റൻ കപ്പൽ പണിതു. ആ കപ്പലിൽ ലോകത്തിലെ സർവ്വജീവികളുടെയും ഓരോ ജോഡിയെ വീതം സംരക്ഷിച്ചു. പ്രതീക്ഷിച്ചതുപോലെ പ്രളയമുണ്ടായി. നാടെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഒടുക്കം കപ്പൽ സീനാമലയിൽ ഉറച്ചു. ഭൂമിയിൽ ജീവൻ പഴയതുപോലെ ആയോ എന്നറിയാൻ കാക്കയെ അയച്ചു. അത് മടങ്ങിയെത്തിയില്ല. കാക്ക നിലം കാണാതെ ചത്തുപോയിരിക്കാം. പിന്നീട് പ്രാവിനെ അയച്ചു. പ്രാവ് ജീവൻ കിളിർത്തതിന്റെ തെളിവായി ഒലിവിലയും കൊത്തിവന്നു. അങ്ങനെ പ്രത്യാശയുടെ ചിഹ്നമായി ഈ ദൃശ്യം മാറി.
2: ലോകത്താകെ 300 ജാതി പ്രാവുകളുണ്ട്. ഇവയിൽ അമ്പലപ്രാവ്, മരപ്രാവ്, ചെങ്ങാലിപ്രാവ്, പൊട്ടൻ ചെങ്ങാലിപ്രാവ്, ചെമ്പൻ ചെങ്ങാലിപ്രാവ്, അരിപ്രാവ്, തവിടൻ പ്രാവ്, ചാരവരിയൻ പ്രാവ്, മഞ്ഞക്കാലി പച്ചപ്രാവ്, മരതകപ്രാവ്, മേനിപ്രാവ്, പുകണപ്രാവ് എന്നിങ്ങനെ 12 ജാതികളെയാണ് കേരളത്തിൽ കാണാറുള്ളത്.
1: പ്രാവുകളുടെ കൂട്ടത്തിലെ മറ്റൊരു സുന്ദര പക്ഷിയാണ് അരിപ്രാവുകൾ. അമ്പലപ്രാവിനെ പോലെ സർവ്വസാധാരണമാണെന്ന് പറയാനാവില്ലെങ്കിലും കേരളത്തിലെവിടെയും ഇവയെയും കാണാം. മണിപ്രാവ്, കുട്ടത്തിപ്രാവ്, ചക്കരപ്രാവ്, ചങ്ങാലം എന്നിങ്ങനെ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. അരിപ്രാവ് ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിലിരുന്ന് കുറുകുമ്പോൾ കുട്ടികൾ വിളിച്ചു പറയാറുണ്ട്, കുട്ടത്തിപ്രാവയെ കുറുകുറു, കുട്ടത്തിപ്രാവയെ കുറുകുറു.
2: അമ്പലപ്രാവിനേക്കാൾ മെലിഞ്ഞതാണ് അരിപ്രാവുകൾ. ഇവയുടെ പുറവും ചിറകുകളുടെ മുൻപകുതിയും തവിട്ട് നിറമാണ്. ഇതിൽ ഇളം റോസ് നിറത്തിലുള്ള ഒരു കൂട്ടം വട്ടപ്പുള്ളികളുണ്ടാകും. അരിപ്രാവിന്റെ തലയും കഴുത്തും ചുവപ്പ് ഛായയുള്ള ചാര നിറമാണ്. അടിഭാഗം തവിട്ട് ഛായയുള്ള ഇളം ചുവപ്പായിരിക്കും. വാലിനെ തൊട്ടുള്ള ഭാഗം വെള്ളയായിരിക്കും. പിൻകഴുത്തിലും പിറകിലുമായി കിടക്കുന്ന വീതിയുള്ള കറുത്ത പച്ചയിൽ നിറയെ വെള്ളപ്പുള്ളികൾ കണ്ടാൽ ചതുരംഗ പലക പോലിരിക്കും. ഇവയുടെ നീണ്ട വാലിന്റെ നടുക്കുള്ള 4 തൂവലുകൾ കറുപ്പായിരിക്കും. ഈ തൂവലുകളുടെ അറ്റം വെളുപ്പും. അരിപ്രാവുകളുടെ കണ്ണും കാലും ചുവപ്പായിരിക്കും. കൊക്ക് കറുത്തിട്ടാണ്. ഇവയുടെ ഇംഗ്ലീഷ് പേര് സ്പോട്ടഡ് ഡോവ് എന്നാണ്. ശാസ്ത്രനാമം സ്പിലോപീലിയ ചിനൻസിസ്.
1: ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നമുക്ക് ചുറ്റുമുള്ള ലോകം എത്ര സുന്ദരമാണ്. പ്രാവുകളെക്കുറിച്ച് തന്നെ എന്തെല്ലാം കേൾക്കാനും കാണാനും കിടക്കുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാടിയതുപോലെ.

പക്ഷികളില്ലാത്ത പ്രകൃതി എത്ര വിരസമായിരിക്കും. നമുക്ക് ചുറ്റും പ്രകൃതിയുടെ ഗായകരായ പക്ഷികൾ പാറിപ്പറക്കട്ടെ. ഈ ഭൂമി എല്ലാവരുടേതുമാണ്. നമുക്കവയുടെ നല്ല സൂക്ഷിപ്പുകാരായി മാറാം.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 8 സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്വാഗതം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ, മിൻമിനി, മണികണ്ഠൻ എന്നിവർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രാജാമണി.

0: തുടർച്ചയായ ഗർഭമനസ്സിൽ എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാം എന്ന് ഇന്ന് കൂട്ടുകാരിയിലൂടെ സംസാരിക്കുന്നു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ.
1: തുടർച്ചയായിട്ടുള്ള ഗർഭാലസൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ഗർഭാലസൽ വരുമ്പോഴേ ആളുകൾ ഭയപ്പെടുന്ന കാണാറുണ്ട്. അങ്ങനെ ശരിക്കും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു ഗർഭാലസലൊക്കെ പലപ്പോഴും പല ദമ്പതികളുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ തുടർച്ചയായിട്ട് ഗർഭം അലസുക എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഗർഭങ്ങൾ അലസി പോകുമ്പോഴാണ് തുടർച്ചയായ ഗർഭം അലസൽ അല്ലെങ്കിൽ റെക്കറന്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടോ അതിൽ കൂടുതലോ ഗർഭങ്ങൾ അലസി പോവുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ശാസ്ത്രീയ വശം കൂടെ ഉള്ള എന്താന്ന് വെച്ചാൽ ഗർഭം സ്ഥിരീകരിക്കപ്പെടണം. വെറുതെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗർഭം കൃത്യമായി നമ്മൾ സ്ഥിരീകരിക്കണം. ഒന്ന്, ബീറ്റ HCG എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ്, അതിൽ നമുക്ക് ഗർഭം പോസിറ്റീവ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതേപോലെ സ്കാനിംഗ് പരിശോധനയിലൂടെ നമുക്ക് ഗർഭം യൂട്രസിനകത്ത് വളർന്നു തുടങ്ങിയോ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഗർഭം അലസി പോവുകയാണെങ്കിലാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ ഗർഭം അലസൽ എന്ന് പറയുന്നത്. മറിച്ച് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആയെന്നിരിക്കുക. ട്യൂബൽ പ്രഗ്നൻസി ഒന്നും ശരിക്കും ഗർഭം അലസലിൽ വരുന്നില്ല. പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഗർഭം അലസൽ വരുമ്പോൾ നമ്മൾ ഇതിന് ഒരു പരിശോധനാ മാർഗങ്ങൾ ആവശ്യമായി വരുന്നത് രണ്ടോ അതിൽ കൂടുതലോ ഗർഭങ്ങൾ തുടർച്ചയായി അലസി പോകുമ്പോഴാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഗർഭത്തിന് തന്നെ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകും. പ്രധാനമായിട്ടുള്ളത് ജനിതക വൈകല്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അന്യൂപ്ലോയിഡി എന്നാണ് നമ്മൾ പറയുന്നത്. അതുതരം ജീനുകൾക്ക് വരുന്ന ഒരു വൈകല്യമാണത്. ഇതുപോലെ തന്നെ ബാലൻസ്ഡ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ട്രാൻസ്ലൊക്കേഷൻ എന്നൊക്കെ പറയുന്ന ചില വകഭേദങ്ങളുണ്ട്. അതെല്ലാം ആ ജീനിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ഇവ തമ്മിൽ ചേരുമ്പോൾ അതിന്റെ DNA വരുന്ന ഘടനയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം ജനിതക വൈകല്യങ്ങൾ ഈ പറഞ്ഞ ഭ്രൂണത്തിനുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താലും അത് അലസി പോകാനുള്ള സാധ്യതയായിരിക്കും കൂടുതലുള്ളത്. സുപ്രധാന കാരണം അത് തന്നെയാണ്. രണ്ടാമത് വരുന്ന ഒരു രോഗാവസ്ഥയാണ് ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി സിൻഡ്രോം എന്ന് പറയും. ഒരു രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ആന്റിബോഡി. പക്ഷേ ഇവിടെ ഈ ആന്റിബോഡി ശരീരത്തിൽ ഇരുന്നിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഗർഭം അലസൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒരു ഗർഭം ഉണ്ടായാൽ ഗർഭിണിയായി മുമ്പോട്ട് പോകുമ്പോഴും മറുപിള്ളയിൽ കൂടുള്ള രക്തയോട്ടത്തിനെയൊക്കെ ബാധിച്ചിട്ട് വയറ്റിൽ കിടന്ന് കുഞ്ഞ് മരണം സംഭവിക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ വളർച്ചക്കുറവ് വരാൻ, അമ്മയ്ക്ക് പ്രഷർ പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ, ഇങ്ങനെയുള്ള ഗർഭകാല പല പ്രശ്നങ്ങൾക്കും ഈ ഒരു ആന്റിഫോസ്ഫോലിപിഡ് ആന്റിബോഡി എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ കാരണമാകാറുണ്ട്. മൂന്നാമതായിട്ടുള്ള തൈറോയിഡ് രോഗത്തിന്റെ കാര്യമാണ്. തൈറോയിഡിന് നമുക്ക് ഇതുപോലുള്ള ആന്റിബോഡീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും പലപ്പോഴും നമുക്ക് തൈറോയിഡിന്റെ ആന്റിബോഡീസ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവയും പലപ്പോഴും ഒരു പരിധിവരെയൊക്കെ ഗർഭാലസലിന് കാരണമാകാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഡയബറ്റിസ്. പ്രമേഹ രോഗികൾ ആരും തന്നെ ഗർഭിണിയാകാൻ പേടിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രമേഹം നിയന്ത്രണ വിധേയമായിരിക്കണം. നിയന്ത്രണമില്ലാത്ത പ്രമേഹം എപ്പോഴും ഗർഭാലസലിന് കാരണമാകും. മാത്രവുമല്ല പല രീതിയിലുള്ള മാരകമായ വൈകല്യങ്ങൾ കുഞ്ഞിന് വരാനും സാധ്യതയേറെയാണ്. മറ്റൊന്നാണ് ഗർഭപാത്രത്തിന്റെ വൈകല്യങ്ങൾ. പലപ്പോഴും വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടൊക്കെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ചുരുക്കം ചിലർ മാത്രം അവരുടെ കൗമാര പ്രായത്തിൽ തന്നെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ഇടയാകാറുണ്ട്. അതായത് ജനിക്കുമ്പോഴേ തന്നെ ഗർഭാശയത്തിന് മറ്റ് അവയവങ്ങൾക്കുള്ള പോലെ തന്നെ ഗർഭാശയത്തിന് എന്തെങ്കിലും വൈകല്യങ്ങളായിട്ട് കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഗർഭാശയത്തിന്റെ ഷേപ്പിന് വ്യത്യാസം, അല്ലെങ്കിൽ അതിന്റെ വളർച്ചയിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഗർഭാശയത്തിനുള്ളിൽ ചില ഭിത്തി പോലെയൊക്കെ വരും, സെപ്റ്റേറ്റ് യൂട്രസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിന്റെ രണ്ട് ഗർഭാശയമായിട്ട് വളർന്നു വരിക, ഇതെല്ലാം ഗർഭാശയത്തിന്റെ വൈകല്യങ്ങളാണ്. അതിന്റെ ഷേപ്പിലും അതിന്റെ ഘടനയിലുമൊക്കെയുള്ള വൈകല്യങ്ങളാണ്. ഇത്തരം വൈകല്യങ്ങൾ വരുമ്പോഴും അടിക്കടിയുള്ള ഗർഭം അലസലിന് കാരണമാകാറുണ്ട്. പിന്നെ മറ്റൊന്നാണ് രക്തം കട്ട പിടിക്കുന്ന ചില രോഗങ്ങളുണ്ട്, ത്രോംബോഫീലിയാസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരം രക്തം കട്ട പിടിക്കുന്ന രോഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാശ്ചാത്യ രാജ്യത്തിലാണ് കൂടുതൽ, പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് കാണുന്നുണ്ട്. അതുപോലെ ഇതുമായിട്ട് അനുബന്ധമായുള്ള മറ്റ് ചില ചെറിയ കാരണങ്ങളാണ്. ഒന്ന്, അമ്മയ്ക്ക് അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ ഗർഭാലസലിന് സാധ്യത പറയാറുണ്ട്. മറ്റൊന്ന്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അമിതമായ പുകവലി സ്ത്രീകൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒക്കെ പലപ്പോഴും അടിക്കടിയുള്ള ഗർഭാലസലിന് സാധ്യതയുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനുള്ളത് പലപ്പോഴും രക്തപരിശോധനകളാണ്. രക്തപരിശോധനയിലൂടെ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ഉണ്ടോ എന്നറിയാം. HbA1c എന്ന് പറയുന്ന രക്തപരിശോധന നോക്കിയിരിക്കണം. തൈറോയിഡിനാണെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെ TSH അത് നോക്കിയിരിക്കണം. തൈറോയിഡിന്റെ ആന്റിബോഡീസ് നോക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടോ എന്നറിയാൻ നമുക്ക് ആന്റിഫോസ്ഫോലിപിഡിന്റെ ഒക്കെ ആണെങ്കിൽ അതിന്റെ ആന്റിബോഡീസ് ഉണ്ട്. അതിന്റെ ആന്റിബോഡീസ് എന്ന് പറയുമ്പോൾ ആന്റി കാർഡിയോലൈപ്പിൻ, ലൂപ്പസ് ആന്റി കോയാഗുലൻ ആന്റിബോഡീസ് ഉണ്ട്. IgG

എം ഇനത്തിൽപ്പെട്ട ആന്റിബോഡീസ് ഉണ്ട് അതിനൊക്കെ. ഇവയെല്ലാം കൃത്യമായിട്ട് നമുക്ക് രക്തപരിശോധനയിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടോക്സോപ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ ചില അണുബാധകളുണ്ട്. ഇത്തരം അണുബാധകളുടെ വല്ലതും ലക്ഷണങ്ങളുണ്ടോ എന്നുള്ളത് രക്തത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇനിയും മറ്റ് പരിശോധനകൾ, പ്രധാനമായിട്ട് യൂട്രസിന്റെ ഒരു സ്കാൻ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഗർഭാശയ വൈകല്യം ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കൂടുതൽ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് HSG എന്നൊക്കെയുള്ള പരിശോധനയുണ്ട്. അത് എക്സ്റേ എടുത്തിട്ട് ഗർഭാശയത്തിന്റെ ഒരു ആവരണവും രീതിയും ഒക്കെ നോക്കുന്ന ഒരു പരിശോധനാ മാർഗമാണ്. അതിലൂടെ നമുക്ക് യൂട്രസിനാകവും യൂട്രസിലിന്റെ പുറത്തോട്ടുള്ള ട്യൂബുകൾ, അവയുടെ ഘടന എല്ലാം കൃത്യമായിട്ട്, ഷേപ്പ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിശോധനയാണ് HSG എന്ന് പറയുന്നത്, ഹിസ്ട്രോ സാൽപിഞ്ചോഗ്രാം എന്ന് പറയും. അതുപോലെ തന്നെ സലൈൻ സോണോ സാൽപിഞ്ചോഗ്രാം എന്നൊക്കെ പറയും. അതുമൊക്കെ ചെയ്യുന്ന ഗർഭാശയത്തിനുള്ളിൽ എന്തെങ്കിലും മുഴകളുണ്ടോ, എന്തെങ്കിലും കുരുക്കളുണ്ടോ ഗർഭാശയത്തിനുള്ളിൽ, ഇവയൊരു തടസ്സമാണോ ഗർഭത്തിന്, ഗർഭാലസാൻ ഇത്തരം മുഴകളോ ഫൈബ്രോയിഡുകളോ കാരണമാകുന്നുണ്ടോ എന്നൊക്കെ അതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ MRI പോലുള്ള സ്കാനുകളൊക്കെ ചെയ്താലും ഇത്തരത്തിലുള്ള ഗർഭാശയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നീടുള്ള പ്രധാന ഒരു കാരണമാണ് ഇപ്പൊ രണ്ടിൽ കൂടുതൽ ഗർഭാലസലുകൾ വന്നു കഴിഞ്ഞാൽ കാരിയോടൈപ്പിക് എന്ന് പറയും. അതായത് അച്ഛന്റെയും അമ്മയുടെയും ജനിതക ഘടന പഠിക്കണം. ജനിതക ഘടനയിൽ എവിടെയെങ്കിലും ചിലപ്പോൾ അവർക്ക് വേറെ വൈകല്യങ്ങൾ കാണത്തില്ല, പക്ഷെ അവരുടെ ജനിതക ഘടനയിൽ പ്രശ്നം കാണും. അത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് പരിശോധനാ മാർഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ജനിതക ഘടനയിലുള്ള മാറ്റങ്ങളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. എങ്കിലും ഇന്നിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സാ രീതികളുണ്ട്. അവയോടൊപ്പം തന്നെ ജനിതക ഘടന, ആ ഭ്രൂണത്തിന്റെ ജനിതക ഘടനയും കൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ അച്ഛനും അമ്മയിലും ഉള്ള വൈകല്യം ഈ കുഞ്ഞിലേക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രധാനമായിട്ട് നമുക്ക് PGT-A എന്നൊക്കെ പറയുന്ന ജനിതക ഘടന പഠനങ്ങളുണ്ട്. താലസീമിയ അല്ലെങ്കിൽ സിക്കിൾ സെൽ ഡിസീസ് എന്നൊക്കെ പറയുന്ന പോലുള്ള എന്തെങ്കിലും കാര്യമായ ജനിതക പ്രശ്നങ്ങൾ പാരമ്പര്യമായിട്ടോ വല്ലതും കുടുംബത്തിലുണ്ടെങ്കിൽ അതിന് PGT-M എന്നൊക്കെ പറഞ്ഞ പഠനങ്ങളുണ്ട്. ഇവയൊക്കെ ചെയ്യാൻ പറ്റും. PGT-SR എന്നൊക്കെ പറഞ്ഞുള്ള പഠനങ്ങൾ, ഇങ്ങനെ അനവധി ജനിതക പഠനങ്ങളുണ്ട്. ഇവയും കൂടെ നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സാ രീതിയുടെ കൂട്ടത്തിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജനിതക വൈകല്യങ്ങൾ വല്ലതും പറഞ്ഞ ഭ്രൂണത്തിനുണ്ടോ എന്ന് മനസ്സിലാക്കാനും അത് ഒഴിവാക്കി അത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ഭ്രൂണത്തിനെ കണ്ടുപിടിച്ച് അത് ആ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിച്ച് അവർക്കൊരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും നൂതനമായ ഒരു ചികിത്സാ മേഖല എന്ന് പറയുന്നതാണ്. രണ്ടാമത് ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ ഡയബറ്റീസ് ഏത് രീതിയിലും നിയന്ത്രണ വിധേയമാക്കി നിർത്തണം. പോളിസിസ്റ്റിക് ഓവറി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില ഇനത്തിൽപ്പെട്ട ഗുളികകൾ, മെറ്റ്ഫോമിൻ എന്നൊക്കെ പറഞ്ഞ ചില ഗുളികകൾ കൊടുത്ത് അവരുടെ ഷുഗറും എല്ലാം നിയന്ത്രണത്തിൽ വെക്കാനും വീണ്ടും വീണ്ടും ഗർഭവലസലുകൾ ഒരു പരിധിവരെ കുറയ്ക്കാനും ഒക്കെ അത് സഹായിക്കാറുണ്ട്. തൈറോയിഡ് രോഗികളാണെങ്കിൽ തൈറോയിഡ് നിയന്ത്രണ വിധേയമായിരിക്കണം. അതിനുള്ള ഗുളികകൾ കഴിച്ചാൽ മതിയാവും. ഇപ്പൊ പ്രൊലാക്റ്റിൻ പോലുള്ള ഹോർമോണുകളുടെയൊക്കെ അതിപ്രസരമാണെന്നുള്ള അതിനും ഗുളികകളുണ്ട്. അവ കഴിച്ച് നമുക്കത് നിയന്ത്രണത്തിലാക്കി വെക്കാൻ പറ്റും. ഇനി അതല്ല, ഗർഭാശയ വൈകല്യങ്ങളാണെങ്കിൽ ലാപ്രോസ്കോപ്പി അതുപോലെ ഹിസ്ട്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ ചികിത്സയുണ്ട്. അത് ക്യാമറ ഉപയോഗിച്ച് ചെയ്യുന്ന ചികിത്സാ രീതികളാണ്. താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്ന് പറയും. അത്തരം ശസ്ത്രക്രിയയിലൂടെ നമുക്ക് ഈ വൈകല്യങ്ങൾ ഒരു പരിധിവരെ ശരിയാക്കുവാനും വൈകല്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നിയന്ത്രിക്കുവാനും എല്ലാം കഴിയും. ഇതാണ് നമുക്ക് ഗർഭാശയ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അതിന് വളരെ സങ്കീർണമായ ചില ശസ്ത്രക്രിയകളിലൂടെയൊക്കെയാണ് ഗർഭാശയ വൈകല്യത്തിന് നമുക്ക് ഒരു ചികിത്സ കണ്ടെത്താൻ പലപ്പോഴും കഴിയുന്നത്. പിന്നെ അമിതമായ വണ്ണമുള്ളവരാണെങ്കിൽ അമിത വണ്ണം കുറയ്ക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ മദ്യപാനം, മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ പറയും. പ്രത്യേകിച്ച് ഗർഭധാരണത്തിന് 2-3 മാസം മുമ്പ് തൊട്ട് തന്നെ പൂർണ്ണമായിട്ട് ഇവയെല്ലാം ഒഴിവാക്കാൻ പറയും. സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് ആ മരുന്നുകൾ എല്ലാം നമുക്ക് ഗർഭകാലത്തും സേഫായിട്ടുള്ള മരുന്നുകളാണോ, വേറെ കുഞ്ഞിനും ഒന്നും വൈകല്യങ്ങൾ വരാത്ത മരുന്നുകളിലേക്ക് അത് മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ നല്ല സമീകൃതമായ ആഹാര രീതി സ്വീകരിക്കുന്നത് നല്ലതാണ്. ധാരാളം പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഒക്കെ അടങ്ങിയ മാംസാഹാരങ്ങളും ഒക്കെ അടങ്ങിയ നല്ല ഒരു ആഹാര രീതി ഗർഭിണിയാകാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയെല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഗർഭിണി ആയിക്കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ ചികിത്സിക്കാൻ പലപ്പോഴും പ്രയാസം വരാറുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഒരു പരിധിവരെ അടിക്കടിയുള്ള ഗർഭം അലസൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു മാനസികമായ ഒരു പിന്തുണ നൽകുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ അടിക്കടിയുള്ള ഗർഭം അലസലിന്റെ ഒരു വലിയ പ്രശ്നം എത്തിച്ചേരുന്നത് വല്ലാത്തൊരു മാനസിക വിഷമത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ ഈ സ്ത്രീകൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് അവരെ കരകയറ്റണം. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു മാനസികമായ ഒരു ഉന്മേഷവും സമാധാനവും, തീർച്ചയായിട്ടും ഒരു ഗർഭം നന്നായിട്ട് മുമ്പോട്ട് പോകും, നിങ്ങൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ആ സ്ത്രീയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് വലിയൊരു പ്രാധാന്യമുണ്ടെന്നാണ് ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അടിക്കടിയുള്ള ഗർഭം അലസൽ ഒരിക്കലും

ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിനകത്ത് മറ്റൊരുപാട് പ്രശ്നങ്ങൾ വരാം. പുരുഷന്റെ പ്രശ്നങ്ങളും ചിലപ്പോൾ അടിക്കടിയുള്ള ഗർഭഫലസലിന് കാരണമാകാം. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സ്പേം ഡി എൻ എ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും, ആ ഒരു പഠനം ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും അവരുടെ ജനിതക ഘടനയിൽ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുവാനും അവർക്കും എന്തെങ്കിലും മരുന്നുകളോ മറ്റോ നൽകി അതിന് പരിഹാരം കാണുവാനും, അതേപോലെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ ഒഴിവാക്കി നിർത്തുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു ഗർഭധാരണത്തിനും നല്ലൊരു ഗർഭം മുമ്പോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടിക്കടിയുള്ള ഗർഭമലസൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു കാരണം കണ്ടെത്തി കൃത്യമായ രീതിയിലുള്ള ഒരു ചികിത്സയും കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ ഒരു ജീവിത രീതിയും ഒരു പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവർക്ക് കഴിയും.

തുടർച്ചയായ ഗർഭമലസൽ എന്തുകൊണ്ടുണ്ടാകുന്നുവെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: തപ്പ് മൊത്തം ഓ മേല ഇരുന്നാലോ ഓപ്പർക്കും താണ്ടിരുപ്പ്
3: വരുന്നു. സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
5: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
6: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
8: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: തപ്പ് മൊത്തം ഓ മേല ഇരുന്നാലോ ഓപ്പർക്കും താണ്ടിരുപ്പ്
3: വരുന്നു. സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം H പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
10: ഒരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോ KK തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655321, 9495655321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

രാജവാഴ്ച എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുഖചിത്രം. ONV യുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ പി എസുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ബിജുകുമാർ പി എസ് സാറാണ്. സാറ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു. സാർ എവിടെയാണ് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട്?
2: ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം പ്ലാമോഡിലുള്ള നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കീഴിലാണ്. അവിടെ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഇവിടെ എത്തിയിട്ട് 6 മാസം ആയിട്ടുള്ളൂ. ശരിക്കും എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് WPS, വർക്ക് പ്ലേസ് സൊല്യൂഷൻ. അത് എന്ന് പറയുമ്പോൾ നമ്മൾ കാഴ്ചയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അംഗപരിമിതരായ ആൾക്കാർക്ക് ജോലി ലഭിക്കുമ്പോൾ അവർ ജോലിയിടങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ സോഫ്റ്റ്വെയർ പരമായിരിക്കും. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടാവുമ്പോൾ അവർക്ക് കോഫിറ്റേരിയ അല്ലെങ്കിൽ അവരുടെ പ്രമിസസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ ഓരോ ആളും ഫേസ് ചെയ്യുന്നത് ഓരോ പ്രശ്നമായിരിക്കും.
1: അതെ,
2: ആ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി 21 ദിവസത്തെ ട്രെയിനിങ് അവർക്കും, പിന്നെ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പൊതുവായിട്ടൊരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു രീതിയാണ് വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഇതിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് പ്രൊഡക്റ്റീവ് ആകുക. ഒരു 35,000 രൂപ 40,000 രൂപ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഐഡിയലായിട്ടിരുന്ന് പൈസ വാങ്ങുന്നേക്കാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എംപ്ലോയിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഒരു നല്ല റിലേഷൻ ഇവർ തമ്മിലുണ്ടാകുമ്പോൾ കൂടുതൽ ജോലി സാധ്യത കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് വിവിധ മേഖലകളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് SBIയിലാണ് തുടങ്ങിയത്. ഞാൻ SBIയിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലും അവരുടെ ബാങ്ക് സെൻ്ററിലാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ജമ്മുകാശ്മീരും ജാർഖണ്ഡും ഒഴികെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
1: ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്?
2: ഞാൻ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രി പാസ്സായിരുന്ന PG പാസ്സാവുന്ന സമയത്തൊക്കെ ജോലി ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കൊച്ചിലെ തന്നെ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു, പാട്ടുകളോട് ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ഈ ഓഡിയോ കാസറ്റ് കടകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു കട ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2008 വരെ അങ്ങനെ ഒരു കട ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 2013 കൊച്ചിയിൽ RCGSRVC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ റോയ് സാറിൻ്റെയും സുനിൽ സാറിൻ്റെയൊക്കെ ശിക്ഷണത്തിൽ കമ്പ്യൂട്ടർ അഭ്യസിക്കുകയാണ്. പിന്നെ സുമേഷ് സാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തോട്ട് വന്നത്. എനേബിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർ കോൺട്രാക്ട് ബേസ് എടുത്തതിൽ സബ് കോൺട്രാക്ട് ആയിരുന്നു ഞാൻ SBIയിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വർക്ക് പ്ലേസ് സൊല്യൂഷനായിട്ട് പോയത്. വർക്ക് പ്ലേസ് സൊല്യൂഷനിൽ പോയപ്പോഴാണ് എനിക്ക് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്.
1: അതിനുശേഷമാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഈ ജോലിയിലേക്ക് വരുന്നത്.
2: ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറുടെ ജോലിയുടെ ഭാഗം കൂടെ ആയിരുന്നു വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് ഈ SRVC കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ടാണ്. പിന്നീടാണ് SRVC ഫുട്ബോൾ രംഗത്തേക്ക് മാറിയപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വർക്ക് പ്ലേസ് സൊല്യൂഷൻ ഫോറിൻ കൺട്രീസിലൊക്കെ ധാരാളം പോപ്പുലറായി, ഇവിടെ മാത്രമേ പോപ്പുലർ ആവാതുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനേബിളിൻ്റെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തു.
1: അതിൽ സാറിന് ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ?
2: അതിൻ്റെ ഒരു പാറ്റേൺ ഇതാണ്. ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. പഠിച്ച ശേഷം അതിനുള്ള പരിഹാരം നമ്മളൊരു ടീമുണ്ട്. എനേബിൾ ഇന്ത്യ ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന ഒരു പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ട് ആ പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. കോർഡിനേറ്റ് ചെയ്ത് ഒരു കോഴ്സ് പോലെ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചർ ബേസിൽ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കി, ആ മൊഡ്യൂൾ ബേസ് ചെയ്തത് 21 മുതൽ 50 ദിവസം വരെയുള്ള ഒരു ട്രെയിനിങ് പാറ്റേൺ ഉണ്ടാക്കി അത് കൊടുക്കും. അത് കൊടുത്ത ശേഷം 6 മാസം 1 വർഷം 1.5 വർഷം 2 വർഷം ഇങ്ങനെ 4 അവസരങ്ങളിലായിട്ട് ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തും. നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഫലപ്രദമായിട്ടുണ്ടോ, അവരെത്രത്തോളം അത് ഉൾക്കൊണ്ടു എന്നുള്ളത് നോക്കും. അത് അവരടുത്ത് മാത്രമല്ല ചോദിക്കുന്നത്, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മേലധികാരികൾ, സഹപ്രവർത്തകർ ഇവരടുത്തൊക്കെ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു രീതി.
1: കമ്പ്യൂട്ടർ ട്രെയിനിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2-3 സാറന്മാർ ചേർന്നിട്ടാണ് കുറെ ഗൈഡ് ചെയ്തതെന്ന്. ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ പഠിപ്പിച്ചു തന്നത്?
2: അവിടെ പഠിപ്പിക്കുന്നത് ബേസിക് നോളജ് ഉണ്ടല്ലോ, അതായത് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ്, വേർഡ്, എക്സെൽ, ഓഫീസ് പാക്കേജ് ഉപയോഗിക്കുക, ഇന്റർനെറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ഓഡിയോ എഡിറ്ററാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 2024 നടത്തിയ ഒരു ഡ്രാമ കോമ്പറ്റീഷനിൽ ഞാൻ ബെസ്റ്റ് എഡിറ്ററായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നാടക സമിതികളിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പരസ്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളുടെ അനൗൺസ്മെന്റുകൾ
1: എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്?
2: ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റീപ്പർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനു മുമ്പേ ഓഡാസിറ്റി,
1: സൗണ്ട് ഫോർജ്, അഡോബ് ഓഡിഷൻ.
2: ഞങ്ങള് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചാണ്. ജോസ്, എൻവിഡിയ, ഇങ്ങനെ രണ്ട് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചിട്ടാണ്. സ്ക്രീനിൽ എന്ത് കാണിക്കുന്നോ അത് നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ ഈ അഡോബ് ഓഡിഷനിലൊക്കെ ആക്സസിബിലിറ്റി കുറവാണ്.
1: ഓക്കെ,
2: എല്ലായിടങ്ങളും വായിച്ചു തരില്ല.
1: റീപ്പർ
2: ഫുള്ളി ആക്സസിബിൾ ആണ്. ലോകത്തെ പ്രമുഖരായ ഒരുപാട് കാഴ്ചയില്ലാത്തവരും ഉള്ളവരുമായ മ്യൂസിഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ഡോ ആണ് റീപ്പർ.
1: റീപ്പർ ആക്ച്വലി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയല്ലേ, പക്ഷെ അത് പഠിച്ചെടുത്തു അല്ലേ.
2: ആ, റീപ്പർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്റെ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിയുന്നതും എല്ലാ ട്യൂട്ടോറിയൽസും യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കും. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ എനിക്ക് ഫോറിൻ ഫ്രണ്ട്സ് ഒക്കെ ധാരാളം ഉണ്ട്, അപ്പൊ അവരുടെ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഓഡിയോ എഡിറ്റിംഗ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. ഈ കൊറോണ സമയത്ത് നമ്മളങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഓൺലൈൻ

0: ആയിട്ട് ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പേര് അല്ലാതെ കൊടുക്കുന്നുണ്ട്.
1: ആ മാത്രല്ല റീപ്പറില് മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ?
0: ശരിക്കും പറഞ്ഞാൽ റീപ്പർ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് പ്രോഗ്രാമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് നോർമൽ അനൗൺസ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന സുരേന്ദ്ര സാറിന്റെ ശിഷ്യനാണ് മൃദംഗത്തിൽ. അപ്പോൾ അതിന്റെ ഒരു റിതം സെൻസ് ഉണ്ട്, അത് കൊച്ചുകും ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച നോളജ്, ഈ രണ്ട് നോളജും കൂടെ ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് ഒരു
1: രസമായിട്ട് തോന്നും ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്.
0: ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്ന ജോലിയേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓഡിയോ എഡിറ്റർ എന്നുള്ള രീതിയിൽ. എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവ് ആകാൻ പറ്റും.
1: തീർച്ചയായിട്ടും പാട്ടിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ,
0: ആ
1: അപ്പോ പാട്ട് കമ്പോസ് ചെയ്യാണോ, പാടുകയാണോ, എഴുതുകയാണോ, എഡിറ്റിംഗ് ആണോ, എന്താണ് മെയിൻ
0: ഇല്ല
1: ഫോക്കസ്?
0: എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൃദംഗത്തിലാണ് എനിക്ക് താല്പര്യം. മൃദംഗം, ചെണ്ട, തബല ഇതൊക്കെ പഠിച്ചു.
1: ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കോ?
0: പെർക്കഷൻസ് ഇൻസ്ട്രുമെന്റ്സിലാണ്. അത്യാവശ്യം ഡ്രംസ് ഒഴികെ ബാക്കി എല്ലാ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യാൻ അറിയാം.
1: ഇത് റെക്കോർഡ് ചെയ്യാറുണ്ടോ ഈ വായിക്കുന്നത്?
0: ഇല്ല, അത് സ്വന്തമായിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്യാറൊന്നുമില്ല. മൃദംഗത്തിന്റെ ടോണൊക്കെ അതുപോലെ നമുക്ക്
1: ബാലൻസ് ചെയ്തിട്ടും കൂടിയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ?
0: അത്രയും വേണം. നമ്മൾ അനൗൺസ്മെന്റുകളും ഡ്രാമകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അതാകുമ്പോൾ വോയിസ് മാത്രം മതി.
1: ഡ്രാമ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത് അതോ ഡയലോഗും ചെയ്യാറുണ്ട്?
0: എഡിറ്റിംഗ് ആണ്, എഡിറ്റിംഗ്.
1: എഡിറ്റിംഗ് ആണ് ചെയ്യാൻ. ഇപ്പൊ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ജോലി ചെയ്ത് വരുന്നുണ്ടല്ലോ, അവിടെ ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്?
0: ശരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് 18-നും 40-നും മധ്യയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മള് കേരളത്തില് വളരെ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സ്, സി ഡിറ്റിന്റെ അംഗീകാരത്തോടു കൂടി ആ സർട്ടിഫിക്കറ്റും വാലിഡ് ആണ്, പ്രൊഫഷണൽ കോഴ്സാണത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പി എസ് സി അംഗീകരിച്ച കോഴ്സാണ് ഈ സി ഡിറ്റ് നൽകുന്നത്. DOA എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. പി എസ് സി നമുക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന, ഇപ്പൊ സി ഡിറ്റ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്ന ആ ഒരു ആ രീതിയൊക്കെ മാറാൻ സമയം. കാരണം ഇപ്പൊ നമ്മൾ കൂടുതലും ChatGPT, ജെമിനി അങ്ങനെ തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്താണ്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഏത് ആർക്കും ഇപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയ പരിജ്ഞാനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിപ്പോൾ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കോഴ്സ് കൊടുക്കുമ്പോൾ ശരിക്കും അവർക്ക് വേണ്ടത് അവരുടെ ഒരു പെരുമാറ്റത്തിലുള്ളൊരു രീതിയാണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ആ ഒരു ബോധവൽക്കരണം. ഈ സ്ക്രൈബിനെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ട് പലരും ഇംഗ്ലീഷ് ഒരു പ്രശ്നമാണ്. ഓരോ തൊഴിലിടങ്ങളിൽ എങ്ങനെ പെരുമാറുക. ഞാൻ ഈ പറഞ്ഞ WPS എന്ന് പറഞ്ഞ സംഭവം ജോലി കിട്ടും മുമ്പേ തന്നെ അവർക്കൊരു ബോധവൽക്കരണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പലർക്കും വലിയൊരു ഉപയോഗമായിട്ട് മാറും. അപ്പൊ അത്തരത്തിൽ കോഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റിയാലത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ സംതൃപ്തനാണ്, പ്രശ്നമൊന്നുമില്ല. ബട്ട് എൻ്റെ ഒരു ലക്ഷ്യം ഈ WPS ലെവലിലേക്ക് എല്ലാ കാഴ്ചയില്ലാത്ത ആൾക്കാരെയും എത്തിക്കുക
1: എന്നുള്ളതാണ്. സ്കൂളിലും കോളേജൊക്കെ പഠിച്ചതൊക്കെ എവിടെയാണ്?
0: പഠിച്ചത് ആദ്യം വർക്കല ലൈറ്റ് ടു ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന അന്ധവിദ്യാലയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിനടുത്ത് തന്നെയുള്ള RRV രാജാ രവിവർമ്മ ഹൈസ്കൂൾ, അവിടെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ പ്രീ ഡിഗ്രി ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്, ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു NSS കോളേജ് നിലമ്പേൽ. അത് കഴിഞ്ഞിട്ട് കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഹിസ്റ്ററി തന്നെ MA കഴിഞ്ഞത്.
1: അതിനുശേഷമാണ് എറണാകുളത്ത് പഠിക്കാൻ.
0: ഇല്ല, അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഓഡിയോ കാസറ്റ് രംഗത്തുള്ള
1: സ്ഥാപനം ആരംഭിച്ചത് അല്ലേ. പാട്ട് ഒരുപാട് കേൾക്കാറുണ്ടോ?
0: ആ, പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട്. ഓഡിയോ കാസറ്റ് കട സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഞാൻ ഒരു ബിസിനസ് എന്ന ലെവലിലല്ല.
1: പാട്ട് കേൾക്കാനുള്ള
0: താല്പര്യം.
1: പാട്ട് പാടുവോ?
0: ഇല്ല, പാടില്ല. സംഗീതം അറിയാം, പക്ഷെ പാടില്ല. ഈ പ്രധാനമായിട്ടും എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറ്റില്ല. അത് ശരിക്കും എല്ലാ മ്യൂസിക്കിലേക്കും എന്റെ ഏതെങ്കിലും ഉള്ള അറിവുകളിലേക്കും അടുപ്പിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയിലെ പണ്ടത്തെ നാടകങ്ങളും അതുപോലെ എല്ലാ പരിപാടികളും, പണ്ട് സ്കൂളിൽ പോയാലും ബാക്കിയുള്ള ഒഴിവ് സമയങ്ങൾ മുഴുവൻ എന്റെ ഗുരുവും വഴികാട്ടിയും ഒക്കെ റേഡിയോ തന്നെയായിരുന്നു. എന്റെ അറിവുകളിലൊരു എന്താ പറയണ ഒരു 90% നൽകിയത് ആകാശവാണിയാണ്.
1: അപ്പൊ ഇനിയും വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓഡിയോ പ്രൊഡക്ഷൻ ഒക്കെ ഇപ്പൊ പറഞ്ഞ പോലെ നല്ല അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ, ഡ്രാമ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച് മാം.
2: കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ PSമായി സെവിജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം ചങ്ങാതിപ്പൂ.

ഷേക്സ്പിയർ എം എ മലയാളം. ഈ ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും ശീലാമണിയും പാടിയ ഗാനം ഇനി കേൾക്കാം. അനിൽ പനച്ചൂരാന്റെ വരികൾ, മോഹൻ സിതാരിയുടെ സംഗീതം.

ആകാശവാണി ഇപ്പോൾ സിനിമോൾ എസ് ആർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ജി കെ ഹരീഷ് മണി. ആദ്യം കലയുടെ കേദാരമേ എന്ന് തുടങ്ങുന്ന ഗാനം, രചന രാജു വി എസ്.

സിനിമോൾ എസ് ആർ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. രചന രാജു വി എസ്, എഴുമാവിൽ രവീന്ദ്രനാഥ് എന്നിവർ. സംഗീതം ജി കെ ഹരീഷ് മണി.

0: പാലക്കാടിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: പണമിടപാടുകൾ ഇനിയൊരു പ്രശ്നമല്ല. യു പി ഐ സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എവിടെയും പണമടയ്ക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നു. 1 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഒറ്റ ടച്ചിൽ ഇടപാടുകൾ നടത്താം. ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തുന്ന ഡിജിറ്റൽ ഇന്ത്യ വഴി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഭാഗമാകുക. ക്യാഷ്ലെസ് ഇടപാടുകൾ സുരക്ഷിതമാക്കാം.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും USAയും ക്വാർട്ടർ കാണാതെ പുറത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും

0: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ നാല് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി AP അനിൽകുമാറിനോടും കൃഷിമന്ത്രി TSiddiqunodum വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: താലൂക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. June 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62,733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം. July 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും 6 മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേനയുടെയും SC ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ PV വിഷ്ണുരാജ് അറിയിച്ചു.
0: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി July 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്നൻ നസറുദ്ദീന്റെയും ഉമാ തോമസ് MLAയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ N ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ട കാലത്തെ പരിചയസമ്പത്തുണ്ട്. ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: MPമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുര

0: രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, പി ഡബ്ല്യു ഡി, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗത മന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ US പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ചാസ് ഡി കെറ്റലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാഗൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു പലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ.
0: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 ഉയർന്ന് 78,585, നിഫ്റ്റി 84 നേട്ടത്തിൽ 24,518, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,650 രൂപയും 13,315 രൂപയുമാണ്. ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N. ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി July 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും USA ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി P. സംസാരിക്കുന്നു.
4: ഗർഭപാത്രത്തിന്റെ ഉൾപ്പാളിയായ എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തുപോകുന്ന പ്രക്രിയയാണ് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ. മെൻസസ്, പിരീഡ്സ് എന്നൊക്കെയുള്ള പേരുകളും ഇതിനുണ്ട്. തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രവർത്തനമാണിത്. ഓരോ 28 ദിവസം കൂടുമ്പോഴും ആർത്തവം ഉണ്ടാകുന്നു. സാധാരണ 3 മുതൽ 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കും. ആർത്തവം ഉണ്ടായി എന്നത് ഒരു പെൺകുട്ടിയുടെ പ്രത്യുത്പാദന ആരോഗ്യ സൂചന കൂടിയാണ്. കൗമാരക്കാരിൽ ആർത്തവ ശുചിത്വമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം. ആർത്തവ ദിനങ്ങളിൽ ഗർഭാശയഗളം തുറന്നിരിക്കുന്നതിനാൽ അണുബാധ ഗർഭാശയത്തിലേക്ക് ബാധിക്കാൻ സാഹചര്യമൊരുക്കാം. ഈ സമയത്ത് യോനിയിലെ അസിഡിക് പി

മാറി ആൽക്കലൈൻ പി എച്ച് ആകുന്നതുകൊണ്ട് തന്നെ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറയുകയും അണുബാധയ്ക്ക് സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷന്റെ പ്രധാന കാരണം പിരീഡ് സമയത്തെ ശുചിത്വക്കുറവാണ്. ഈ സമയം യോനി ശുചിത്വം, കൃത്യസമയത്ത് പാഡ് മാറ്റുക, ശാരീരിക ശുചിത്വം ഇവ പാലിക്കേണ്ടതാണ്. പിരീഡ്സ് ഡേറ്റ് അടുക്കുമ്പോൾ തന്നെ യോനി ഭാഗത്തെ രോമങ്ങൾ ട്രിമ്മർ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് നീളം കുറയ്ക്കാവുന്നതാണ്. രോമങ്ങൾ ഷേവ് ചെയ്യുക, ഹെയർ റിമൂവൽ ക്രീം ഉപയോഗം എന്നിവ ഒഴിവാക്കുന്നതാകും നല്ലത്. വീര്യം കൂടിയ സോപ്പുകൾ, ലോഷനുകൾ, പെർഫ്യൂമുകൾ ഇവയൊന്നും യോനി ശുചിത്വത്തിനായി ഉപയോഗിക്കാതിരിക്കുക. നനഞ്ഞ അടിവസ്ത്രങ്ങൾ, യോനിഭാഗം നനഞ്ഞിരിക്കുന്നത് ഇവ ഒഴിവാക്കേണ്ടതാണ്. ഈ നനവ് ഫംഗൽ അണുബാധയും അമിതമായ യോനിസ്രാവവും ചൊറിച്ചിലും ഉണ്ടാക്കാം. ബാത്റൂമിൽ പോയതിനു ശേഷം ശുദ്ധമായ ജലത്തിൽ യോനിഭാഗം കഴുകി വൃത്തിയുള്ള ഒരു ടവൽ ഉപയോഗിച്ച് ഈർപ്പം തുടയ്ക്കാവുന്നതാണ്. ആർത്തവുമായി ബന്ധപ്പെട്ട് ആരോഗ്യകരമായ അറിവുകൾ സ്കൂളിൽ നിന്നും തന്നെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ടതാണ്. ശരാശരി 12 വയസ്സ് പ്രായമാണ് ആർത്തവ ആരംഭമെങ്കിലും 10നും 16നും വയസ്സിനിടയിൽ ആരംഭിക്കുന്നത് സാധാരണമാണ്. ആദ്യ ആർത്തവം വരുന്നതിനു മുമ്പ് വെള്ളനിറത്തിലുള്ള യോനിസ്രവം, സ്തന വളർച്ച, അടിവയറ്റിൽ വേദന, മുഖക്കുരു എന്നിവ ഉണ്ടാകാം. പെൺകുട്ടികളിൽ സാധാരണഗതിയിൽ പ്യൂബർട്ടി സംബന്ധിച്ച മാറ്റങ്ങൾ 8 മുതൽ 16 വയസ്സിനിടയിലാണ് സംഭവിക്കുന്നത്. ഉയരവും ശരീരഭാരവും കൂടുക, സ്തന വളർച്ച ആരംഭിക്കുക, ഗുഹ്യഭാഗങ്ങളിൽ രോമ വളർച്ച എന്നിവ സംഭവിച്ചതിനു ശേഷമാണ് ആദ്യ ആർത്തവം സംഭവിക്കുന്നത്. ഗർഭപാത്രം പ്രത്യുത്പാദനത്തിന് സജ്ജമായി എന്നാണിത് സൂചിപ്പിക്കുന്നത്. ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ച് സാധാരണയായി 2-3 വർഷത്തിനുള്ളിൽ ആദ്യ ആർത്തവം വരും. എന്നാൽ മാറ്റങ്ങൾ വന്നതിനു ശേഷം 15 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് ആർത്തവം വന്നില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ 13 വയസ്സായിട്ടും ശാരീരിക മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ആർത്തവ ശുചിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാനിറ്ററി പാഡ് 3 മുതൽ 4 മണിക്കൂർ ഇടവേളകളിൽ മാറ്റുക എന്നത്. അണുബാധ, ചൊറിച്ചിൽ, ദുർഗന്ധം എന്നിവ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അമിതമായ രക്തസ്രാവമുള്ളപ്പോൾ പാഡ് നനഞ്ഞു എന്ന് തോന്നിയാൽ മാറ്റാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ ഉടനെയും പാഡുകൾ മാറ്റുക. ആർത്തവ സമയത്ത് സാനിറ്ററി പാഡാണോ മെൻസ്ട്രുവൽ കപ്പാണോ നല്ലത് എന്നതൊരു പ്രധാന ചോദ്യമാണ്. പരിസ്ഥിതി സൗഹൃദം, ദീർഘകാല ഉപയോഗം, സാമ്പത്തിക ലാഭം എന്നിവ കാരണം സാനിറ്ററി പാഡുകളേക്കാൾ മെൻസ്ട്രുവൽ കപ്പുകൾ മികച്ചതായി കണക്കാക്കപ്പെടുന്നെങ്കിലും വ്യക്തിപരമായ സൗകര്യവും ആരോഗ്യ മുൻഗണനകളും കണക്കിലെടുത്ത് ഉപയോഗിക്കുന്നയാൾക്ക് അനുയോജ്യമായത് തെരഞ്ഞെടുക്കാം. ആർത്തവത്തെപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളുമല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ടത്. പെൺകുട്ടികളെപ്പോലെ തന്നെ ആൺകുട്ടികളും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, ആർത്തവം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ എന്നിവയെപ്പറ്റി അറിഞ്ഞിരിക്കണം. ആർത്തവകാലത്തെ ശാരീരിക ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് നൽകുക. കൃത്യമായ ഇടവേളകളിൽ പാഡ് മാറ്റുവാൻ മടി തോന്നേണ്ട കാര്യം ഇല്ല എന്നും ഇൻഫെക്ഷൻ തടയാൻ ഇത് അത്യാവശ്യമാണെന്നും ബോധ്യപ്പെടുത്തുക. സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കുന്ന വിലക്കുകളും മിത്തുകളും ഇപ്പോഴും ആർത്തവത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. പല സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഇത്തരം വിലക്കുകൾ സ്ത്രീകളുടെ വൈകാരിക അവസ്ഥയും മാനസികാവസ്ഥയും ജീവിതശൈലിയെയും ഏറ്റവും പ്രധാനമായി ആരോഗ്യത്തെയും ബാധിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഈ സ്ഥിതിക്ക് മാറ്റം വന്നുവെങ്കിലും ഇതൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. പണ്ടുകാലത്ത് ആർത്തവ സമയത്ത് സ്ത്രീകളെ മാറ്റി ഒരു മുറിയിൽ കഴിയുവാൻ പറഞ്ഞിരുന്നത് ആ ദിവസങ്ങളിൽ അവർക്ക് പൂർണ്ണ വിശ്രമം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ പിന്നീടിത് ആർത്തവത്തിന് അശുദ്ധിയുടെയും വിലക്കുകളുടെയും ഭാവം കൈവരുന്നതിലേക്ക് നയിച്ചു. ആർത്തവം വളർച്ചയുടെ സ്വാഭാവിക ഘട്ടമാണെന്നും ആത്മവിശ്വാസത്തോടെ ആർത്തവത്തെ സമീപിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. ആർത്തവകാലത്തിന്റെ തുടക്കത്തിൽ ക്രമക്കേടുകൾ സാധാരണമാണെങ്കിലും 2 വർഷത്തിനുള്ളിൽ റെഗുലർ ആകുന്നില്ലെങ്കിലോ കൂടുതൽ കാലം നീണ്ടു നിൽക്കുമ്പോഴോ ഇടയിൽ എപ്പോഴെങ്കിലുമാണ് വരുന്നതെങ്കിലോ ചികിത്സ ആവശ്യമായി വരുന്നു. ആർത്തവ ക്രമക്കേടുകളിൽ കാരണം കണ്ടെത്തുകയെന്നത് ചികിത്സയ്ക്ക് പ്രധാനമാണ്. ഔഷധത്തിനോടൊപ്പമോ അതിനേക്കാളേറെയോ പ്രാധാന്യം ആരോഗ്യകരമായ ഡയറ്റ്, വ്യായാമം എന്നിവയ്ക്കുണ്ട്. സ്ട്രെസ് കുറയ്ക്കുവാൻ യോഗ, മെഡിറ്റേഷൻ ഇവ ഏറെ സഹായിക്കും. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക, ഭാരം കൂടുന്നതും വല്ലാതെ കുറയുന്നതുമെല്ലാം ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ആർത്തവ ദിനങ്ങളിൽ വയറുവേദന, നടുവേദന, ദഹന പ്രശ്നങ്ങൾ ഇവയൊക്കെ സാധാരണമായി കാണാറുണ്ടെങ്കിലും ദൈനംദിന ജീവിതചര്യകളെ ബാധിക്കുന്ന രീതിയിൽ ഇവ വരുമ്പോഴാണ് ചികിത്സ ആവശ്യമായി വരുന്നത്. ആർത്തവ ബുദ്ധിമുട്ടുകൾ കുറയുവാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചിട്ടകൾ പാലിക്കാവുന്നതാണ്. ആർത്തവം പ്രതീക്ഷിക്കുന്ന ദിവസത്തിന് ഒരാഴ്ച മുൻപ് തന്നെ എണ്ണയിൽ പൊരിച്ചതും അമിതമായി കൊഴുപ്പടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ആർത്തവവേദന കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആർത്തവ ദിനങ്ങളിൽ ചെറുചൂടോടെ എളുപ്പത്തിൽ ദഹിക്കുന്നതും പോഷകസമൃദ്ധവുമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകാം. എരിവും പുളിയും കൂടിയ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്നിവ ഒഴിവാക്കുക. കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കി ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക. റാഗി പാലിൽ വേവിച്ചതും ആവിയിൽ പാകം

0: ഈ സമയത്ത് ആർത്തവവേദനയും മറ്റ് അസ്വസ്ഥതകളും കുറയ്ക്കുവാൻ ആയുർവേദ ഔഷധങ്ങൾ സഹായകരമാണ്. എന്നാൽ ആദ്യ ആർത്തവം വന്നാൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി അരിഷ്ടവും ലേഹ്യവും യാതൊരു വൈദ്യനിർദ്ദേശവും ഇല്ലാതെ വാങ്ങിക്കഴിക്കുന്ന രീതി കാണാറുണ്ട്. ഇത് തികച്ചും തെറ്റായൊരു കാര്യമാണ്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഇവയൊന്നും നൽകേണ്ടതില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആയുർവേദ ഡോക്ടറിനെ സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. ജീവിത സാഹചര്യങ്ങളും ചര്യകളും ആഹാര രീതികളും മാറുന്ന ഈ കാലഘട്ടത്തിൽ കൌമാരക്കാരിൽ ഏറെ ആർത്തവ ക്രമക്കേടുകളും കണ്ടുവരുന്നു. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പെൺകുട്ടികളിലെ ആർത്തവ പ്രായം കുറഞ്ഞു വരുന്നുണ്ട്. ആർത്തവചക്രം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഉൾപ്പെടുന്ന ഹൈപ്പോതലാമസ് പിറ്റ്വിറ്ററി ഗ്ലാൻഡ് ഓവറീസ് എന്നിവയുടെ കൂട്ടായ പ്രവർത്തനമാണ്. ഇതിൽ വരുന്ന ചെറിയ അസന്തുലിതാവസ്ഥ പോലും ആർത്തവ ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കാം. ഹോർമോൺ ഇംബാലൻസ് ഇതിനുള്ള പ്രധാന കാരണമാണ്. ഹോർമോണുകൾ കൃത്യമായി ഉത്പാദിപ്പിക്കാത്തതും അമിതമാകുന്നതും ബാലൻസ് ഇല്ലായ്മയുമെല്ലാം തന്നെ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകുന്നു. ഇവയെല്ലാം തന്നെ ആർത്തവം വരാതിരിക്കാനും കാരണമാകും. സ്ട്രെസ് ആണ് ആർത്തവ ക്രമക്കേടിന് ഇടയാക്കുന്ന മറ്റൊരു കാരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ടീനേജുകാർ പല കാര്യങ്ങളിലും സ്ട്രെസ്സിലൂടെ കടന്നുപോകുന്നു. PCOS അഥവാ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം PMOS എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ രോഗം ടീനേജ് പെൺകുട്ടികൾ മുതൽ തന്നെ വ്യാപകമായി കണ്ടുവരുന്നു. അഡ്രിനൽ ഗ്രന്ഥി, തൈറോയിഡ്, പിറ്റ്വിറ്ററി ഗ്രന്ഥി, ഓവറികൾ എന്നീ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെയും അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതിനാൽ ആണ് പോളി എൻഡോക്രൈൻ ഡിസോർഡർ എന്ന് ഇതിനെ പറയപ്പെടുന്നത്. ക്രമം തെറ്റിയ ആർത്തവം, വേദനയേറെയുള്ള ആർത്തവം, മുഖരോമങ്ങൾ, ശരീരഭാരം അമിതമായി വർദ്ധിക്കുക, വന്ധ്യത എന്നിവയെല്ലാം തന്നെ ഇത്തരക്കാരിൽ കണ്ടുവരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ജീവിതശൈലി, ജനിതക കാരണങ്ങൾ എന്നിവയാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇത് കാരണം അണ്ഡാശയത്തിൽ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാകുകയും സാധാരണയായി നടക്കേണ്ട അണ്ടോത്പാദനം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൃത്യമായ ചികിത്സയും വഴി ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു സ്ത്രീയെ പുരുഷനിൽ നിന്നും വ്യത്യസ്തയാക്കുന്ന പ്രധാന ഘടകം അവളുടെ മാതൃത്വമാണ്. ഓരോ മനുഷ്യജീവനും കാരണമായത് ആർത്തവം എന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും അഭിമാനത്തോടെ കാണേണ്ട ഒന്നാണ് ആർത്തവം. അത് അശുദ്ധമോ മലിനമോ അല്ല. സ്ത്രീകളിൽ പ്രത്യുത്പാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ആർത്തവം എന്നോർക്കുക. എല്ലാ സ്ത്രീകളും ശുചിത്വ ആർത്തവം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകി ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുക.
1: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി പി.
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
3: ഹമാരേ ദേശോ കേ ബീച്ച് ബഡ്താ വിശ്വാസ് ഹമാരി രക്ഷാ സുരക്ഷാ ഓർ മെരിടൈം സഹയോഗ് കോ മജ്ബൂത് കർ റഹാ ഹൈ. ആജ് ഹംനേ ഡിഫൻസ് എക്സ്ചേഞ്ച്.

0: डिजास्टर मैनेजमेंट और इंडस्ट्रियल सहयोग बढ़ाने पर सहमति बनाई। अब हम दोनों देशों के कोस्ट गार्ड हिंद महासागर में मैरिटाइम सेफ्टी और सिक्योरिटी के लिए मिलकर काम करेंगे।
1: നിർമ്മിത ബുദ്ധി, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി TT സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും TT സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി TT സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
3: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
1: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന 6-ാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ

0: സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്റ്റുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 പറങ്കിപ്പടയുടെ നട്ടല്ലായി നിന്ന 7 ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെൻഡ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 മരിച്ചത്. ഗുവാഹാത്തിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 കൊല്ലപ്പെടുകയും 48,000 പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്റ്റുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി. ഇപ്പോൾ സമയം 1:00. മഞ്ഞണിപ്പൂനിലാവ്.

നഖങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമ്മർ. ചിത്രം ഇതാ ഒരു ധിക്കാരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

തെറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ബിജു തിരുമല വരികളെഴുതി കെ ജെ ജോയ് ഈണം പകർന്ന് പി സുശീലയും പട്ടം സദനും ആലപിച്ച ഗാനം ചിത്രം പപ്പു

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സ്വപ്നം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ONV, സംഗീതം സലിൽ ചൗധരി.

കുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണി പൂനിലാവിൽ അടുത്തത്. യേശുദാസും എസ് ജാനകിയും പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ബി എ ചിദംബരനാഥിന്റെ സംഗീതം.

0: ഇറന്നിരുന്നാലോ ഓ പക്കം തന്നെ ഇരിപ്പേ.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: യേശുദാസും എസ് ജാനകിയും പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം പുകഴേന്തി, ചിത്രം ഭാഗ്യമുദ്ര.

ഭാസ്കരൻ വരികളെഴുതി, ബി എ ചിദംബരനാഥ് ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം പകൽ കിനാവ്.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, 9496593321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രാമവർമ്മ വരികളെഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയിരിക്കുന്നു. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം യൗവനം.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: മഞ്ഞണിപ്പോ നിലാവിൽ ഇനി അയ്യരൂർ സദാശിവൻ പാടിയ ഒരു ഗാനം, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ചിത്രം മരം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം അഞ്ചാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: സ്നേഹ മാഡം കാണണമെന്ന് പറഞ്ഞിരുന്നു.
1: ഏയ്, അതെ, അന്ന എന്തെങ്കിലും വർക്കില്ലല്ലോ.
0: അല്ല, ചന്ദ്രു സാറെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന റഷസ് ഒക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോഴാ മാഡം കാണാൻ പറഞ്ഞു എന്ന് അറിയിച്ചത്.
1: ഓ, ചന്ദ്രു ട്രാവലിലാണ്, നാളെ കഴിഞ്ഞേ എത്തുള്ളൂ. സോർട്ടിങ് നാളെ തീർത്താ മതിയാകും. അന്ന ഈ സ്ഥാപനത്തിൽ എത്തിയിട്ട് എത്ര നാളായി?
0: 3 ആഴ്ചയായി മാഡം. എന്താ ചോദിച്ചേ?
1: ഏയ്, അന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യുന്നുണ്ടെന്ന എല്ലാവരുടെ അഭിപ്രായം. സാധാരണയായി ഇന്റേണായി വരുന്ന കുട്ടികൾക്ക് പേപ്പർ വർക്കൊക്കെ നൽകാറുള്ളൂ.
0: ഞാൻ 2 ഷൂട്ടിങ്ങിനും അസിസ്റ്റ് ചെയ്തു മാഡം.
1: അന്ന മിടുക്കിയായതുകൊണ്ടാണ് അതെല്ലാം സാധിച്ചത്. അന്നെ വിളിപ്പിച്ചതും ഒരു പ്രധാന കാര്യം പറയാനാണ്.
0: എന്താ മാഡം?
1: ഫസ്റ്റ് അബുദാബി ബാങ്കിനെ കുറിച്ച് തന്നെ കേട്ടിട്ടില്ലേ? അവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നമ്മുടെ കമ്പനി ചെയ്യാൻ കരാറായിട്ടുണ്ട്. ആ വർക്ക് അന്നെ ഏൽപ്പിക്കാമെന്നാണ് തീരുമാനം.
0: അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ?
1: ഒറ്റയ്ക്കല്ല, ആവശ്യമുള്ള ക്രൂവിനെ അന്നയ്ക്ക് പിക്ക് ചെയ്യാം. ഒരു പ്രശ്നമുള്ളത് വർക്ക് അവരുടെ സ്ഥലത്ത്, അതായത് അബുദാബി ചെന്ന് വേണം ചെയ്യാൻ. 6 മാസമാണ് വർക്കിന്റെ പീരീഡ്.
0: 6 മാസോ? അബുദാബിയിലേക്കോ മാഡം?

0: അനിയുടെ സംശയം മനസ്സിലായി. 2 മാസത്തെ ഇന്റേൺഷിപ്പിനെടുത്തിട്ട് ഇപ്പൊ 6 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്നല്ലേ? 6 മാസത്തേക്ക് കൂടി അനിയുടെ ഇന്റേൺഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ഞാൻ ഇന്ന് തന്നെ ഇഷ്യൂ ചെയ്തേക്കാം. ആ പ്രശ്നം തീർന്നില്ലേ?
1: പക്ഷെ മാഡം, അബുദാബി എന്നൊക്കെ പറയുമ്പോ,
0: അബുദാബിയിലേക്ക് 2750 കിലോമീറ്റർ ദൂരം കാണും. ഓസ്ട്രേലിയ ആണെങ്കിൽ 7500 കിലോമീറ്റർ വരും. അപ്പോ അബുദാബി അല്ലേ അടുത്ത്?
1: ഓസ്ട്രേലിയ അല്ലല്ലോ, അബുദാബി എന്നല്ലേ മാഡം പറഞ്ഞത്?
0: അബുദാബിയിലേക്കാണ് കമ്പനിയുടെ ഓഫർ ഉള്ളത്. പക്ഷേ ഓസ്ട്രേലിയ വിസ കാത്തു നിൽക്കുന്ന അന്ന എങ്ങനെ 6 മാസത്തേക്ക് അബുദാബിയിൽ പോകും അല്ലേ?
1: വിസയോ? ഞാൻ
0: കിടന്നുരുളണ്ട. ബാംഗ്ലൂർ പോലെ ഒരു നഗരത്തിൽ ചെറിയ പെട്ടിക്കട നടത്തിക്കൊണ്ട് പോകാൻ പോലും എത്രമാത്രം ഗുസ്തി പിടിക്കണമെന്ന് അറിയോ അന്നയ്ക്ക്?
1: മാഡം തെറ്റിദ്ധരിക്കരുത്.
0: അപ്പോ ഇന്ദിരാനഗർ പോലുള്ള ഒരു ഏരിയയിൽ ഇതുപോലൊരു സ്ഥാപനം ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ തലയിൽ കള്ളിമണ്ണല്ല ഉണ്ടായിരിക്കുക എന്നെങ്കിലും ആദ്യം അന്നെ ഓർക്കണമായിരുന്നു.
1: സോറി മാഡം, യഥാർത്ഥത്തിൽ
0: അതെ, യഥാർത്ഥത്തിൽ അന്ന കാണിച്ചത് നമ്പർ 1 ഫ്രോഡാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമായി പുലബന്ധം പോലും ഇല്ലാത്ത അന്ന ഇന്റേൺഷിപ്പിന് അപേക്ഷിച്ച സമയത്ത് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജം. കേസായാൽ ആ നിമിഷകത്താണ്.
1: അയ്യോ മാഡം, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ ഞാനിതെല്ലാം.
0: അതും അറിഞ്ഞു. സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഇക്കാലത്ത് ഒരു ഫ്രോഡ് കാണിക്കാൻ ഇറങ്ങുമ്പോ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണ്ടേ? പഴയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് ഒക്കെ ആൾക്കാർ ഇറങ്ങി തപ്പോന്നെങ്കിലും ഓർക്കണ്ടേ അന്നാ?
1: സോറി.
0: ആട്ടെ, എന്തായിരുന്നു അന്നയുടെയും അന്നയുടെ ഫ്രണ്ടിന്റെ ഉദ്ദേശം?
1: ചന്ദ്രസാറിന്റെ ഫസ്റ്റ് മാരേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാ.
0: അന്നയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തരുന്നു, ഒപ്പം സുഹൃത്തിനോടുള്ള സ്നേഹവും.
1: ഐ എം എക്സ്ട്രീംലി സോറി മാഡം, ഞാനിപ്പ തന്നെ പൊക്കോളാം.
0: നോ നോ, ഇപ്പൊ പോരുത്. അന്നയെ കൊണ്ട് ഇപ്പണി ചെയ്യിക്കാൻ ഇറങ്ങിയ ആളെ പറ്റി എനിക്കും ചിലതറിയാനുണ്ട്.
1: എന്താണ് മാഡം?
0: പറയാം. അന്നയുടെയും അന്നയുടെ ഗ്രേറ്റ് സുഹൃത്ത് ചിത്രയുടെയും കൂടെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ റിപ്പീറ്റ് ആയി വരുന്ന ഒരു താടിക്കാരനെ കണ്ടല്ലോ, ആരാണ് അയാൾ?
1: അത്
0: താല്പര്യമില്ലെങ്കിൽ പറയണ്ട, പക്ഷേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസ് മതി വിസ ബ്ലോക്ക് ആവാൻ.
1: വേണ്ട വേണ്ട, ഞാൻ പറയാം.
0: അപ്പൊ ബുദ്ധിയുണ്ട്.
1: അത് ഡേവിഡാണ്, ഡേവിഡ് ആരോഗ്യസ്വാമി.
0: കണ്ടാലും നല്ല ആരോഗ്യം. നമ്മുടെ KGF ഫിഷിന്റെ ഒരു കട്ടുണ്ട്. അയാളും ചിത്രയുമായിട്ടുള്ള ബന്ധം?
1: അത്
0: മടിക്കണ്ട, അന്നയ്ക്ക് എല്ലാം തുറന്നു പറയുക എന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
1: ഡേവിഡ് ചിത്രയുടെ എക്സ് ആണ്.
0: എക്സ് ലവർ?
1: ചിത്ര ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരുമിച്ചായിരുന്നു.
0: ഒരുമിച്ചെന്ന് പറയുമ്പോ
1: ലിവിംഗ് ടുഗദർ?

0: ലേഖ, നീ കുഴിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
1: ലേഖ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുത്തിരിക്കും, അറിയാലോ.
0: എന്നിട്ട് നിന്റെ അടിമ എവിടെ? അന്നാക്കാരൻ നീന.
1: കുറച്ച് ജിംഗിൾസ് ബൊപ്പണ്ണയുടെ സൗണ്ട് സ്റ്റുഡിയോയിലുണ്ട്, അത് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു.
0: ഇക്കണക്കിന് പോയാ കമ്പനിക്ക് കിട്ടാനുള്ള പഴയ ക്ലയന്റ് ബാലൻസ് ഒക്കെ നീ ഇവിടെ അയച്ചു വാങ്ങിച്ചെടുക്കുമല്ലോ.
1: പറഞ്ഞാ ഇപ്പൊ അവക്ക് പോയേ പറ്റൂ. പക്ഷേ എനിക്കിപ്പോ അറിയേണ്ടത് ഇവളുടെ കൂട്ടുകാരി ചിത്ര എന്തിനാണ് ലിവിംഗ് ടുഗദർ നിർത്തി ബാംഗ്ലൂർ വിട്ട് നാട്ടിലേക്ക് പോയതെന്ന.
0: നീ തിരക്കിയില്ലേ?
1: എല്ലാം ഒറ്റയടിക്ക് പറയിപ്പിച്ചില്ല, ചരടില്ലാതെ കെട്ടിയിട്ടിരിക്കല്ലേ.

0: പതിയെ ഓരോരോ വിവരവും ഞാൻ അങ്ങ് ചോർത്തിയെടുക്കും.
1: ചോർത്തലൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. എന്റെ രഹസ്യം അറിയാൻ എന്റെ കമ്പനി തന്നെ ആളെ അയച്ച വ്യക്തിയുടെ ബുദ്ധിയെയും കുറച്ച് കാണണ്ട കേട്ടോ.
0: ഒരിക്കലുമില്ല. എന്റെ മുന്നിൽ ഇപ്പോൾ ഡേവിഡ് ആരോഗ്യസ്വാമിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണുള്ളത്.

0: അന്നാ, നീ ഇന്ന് ലേറ്റ് ആയല്ലോ. വന്നു വന്ന് നീ അവിടുത്തെ ഇന്റേൺ ആണോ അതോ റെഗുലർ സ്റ്റാഫോ?
1: എനിക്കും ഇപ്പൊ അതാ സംശയം. എല്ലാത്തിനും എന്നെ തന്നെയാ വിളിക്കുന്നതും പണി ചെയ്യിക്കുന്നതും.
0: ഇനിയിപ്പോ ബെന്നിച്ചം വരുമ്പോ പുതിയ കമ്പനിയിലെ പണി തീർന്നിട്ടില്ല, ഞാൻ ഓസ്ട്രേലിയക്ക് പിന്നെ വന്നോളാം എന്ന് പറയേണ്ടി വരുമോ?
1: ആവോ, എനിക്കറിയില്ല. എന്തായാലും പ്രൊഡക്ഷൻ കമ്പനിയിലെ പണി നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമൊന്നുമല്ല.
0: അപ്പൊ നീ അവിടെ സ്ഥിരമായി നിൽക്കാനാണോ പരിപാടി? വല്ല വിവരവും കിട്ടിയോ?
1: ഇതുവരേക്കും ഒന്നും കിട്ടിയിട്ടില്ല.
0: അപ്പോ പണി പാളുവോ?
1: പാളാതെ നോക്കണം. അവിടുത്തെ മിക്ക സ്റ്റാഫും പുതിയ ആൾക്കാരാ. 7 വർഷത്തിലധികമായി നിൽക്കുന്നവർക്ക് മാത്രമല്ലേ പഴയ കഥകളൊക്കെ അറിയാൻ സാധിക്കൂ.
0: അയ്യോ, അങ്ങനെ ആരുമില്ലേ?
1: ഓണർ ചന്ദ്രുവിന്റെ ഒപ്പം കമ്പനി തുടങ്ങിയ കാലത്തുള്ളത് രണ്ടുപേര് മാത്രമാ. മാർക്കറ്റിംഗ് ഹെഡ്, ഒരു ലേഖാ മാഡം, പിന്നെ പഴയ കാര്യസ്ഥൻ മോഡിലുള്ള ഒരു കക്ഷിയുണ്ട്, കന്നഡക്കാരൻ ഭുജംഗയ്യൻ.
0: ഇപ്പറഞ്ഞ ലേഖാ മാഡത്തിനെ വളയ്ക്കാൻ പറ്റില്ലേ?
1: വെരി ടഫ്. വളയ്ക്കാൻ പോയാ നമ്മളെ ഉടിക്കുന്ന ടൈപ്പാ അവര്.
0: അപ്പോ ഞാൻ ഇവിടെ വന്ന് സമയം കളയുന്നതൊക്കെ വെറുതെ ആകുമോ? എന്നാ
1: നീ നിരാശപ്പെടാതെ, പയ്യെ തിന്ന പനിയും തിന്നാന്നല്ലേ. ഇത്തിരി കൂടെ ഒന്ന് ക്ഷമിക്ക്.
0: ക്ഷമയൊന്നും എനിക്കില്ല. നീ എങ്ങനെയെങ്കിലും ആ ഭുജംഗയ്യനെ അടിച്ചിടാൻ നോക്ക്. ഐ ഹാവ് എ വീക്ക്നെസ്, അതെന്താണെന്ന് കണ്ടുപിടിക്കാം.
1: നോക്കാം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്, സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ ആറാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇന്നാദ്യം. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. രാജീവ് ആലുങ്കലിന്റെ വരികൾ, സ്റ്റീഫൻ ദേവസിയുടെ സംഗീതം.

രമേശൻ നായർ വരികളെഴുതി, ബെന്നി, കണ്ണൻ എന്നിവർ ഈണം പകർന്ന് വിധു പ്രതാപും സുജാതയും ആലപിച്ച ഗാനം ഇനി കേൾക്കാം. ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ഇനി. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം.

ഗാനോപഹാരത്തിൽ ഇനി മധു ബാലകൃഷ്ണനും സംഘവും പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ദീപക് ദേവ്. ചിത്രം മാസ്റ്റർ പീസ്.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വരികളെഴുതി, മോഹൻ സിതാര ഈണം നൽകി, യേശുദാസും ആശാജി മേനോനും പാടിയ ഗാനം, ചിത്രം പറയാം.

ബംഗ്ലാവിൽ ഔദ എന്ന ചിത്രത്തിനുവേണ്ടി ബി ആർ പ്രസാദ് വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, ഷക്കീർ ജാക്സന്റെ സംഗീതം, സുജാത പാടിയ ഗാനം, ചിത്രം വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്.

യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിതാര. ചിത്രം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം.

0: ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി, സമയം 4 മണി.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറായ ശ്രീജി ബിയാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് MP.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ആകർഷകമായ ചിത്രങ്ങൾ ഒക്കെയാണ് മനസ്സിൽ വിചാരിക്കുക. എന്നാൽ ഫോട്ടോഗ്രാഫിക്ക് അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ കാലത്തെ നിശ്ചലമായി അടയാളപ്പെടുത്തുക എന്നൊരു കർമ്മവും കൂടി ഉള്ളൊരു മേഖലയാണ്. അത്തരത്തിലുള്ള ഒരു കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇന്ന്, അതും 2 ദശാബ്ദക്കാലമായി ജോലി ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീജി ബി. സ്വാഗതം സർ.
4: നമസ്കാരം.
3: ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി, നമുക്ക് ശ്രോതാക്കളോട് ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം.
4: ഇൻക്വസ്റ്റ് ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ്. അതിലെ മുറിവുകളും പോലീസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. സ്വകാര്യമായിട്ട് ചെയ്യാക്കുന്ന ഒരു തൊഴിലല്ല ഇത്. പ്രൈവറ്റ് ഫോട്ടോഗ്രാഫറാണ്, പക്ഷെ പോലീസ് നമ്മളെ വിളിക്കും, അങ്ങനെ പോയി അതിനോട് ചെയ്യും.
3: ഒരു ശവശരീരം പോലീസ് കണ്ടെത്തുന്നു. പോലീസാണല്ലോ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ അറിയിക്കേണ്ടത്. നമ്മൾക്ക് സ്വന്തമായിട്ട് അതിനകത്ത് ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റില്ലല്ലോ.
4: ഇല്ല,
3: നമ്മള് അധികാരികൾ നമ്മളെ അധികാരം ചുമതലപ്പെടുത്തണം, അപ്പോഴും മാത്രമേ അതിൻ്റെ അകത്ത് ഇടപെടാൻ
4: പറ്റുള്ളൂ.
3: ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ എല്ലാ ഫോട്ടോഗ്രാഫറെയും പോലെ വെഡിങ് ഫോട്ടോഗ്രാഫിയിലാണ് താങ്കളുടെയും തുടക്കം. അത് തീർച്ചയായും ഫിലിമിന്റെ കാലഘട്ടത്തിലായിരിക്കും. എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫിയോടുള്ള ഒരു താല്പര്യമൊക്കെ?
4: അല്ല, വെറുതെ ആദ്യം വീഡിയോക്ക് ലൈറ്റ് അടിക്കാൻ പോകുന്നു, ലൈറ്റ് പിടിക്കാൻ വീഡിയോക്ക്. പിന്നെ വീഡിയോ എടുത്തു തുടങ്ങി. അത് കഴിഞ്ഞപ്പം പിന്നെ സ്റ്റില്ലിലോട്ട് വന്നു. അത് ഉപയോഗിച്ച് പിന്നെ വലിയ സാമ്പത്തിക മെച്ചമൊന്നും ഇല്ല. അപ്പോൾ വീട് മടിക്കളയിലാണ്, അവിടെ പോയിരിക്കും. അവിടെ നമ്മളെ സുഹൃത്ത് അദ്ദേഹം എൻ്റെ ആശയം, അദ്ദേഹം ഈ തൊഴിലാണ് ഇൻട്രസ്റ്റ് പോട്ടെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ എല്ലാം കാണും. പിന്നെ അതിൻ്റെ കൂടെ അങ്ങ് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് തുടക്കം.
3: അപ്പോൾ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ആദ്യമായിട്ട് ഇൻവോൾവ് ചെയ്ത ആ ഒരു ഇതൊന്ന് ഓർക്കാമോ?
4: അത് മെഡിക്കൽ കോളേജ് മറച്ചൊഴി തന്നെ.
3: എന്നോ ഒരു ദിവസം അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു, അവിടെ പോയി ഫോട്ടോ എടുത്തു.
4: വിളിക്കുന്ന എല്ലാം പോലീസാണ്. മെഡിക്കൽ കോളേജായിട്ട് ബന്ധമില്ല, ഇതിന്
3: കോളേജുമായിട്ട് ബന്ധമില്ല. ഓക്കെ, ഒരു പക്ഷേ മെഡിക്കൽ കോളേജ് ഭാഗത്തല്ലായിരുന്നു താമസമെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരുമായിരുന്നു?
4: അത് വരാൻ സാധ്യത കുറവാണ്.
3: കൂടുതലും നമ്മൾ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ തന്നെ ചിലപ്പോ ശ്രദ്ധിക്കാതിരിക്കുക. ഈ ഒരു ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഇങ്ങനെ ഒരു ബോഡി കാണുന്നു, അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് മേൽ നമ്മൾ ഫോട്ടോ മനസ്സിൽ കാണണമല്ലോ.
4: ഇല്ല, ആദ്യമായിട്ട് അതിലെ മുറിവുകൾ, ആദ്യം പൊക്കമൊക്കെ എടുക്കും, അത് തലമുടി എന്നുള്ള അതൊക്കെ എടുത്തിട്ട് ബാക്കി ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളാണ് പ്രധാനമായിട്ടും പോലീസ് നോട്ട് ചെയ്യുന്നത്. ആ മുറിവ് ഓരോ മുറിവും എടുക്കേണ്ടി വരും, അതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ അതിന്റെ കിടപ്പ് വശം, ഒരു സ്ഥലത്തൊക്കെ പോയാൽ ഇപ്പൊ തൂങ്ങി നിൽക്കുന്നതാണെങ്കിൽ അത് ഫുള്ളായിട്ട് നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്ന മൊത്തം എടുക്കേണ്ടി വരും. പിന്നെ ഏത് കാരണമെന്നൊക്കെ അറിയണം ഭാവിയിൽ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ പരിസരവും ചിലപ്പോൾ എടുക്കേണ്ടി വരും, ആ വീട്, അതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്.
3: ശരിക്കും പറഞ്ഞാൽ ഒരു അടയാളപ്പെടുത്തലാണ്, ഒരു സീന് വളരെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചെറിയ അംശം പോലും വിട്ടുപോകാതെ എല്ലാം കൃത്യമായി
4: ചെയ്യണം,
3: അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കാലം എങ്ങനെയാണ്? അതായത് കാലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം പണ്ട് ഫിലിമിൽ എടുത്തു തുടങ്ങിയ സമയത്ത് ഫിലിം, ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കാണാം, പക്ഷെ അങ്ങനെയല്ല.

0: എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതെങ്ങനെ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു, ഈ സാധനം പതിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയൊക്കെ പേടിച്ചു പോയിട്ടുണ്ടോ?
1: പേടിച്ചിട്ടില്ല, അങ്ങ് ചെയ്യും.
0: ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം, പലപ്പോഴും
1: അല്ല, ആദ്യ ഫിലിമിലാകുമ്പോൾ ഒരു പേടി ഉണ്ടാവും, ഇപ്പോഴും കാണാം.
0: അതെ,
1: അന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങ് ഉടനെ തന്നെ അപേക്ഷ ചെയ്ത് നോക്കും.
0: ഞാൻ ചോദിക്കാൻ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ലൈറ്റ് അപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവൈലബിൾ ലൈറ്റിൽ ഒരുപക്ഷെ ഒരു ഫ്ലാഷ് മാത്രമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ അത്രയും ലിമിറ്റഡ് ലൈറ്റ് റിസോഴ്സസിൽ ഷൂട്ട് ചെയ്തിരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്.
1: ഇപ്പോഴും ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾ തന്നെ വീഡിയോ ലൈറ്റ് ഉണ്ട്, മതിയായ പ്രകാശം വേണമെന്നാണ്. ഇപ്പൊ രാത്രി ഇൻകസ്റ്റ് നടക്കാറുണ്ട്, അപ്പോഴും പിന്നെ ലൈറ്റ് ഇല്ലാതെ പോയിട്ട് കാര്യമില്ല രാത്രി ഇൻകസ്റ്റ്. അതുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം, ഇപ്പോഴെല്ലാം അറിയാം, അപ്പോഴേ ക്ലിയർ ആണോ ഇല്ലെന്നുള്ള അറിയാം, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല.
0: അന്ന് ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അന്ന് രാത്രി ഇൻകസ്റ്റുകൾ വളരെ കുറവായിരുന്നു.
1: രാത്രി ഇൻകസ്റ്റ് പണ്ടില്ല,
0: ഇല്ലായിരുന്നു,
1: ചെയ്യുന്നുണ്ട് ഇപ്പൊ.
0: അപ്പൊ ആ കാലത്ത് ഉള്ള ഒരു ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു?
1: അല്ല, ഫ്ലാഷ് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, കിട്ടും, മടം കിട്ടും.
0: ഫ്ലാഷ് കൊടുത്ത് എല്ലാം നമ്മുടെ മനസ്സിലെ അളവാണ്, ആ കണക്ക് കൃത്യമായി
1: ആയിരിക്കും.
0: അങ്ങനെ പെട്ടുപോയ അവസരങ്ങളില്ല.
1: ഇല്ല ഇല്ല, ഭാഗ്യം കൊണ്ട്.
0: പിന്നെ ഇത് ഈ നമ്മൾ ശേഖരിക്കുന്നത് മുഴുവൻ തെളിവുകളാണ്, അല്ലെങ്കിൽ ഒരു കോടതിയുടെ മുന്നിലോ അല്ലെങ്കിൽ തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ ഒക്കെ പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കപ്പെടേണ്ട അല്ലെങ്കിൽ കോടതി മുമ്പാകെ ഒക്കെ സമർപ്പിക്കപ്പെടേണ്ട തെളിവുകളാണ്. അപ്പൊ അതിന്റെ അത് അത്രയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ടല്ലോ. അത് അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ് സംഭവിക്കുക?
1: വെളിയിൽ അധികം കാണിക്കാൻ പാടില്ല, ഇത് ഫോട്ടോ വെളിയിൽ തന്നെ കാണിക്കാൻ പാടില്ല. വിശ്വാസമുള്ള ചില ലാബൊക്കെ ഉണ്ട് നമുക്ക്, അവിടെയാണ് ഇത് കൊടുക്കുന്നത്. വെളിയിലായാൽ വലിയ പ്രശ്നമാകും, പൂർണ്ണമായ നഗ്നചിത്രങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിശ്വാസമുള്ള ലാബിൽ കൊടുത്താൽ കുഴപ്പം
0: ഉണ്ടായിട്ടില്ല,
1: അങ്ങനെയുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പം ഉണ്ടാവാറില്ല.
0: ഒരു സ്വകാര്യ ഫോട്ടോഗ്രാഫറായി ഇരിക്കുമ്പോഴും ഇത്രയും, അതായത് ഈ 20 വർഷത്തിനിടയിൽ മനസ്സ് മടിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ട ഒരു ആളായിരിക്കും ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ധൈര്യമുള്ള ഒരാളായിട്ട് അല്ല ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാലം, ഈ 2 ദശാബ്ദക്കാലം ഈ ഫീൽഡിൽ നിന്നത്?
1: അല്ല, അതൊക്കെ നമ്മുടെ തൊഴിലാണ്, തൊഴിലാകുമ്പം അവിടെ ഓട്ടോമാറ്റിക്കായി ചെയ്തോളൂ, അതാണ് കാര്യം.
0: അല്ലാതെ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒന്നും
1: വേറെ ഇതുമില്ല.
0: ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, അതായത് ചാക്കിൽ കെട്ടിവെച്ച രീതിയിൽ ഒരു മൃതശരീരത്തിന്റെ ഫോട്ടോ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായ കാര്യം ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അത് അതിന്റെ ആ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഒരു സീനിലേക്ക് എങ്ങനെ എന്ത് പറഞ്ഞിട്ടായിരിക്കും പോലീസ് വിളിക്കുക? കാരണം നമുക്ക് അവിടെ എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ.
1: അല്ല, അത് പോലീസ് വിളിക്കുകയുള്ളൂ, അങ്ങ് ചെന്നാൽ മതി. അധികം മെഡിക്കൽ കോളേജിലാണ് ചെയ്തിട്ടുള്ളത്, അവിടെ സ്ഥിരം മറ്റേ ചെയ്യും. ട്രെയിൻ തട്ടിയ മൃതദേഹങ്ങളെന്ന് വെച്ചാൽ ചെതറിയൊക്കെ പോകും. അപ്പൊ ആള് ചാക്കി കെട്ടിയാണ് കൊണ്ടുവരുന്നത്, അപ്പൊ എടുത്തപ്പം തെന്നിപ്പോയി, അത്രേ ഉള്ളൂ. ഒരു കാല് തെന്നിപ്പുറത്തോടെ വരുന്ന സ്ഥിരം കൊണ്ടുവരുന്നത് തന്നെ, ചാക്കി തന്നെ കൊണ്ടുവരണം, അല്ലാതെ പല ഭാഗം. ഇപ്പൊ
0: മനുഷ്യാവസ്ഥയുടെ മറ്റൊരു മരണം എന്ന ഒരു അവസ്ഥ എല്ലാവർക്കും ഒരു ഒരു കണ്ടീഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ കൂടി ഈ ബോഡി പാർട്സുമായിട്ട് ഇത് ഒട്ടും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ തുടർച്ചയായിട്ട് ഇടപഴകേണ്ടി വരുന്നൊരു ഇതിന്റെ ജോലിയാണ്. ഇതൊക്കെ ഞാനങ്ങ് ചെയ്യും എന്നുള്ളൊരു തീരുമാനം, ഒരു മനസ്സ് വരുന്നത് എപ്പോഴാണ്?
1: അല്ല, തൊഴിലിനോടൊരു ആത്മാർത്ഥം വന്നത് ഓട്ടോമാറ്റിക്കാ മനസ്സ് വന്നോളും, അത്രേ ഉള്ളു.
0: അല്ലാതെ അതിനുവേണ്ടി വേറെ പ്രിപ്പറേഷൻ ഒന്നുമില്ല,
1: ഒന്നുമില്ല.
0: അല്ല, എപ്പോഴെങ്കിലും ഇത് താങ്കളുടെ ഗുരുനാഥനായിട്ടുള്ള വിജയൻ അദ്ദേഹത്തിനോട് ഇത് എന്നെ കൊണ്ട് പറ്റുമോന്ന് അറിയില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ?
1: ഇല്ല, ഉണ്ടായിട്ടില്ല. കഴിയുമെന്ന് പറഞ്ഞ് എന്നെ ചെയ്തത്.
0: ഓക്കെ, അദ്ദേഹം കൂടെ നിർത്തി നമ്മൾ അതുമായിട്ട് മുന്നോട്ട്
1: പോകും.
0: അദ്ദേഹത്തിന്റെ കൂടെ എത്ര കാലത്തോളം ജോലി ഉണ്ടാവും? നിങ്ങൾ ഒരുമിച്ച് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രഫി എത്ര ചെയ്തിരുന്നു?
1: 8 വർഷം ചെയ്തിട്ടുണ്ട്.
0: പിന്നെ അദ്ദേഹം അത് മതിയാക്കുകയായിരുന്നു, അതോ
1: അദ്ദേഹം മരണപ്പെട്ടു? ഇത് ഇവിടെ തന്നെ കൊറോണ കൂടിയപ്പോൾ.
0: അപ്പോ അതിനുശേഷം താങ്കൾ ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: എന്റെ സുഹൃത്തും കൂടെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് മെഡിക്കൽ കോളേജിൽ.
0: ശരി, പൊതുവേ ഇപ്പോ ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ മെമ്മറി കാർഡുകൾ അല്ലെങ്കിൽ ഫയലുകൾ, റോ ഫയലുകൾ ഒക്കെ അതിന്റെ ഒരു സുരക്ഷിത ഉറപ്പാക്കാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നത് അത്രയും വിശ്വാസമുള്ള ആൾക്കാരെ മാത്രമേ ഇൻവോൾവ് ചെയ്യിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ ചെയ്യുന്നത്?
1: എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല പടത്തില്. ആകെ ലൈറ്റ് കുറവാണെങ്കിൽ അവര് കൂട്ടി കൊടുക്കും, പ്രിന്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് കൂട്ടി കൊടുക്കും, തെളിച്ചം വരുത്താൻ വേണ്ടി. അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല, വേറെ ഭംഗി വരുത്തുന്ന പരിപാടി ഇല്ല. കല്യാണ ഫോട്ടോ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി വരുത്തില്ല, ആ മുറിവിനെ പറ്റി കറക്റ്റ് അറിയണം, അതാണ് അതിന്റെ കാര്യം. വേറെ ഒന്നും ചെയ്യാൻ പാടില്ല തരത്തില്.
0: കാരണം അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
1: അത് പ്രശ്നമാകും.

0: പോകുമ്പം
1: അതെ
0: എന്തെങ്കിലും പ്രശ്നം വരും,
1: അത് ടാമ്പർ ചെയ്ത് ആവാൻ സാധ്യതയുണ്ട് അല്ലേ?
0: വളരെ പ്രശ്നമാവും.
1: അതെ. ഇപ്പൊ തിരുവനന്തപുരത്താണല്ലോ വർക്ക് ചെയ്യുന്നത്, തിരുവനന്തപുരത്ത് വളരെ വ്യത്യസ്തമാണ്. ഒരു സൈഡിൽ കടൽ തീരമുണ്ട്, ഒരു സൈഡിൽ കുന്നുണ്ട്, അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് തിരുവനന്തപുരം ഉള്ളത്. ഈ സ്ഥലങ്ങളിലെല്ലാം ഫോട്ടോ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: അതുണ്ട്.
1: ആഹ്.
0: ഞാൻ അധികം മെഡിക്കലായി നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ വെളിയിൽ പോകില്ല.
1: ആഹ്.
0: എന്നാലും സിറ്റിക്കകത്ത് മുഴുവൻ പോകും, സിറ്റിക്കകത്തേ പോകാറുള്ളൂ, മറ്റേ പോകാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ്.
1: അപ്പം ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഫോട്ടോ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ?
0: പിന്നെ ട്രെയിൻ തട്ടി കിടക്കുന്നത്, പിന്നെ അഴിവ് അഴിവ് പൊടി ചെയ്യാനും പ്രയാസമാണ്. ചിലപ്പോ സഹായിക്കുക, പോലീസിനെ സഹായിക്കുക കണ്ടുവരും, അപ്പോഴേ അഴിവ് പൊടിയൊക്കെ ആണെങ്കിൽ ബന്ധുക്കൾ വരില്ല, അവർക്ക് പോലും വെറുപ്പാണ്. അപ്പൊ നമ്മളത് കൈകൊണ്ട് എടുത്തേ ഒക്കെയുള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല.
1: കാരണം പല ആംഗിളുകളിലെ ഫോട്ടോ നമുക്ക് എടുക്കണമല്ലോ അല്ലേ?
0: എടുക്കണം. എന്തെങ്കിലും വെള്ളത്തിലായും കിടക്കുന്നത്, വെള്ളത്തിൽ നിന്ന് തൂക്കി എടുക്കേണ്ടി വരും. അതൊക്കെ ഒരു ഹെൽപ്പായിട്ട് ചെയ്യേണ്ടി വരും. എന്റെ കൂടെ എല്ലാരും താല്പര്യമുള്ളവരല്ലോ ജനങ്ങളെ.
1: എന്താണ് ഇപ്പൊ ഒരു സീന് പരിശോധിക്കുമ്പോ അല്ലെങ്കിൽ സീനിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അപ്പം അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ള നിരീക്ഷണങ്ങൾ താങ്കൾക്ക് ക്യാമറയിൽ കൂടി കാണാൻ പറ്റിയിട്ടുണ്ടോ?
0: അത് കാണാം, അറിയാം. പലപ്പോഴും ചെറിയ മുറിവൊക്കെ ചിലപ്പോൾ അവർ കണ്ടില്ലെങ്കിലും ഞാൻ പറയും.
1: അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്.
0: അങ്ങനെ വരും, അത് സാധാരണമാണ്. നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്, അതൊക്കെ അറിയാം, ബോഡി കിടക്കാൻ തന്നെ അറിയാം എന്റെ കാര്യങ്ങളൊക്കെ.
1: അപ്പൊ അതിൽ ഏതെങ്കിലും കൗതുകമുള്ള ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവയ്ക്കാൻ ഉണ്ടോ?
0: കൗതുകമുള്ള ഓർമ്മ എന്ന് പറയാനാകില്ല, ഒന്നും.
1: എല്ലാം പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണ്,
0: അത്രേ കാണുള്ളൂ.
1: നമ്മുടെ കാലാവസ്ഥ ഒരു പ്രത്യേക ഘടകമാണല്ലോ, വളരെ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു കാലാവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ശരീരങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വരാം അല്ലേ? അപ്പം താങ്കളെ വിളിച്ച് താങ്കൾ അവിടെ എത്രയും പെട്ടെന്ന് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്താണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടി വരുന്ന ഈ സമയത്തിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ?
0: ഇല്ല, നമ്മൾ വിളിച്ചോട്ടാൻ പോവുക, മിനിമം ഒരു 12 ഒന്നര മണിക്കൂറാണ്. ഈ സംശയമുള്ള കേസാണെങ്കിൽ പിന്നെയും കൂടുന്നേ ഉള്ളൂ. സാധാരണ ഗതിയിൽ 1.5 മണിക്കൂർ. ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു ബ്രോട്ട് എത്തുന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന 10 മിനിറ്റ് കൊണ്ടും ചെയ്യാം, വേറെ മുറിവൊന്നും കാണില്ല. എന്നാലും ആ നിയമപരമായിട്ട് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ അടുത്ത പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങുള്ളൂ.
1: അപ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് വിളിച്ച ഉടനെ തന്നെ അവിടെ
0: എത്തുക,
1: പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു 1.5 മണിക്കൂറിനകത്ത് നമ്മൾ എടുക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും അല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചത് കുറച്ചുകൂടി വ്യക്തമായി ചോദിക്കുന്നത്, അതായത് നമുക്ക് ഒരു പ്രൊഫഷണലിസം വരിക എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി വൈകാരികമായി നമ്മളെല്ലാവരും ഇടപെടാൻ സാധ്യതയുള്ള ഒരു മേഖലയായതുകൊണ്ടുകൂടിയാണ് ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കുന്നത്. അത് ഈ മരണം, അപകടങ്ങൾ, അല്ലെങ്കിൽ ചെല്ലുന്ന ചില സാഹചര്യങ്ങളിൽ ദുരൂഹതകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് എടുത്ത ആളാണെങ്കിൽ കൂടി അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു ആ ഒരു ഇത് തുടർന്നു കൊണ്ടുപോകാമെന്നൊരു പ്രാപ്തി ആലോചിക്കുന്നത്?
0: തുടർന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല, നമ്മൾ മാത്രമേ കയറ്റി വിടുള്ളൂ, എന്റെ പത്രപ്രകാരം പലവരും കയറ്റി വിടൂല്ല അങ്ങനെയുള്ള സ്ഥലത്താകുമ്പോ. പിന്നെ പല പ്രശ്നം ഉണ്ടാവില്ല, ജനങ്ങൾ അതിന് എതിർപ്പുണ്ടാവില്ല, കേസിന് വേണ്ടിയുള്ളതല്ലേ.
1: പിന്നെ ഈ ചിലപ്പോ ഈ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇടപെടുമ്പോ അവിടെ എന്തെങ്കിലും വൈകാരിക നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ കണ്ട വൈകാരിക നിമിഷങ്ങൾ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ?
0: പിന്നെ ബന്ധുക്കൾ വന്ന് ചിലപ്പം കരച്ചിലും, അച്ഛനൊക്കെ വരെയാണെങ്കിൽ കുട്ടികൾ അച്ഛനൊക്കെ അമ്മമാരൊന്നും അധികം വരാറില്ല. പ്രത്യേകിച്ച് 8 വയസ്സുള്ള കുട്ടികൾ 8 വയസ്സ് മുതൽ തൂങ്ങി വരണുണ്ട്. അത് അതൊക്കെ അവർ വിഷമപ്പെടുത്തുന്ന ഒരു കേസാണ്. അതുപോലെ കൊച്ചുകുട്ടികൾ ഒന്നും ചെയ്യാനൊക്കില്ല, എങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ അതിനപ്പം ചിന്തിച്ചു പോയ പിന്നെ
1: നമ്മളെ ജോലിന്റെ അപ്പുറത്ത് വേറെ ഒരു ഇമോഷൻ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ
0: തുടർന്നുണ്ടാവാൻ പറ്റില്ല, അതാണ് കാര്യം.
1: ഇത് ഏത് പ്രായം മുതലാണ് ഇത് ചെയ്തു തുടങ്ങിയത്?
0: ഇത് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ 40 വയസ്സ് മുതല്.
1: ഓക്കെ, ഈ 20 വർഷത്തിനകത്ത് ഈ 40 വയസ്സിൽ തുടങ്ങിയ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയ ആളും ഇപ്പോഴുള്ള ആളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് വിചാരിക്കുന്നു?
0: കുറച്ചുകൂടെ അറിവുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ കണ്ടുകൊണ്ട് പരിചയം, അത്രേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല.
1: എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ഒരു മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഒരു കഠിനതയോ അങ്ങനെ എന്തെങ്കിലും?
0: ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ കഴിയും, ഒരു ബോഡിയൊക്കെ കണ്ടാലും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്ത് എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാം, പെട്ടെന്ന് ചെയ്യാൻ കഴിയും.
1: ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, സാങ്കേതിക വിദ്യ ഒരുപാട് വ്യത്യാസം വന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു ഈ 20 വർഷം എന്ന് പറയുന്നത്. ഫിലിമിൽ നിന്ന് ഡിജിറ്റലായി, ഡിജിറ്റൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയുള്ള ഒരു ലോകത്തോട്ട് നമ്മൾ വന്നു. ഇതൊക്കെ എങ്ങനെയാണ് സ്വായത്തമാക്കാനുള്ള ഒരു സമയം ഇതിനിടയിൽ കിട്ടിയിരുന്നു?
0: നമുക്ക് കൂടുതൽ പഠിക്കണ്ടേ, നമുക്ക് സാധാരണ ഒരു ഫോട്ടോ എടുത്താൽ മതി. അപ്പൊ ഈ മറ്റുള്ള ഫോട്ടോഗ്രാഫർ

0: കല്യാണ ഫോട്ടോ ഒന്നും ഇപ്പൊ എടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്ന് വെച്ചാൽ അത്ര വല്ല ഓരോ സാധനങ്ങളൊക്കെ ആണ് കൊണ്ടുവരുന്നത്, വലിയ ക്യാമറയും കാര്യങ്ങളൊക്കെ
1: ഒരുപാട് ബ്യൂട്ടിഫൈ ചെയ്യേണ്ടതും
0: അത്രയേ ഉണ്ട്. അപ്പൊ ഇതിനകത്തില്ല, എടുക്കുന്നത് ക്ലിയർ ആയിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും പഠിക്കാനില്ല.
1: അതെങ്ങനെയാണോ അത് അതുപോലെ എടുത്ത്
0: അതുപോലെ
1: ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക,
0: അതുപോലെ
1: കിട്ടണം.
0: അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല.
1: ഒരു ശരിക്കും ഞാൻ ഇൻട്രോയില് സൂചിപ്പിച്ചതുപോലെ കാലത്തെ അടയാളപ്പെടുത്തി വെക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്തരത്തിൽ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സിനെ അംഗീകരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ?
0: അംഗീകാരം ഒന്നും കിട്ടില്ല.
1: നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു,
0: അത്രേ ഉള്ളൂ.
1: എങ്ങനെ ഇനി ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് ആരെങ്കിലും കടന്നു വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താങ്കളുടെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു, അതുപോലെ വേറെ ആരെങ്കിലും ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു വ്യത്യസ്തമായ മേഖല എന്നുള്ള നിലയിൽ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എന്തായിരിക്കും പറയാൻ?
0: ആത്മാർത്ഥത ചെയ്യുക, ചെയ്യുന്നെങ്കിൽ ആത്മാർത്ഥത ചെയ്യുക, അല്ല ചെയ്തിട്ട് കാര്യമില്ല.
1: ഈ എന്താണ് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് തുടങ്ങുമ്പോൾ, വെഡിങ് ഫോട്ടോഗ്രാഫി തുടങ്ങുമ്പോഴത്തേക്ക് ഏത് പ്രായമായിരുന്നു?
0: ഒരു 35 വർഷം വരും ടോട്ടൽ. അല്ല,
1: ഒരു ലേറ്റ് 20സിലൊക്കെ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു അല്ലേ? ഫോട്ടോഗ്രാഫിയിൽ യാദൃശ്ചികമായിട്ട് വന്നതാണോ വെഡിങ് ഫോട്ടോഗ്രാഫിയിലോട്ട്?
0: അല്ല, ഒരു ഇഷ്ടം തോന്നി ചെയ്തേ ഉള്ളൂ. ആദ്യം ലൈറ്റൊക്കെ അടിച്ച് അങ്ങനെ വന്നപ്പോൾ താല്പര്യം വന്നു.
1: ഓക്കെ, ഒന്നാണ് 500 വാട്ട്സിന്റെ ലൈറ്റ് വീഡിയോഗ്രാഫിക്ക് VHS ക്യാമറയുടെ മുകളിൽ
0: പണ്ട് അങ്ങനെയായിരുന്നു, വലിയ ലൈറ്റ് ഒക്കെ വെച്ചല്ലേ ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിലേ വരാനുള്ളൂ. ഇപ്പം പലതും ലൈറ്റ് അടിക്കാൻ ആദ്യം വരും, പിന്നെ വരില്ല. ആദ്യം ലൈറ്റ് ഒക്കെ അടിക്കാൻ പ്രതിഫലം കുറവല്ലേ?
1: അതെ അതെ.
0: പിന്നെ അവർ ഈ ഫീൽഡ് നോക്കൂല, വേറെ ഏതെങ്കിലും ഫീൽഡിലോട്ട് പോകും. ഞാൻ പിന്നെ ഇതിനെ തുടർന്നേ ഉള്ളൂ.
1: ഞാനത് പ്രതിഫലത്തിലേക്ക് വരികയായിരുന്നു. അപ്പോ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുമായിരുന്നു എന്നൊരു തോന്നലുണ്ടോ?
0: ഇല്ല, കിട്ടില്ല.
1: കാരണം കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല,
0: ഭയങ്കര കോമ്പറ്റീഷൻ. ഇപ്പോഴും
1: മാറി വരുന്ന ട്രെൻഡുകളുണ്ട്,
0: ട്രെൻഡുകൾ പഠിക്കണം, അതാണ് ഏറ്റവും പാട്. ട്രെൻഡ് മാറ്റൊക്കെ ഇല്ല, ഒരു കറക്റ്റ് ചെയ്താൽ മതി.
1: നമ്മൾ യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്
0: അത്രേ ഉള്ളൂ
1: ഇതിന്റെ അത് ചെയ്യേണ്ട കാര്യം. ഇത് ഈ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കഠിനമായിട്ട് തോന്നിയത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: അല്ല, കഠിനമായിട്ട് ട്രെയിൻ തട്ടിയത് പൂർണ്ണമായിട്ട് അഴിവി വളരെ വേർത്ത് കിടക്കുന്നു. ആ ബോഡിയൊക്കെ മറിക്കാൻ തന്നെ വലിയ പാടാണ്. അഴിയ ബോഡി മറിക്കുന്ന ബന്ധുക്കൾ ചില വരെയില്ല. ബന്ധുക്കൾ വന്നാലും അവർക്ക് ഭയങ്കര പേടിയാണ്. പിടിച്ച തന്നെ ബോഡി കുറെ ഇളകി പോകും, ഭയങ്കര പേടിയാണ്. അത് മാത്രമേ പ്രയാസമായിട്ടുള്ളൂ.
1: തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട വളരെ ദാരുണമായ ഒരു അപകടമായിരുന്നു കരിക്കകത്തെ സ്കൂൾ വാനില് കുട്ടികളുടെ അപകടം എന്ന് പറയുന്നത്. താങ്കളെ ഷൂട്ട് ചെയ്ത ഒരു അവസരം ഉണ്ടായിരുന്നത്. എപ്പോഴായിരുന്നു താങ്കൾ അതിനെ കുറിച്ച് അറിഞ്ഞത്?
0: അവിടെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ബന്ധുക്കളാരും ഈ കുട്ടികളെ ബന്ധുക്കൾ യഥാർത്ഥത്തിൽ എല്ലാവരും അറിഞ്ഞാണില്ല. അന്ന് ഇത്രയും വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ തന്നെ പോലീസ് തന്നെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ്, ഇൻക്വസ്റ്റ് നടത്തിയിട്ട് മാറ്റാൻ പറഞ്ഞു. പെട്ടെന്ന് ഇൻക്വസ്റ്റ് നടത്തണമല്ല, അതുകൊണ്ട് അപ്പോഴേ അങ്ങ് ചെയ്തു. അത് കിംസിലായിരുന്നു. അപ്പോഴാണ് ചെയ്ത് അങ്ങ് വിട്ടു. അല്ലെങ്കിൽ പിന്നെ ആളുടെ ബഹളമാവും, പിന്നെ കരച്ചിലൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാവും. മാക്സിമം പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതിൽ ചെയ്തു. അങ്ങനെ തന്നെ വിളിച്ച് ചെയ്തതാണ്.
1: അതും കുട്ടികളുമായിട്ട് അത് പാർവതി കുത്തനാറിലേക്ക് മറിഞ്ഞ ഒരു സംഭവമാണ്. കേരളത്തെ മൊത്തം, അല്ലെങ്കിൽ മനുഷ്യ മനസ്സാക്ഷിയെ മൊത്തം ഞെടുക്കിയ ഒരു സംഭവമായിരുന്നു അത. സ്റ്റുഡിയോ മറ്റൊരു സംഭവം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടമാണ്. അതും താങ്കളെ ഷൂട്ട്
0: ചെയ്യാൻ? ഞാൻ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും കൂടുതൽ ബോഡിയിൽ ഉണ്ടായിരുന്നു, ബോഡിയും കൂടുതലായിരുന്നു.
1: അതെ, അത് വലിയൊരു വെടിക്കെട്ട് അപകടമാണല്ലോ.
0: വെടിക്കെട്ട്, അപ്പൊ ആള് കൂടുതലായിരുന്നു.
1: എത്ര ദൂരം വരെ നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു വന്ന്? അവിടെ മാത്രമാണോ, അല്ലെങ്കിൽ അവിടുന്ന് കുറച്ചുകൂടി ദൂരമൊക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോ എടുക്കേണ്ടി വന്നോ?
0: ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ മെഡിക്കലായി മറിച്ചിട്ട് നിൽക്കായിരുന്നു. വെളിയിട്ട് പോകാറില്ല,
1: ശരി ശരി,
0: സമയം കിട്ടില്ല.
1: അപ്പൊ അവിടെ നിന്ന് വരുന്ന ഇതിന്റെ ഷൂട്ട് ചെയ്യായിരുന്നു ചെയ്യുള്ളൂ. മോർച്ചറിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കോളേജിലേക്ക് വരുന്ന, കോളേജിലേക്ക് വരുന്ന,
0: അത്രേ ഉള്ളൂ.
1: ഡിപ്പാർട്ട്മെന്റ്
0: ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്നേ ഉള്ളൂ.
1: അത്രയും സഹായികൾ, അല്ലെങ്കിൽ അത്രയും വലിയൊരു അപകടമായിരുന്നത് കാരണം സഹായികളുടെ ആവശ്യം ഉണ്ടായില്ലോ അത്രയും വലിയ?
0: എനിക്കല്ല, ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ അവരങ്ങ് ചെയ്യും. പിന്നെ ഇത് പെട്ടെന്ന് കൂടുതലായോണ്ട് ഞാനും കൂടെ ഉണ്ടായിരുന്നു അത്ര.
1: ഇനി ഈ ഒരു മേഖലയിൽ എന്താണ് ഇനി ഒരു ഭാവി എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്നെങ്കിൽ അറിയാം എങ്കിലും, എന്തായിരിക്കും ഈ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫിയുടെ ഒരു താങ്കളുടെ ഒരു ഇനി എങ്ങനെ തുടർന്നു പോകുന്നതായിരിക്കും വിചാരിക്കുന്നത്?
0: അന്നും ഇന്നും ഒരുപോലെ തന്നെ, വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. അതിങ്ങനെ തന്നെ പോകുന്നതാണ് തോന്നുന്നത്.
1: അപ്പൊ കഴിയുന്നിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ ഇൻവെസ്റ്റ് ഫോട്ടോഗ്രാഫിയിൽ നിൽക്കണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.
0: അതെ അതെ.
1: പിന്നെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തണം.
0: ഭാര്യ ശ്രീമാരി.
1: എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്.
1: മക്കള്?
0: മോള് വിസ്മയ നായർ, ടീച്ചറാണ്.

0: മകളെ ഏത്
1: മകള്
0: വിഷയത്തിലെ ടീച്ചറാണ്?
1: ഹിസ്റ്ററി ഹിസ്റ്ററി
0: ഹിസ്റ്ററിയിലെ ടീച്ചറാണ്. ഓക്കെ. അവര് ഫോട്ടോഗ്രാഫിയിലൊന്നും താല്പര്യം കാണിച്ചില്ല.
1: വലിയ താല്പര്യമില്ല.
0: അപ്പോ ഇങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫി മേഖലയിൽ ഈ രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ആളാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ കാലത്തെ അടയാളപ്പെടുത്തുന്നത് തുടരുക. നിശബ്ദമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സമൂഹം വളരെ കെട്ടുറപ്പോടുകൂടി നിൽക്കുന്നത്. അതിൽ വളരെ സമ്പന്നമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് നന്ദിയോടെ വിട പറയുന്നു. നന്ദി.
1: നന്ദി. നമസ്കാരം.
2: ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറായ ശ്രീജി ബിയുമായി മനീഷ് എം ബി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ഗായത്രിയും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 23, ശകവർഷം 1948 ആഷാഠം 16, 2026 ജൂലൈ 7 തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സ്പൈസ് എഫ് എമ്മിൽ ആദ്യം ഇന്നത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ ആദ്യ യുദ്ധക്കപ്പൽ ഏത്? ചോദ്യമൊരിക്കൽ കൂടി പറയാം, ഇന്ത്യയുടെ ആദ്യ യുദ്ധക്കപ്പൽ ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിൽ കേൾക്കാം.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരിക്കലും മങ്ങാത്ത സ്വരസൗരഭ്യങ്ങൾ വീണ്ടും നമുക്ക് സമ്മാനിക്കാൻ ഓർമ്മകളുടെ പടവുകൾ കയറി ഒരു മനോഹര സംഗീതയാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ സുവർണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ചില അനശ്വര ഗാനങ്ങളിലേക്ക്. ആദ്യം ദേവി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
2: അവ ഐടിഐക്ക് ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: ഇനി കണ്ടവരുണ്ടോ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച ആർ കെ ശേഖറിന് നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: അനശ്വരമായ പഴയ ഗാനങ്ങളിൽ ഇനി പി സുശീലയുടെ ശബ്ദത്തിലുള്ള ഒരു ഗാനം കേൾക്കാം. ചിത്രം പുഷ്പാഞ്ജലി. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: ഇനി നമുക്ക് മന്ത്രകോടി എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും പി സുശീലയും പാടിയൊരു ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ചില ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടത്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആ മാഷേ, സുഖമാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ഐടിഐക്ക് ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: PM JAY അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: ഇനി ഒരറിയിപ്പ്. നിയമവിധി പരാതികൾക്ക് മറുപടിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും പരാതികൾ എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരമുണ്ടാക്കുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ വിലാസം aardevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ വിലാസം aardevikulam@gmail.com. കൂടാതെ കത്തുകൾ മുഖേനയും അയക്കാവുന്നതാണ്. വിലാസം നിയമവീഥി കെറോഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം 685613. അറിയിപ്പ് കഴിഞ്ഞു.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് 101.4. സമയം 5 മണി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം SP ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത്. ചിത്രം ദളപതി.

0: ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ആർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ട്രാൻസ്ജെൻഡർ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യകാലം മുതൽക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുക? ഒപ്പം തന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
3: ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പം നമ്മൾ കുട്ടികളുടെ മേഖലയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിക്കുമ്പം ട്രാൻസ്ജെൻഡർ ബോയ്സും ട്രാൻസ്ജെൻഡർ ഗേൾസും ഉണ്ട് അല്ലേ. അതിൽ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കേസ് പറയാം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. +1 പഠിക്കുകയാണ്. അമ്മയും അച്ഛനും കൂടെയാണ് കൊണ്ടുവന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അമ്മ പറഞ്ഞു, ഈ കുട്ടി ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, അതുപോലെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ആൺകുട്ടികളെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ കുട്ടിയും കൂടെ ഫുട്ബോൾ കളിക്കുക അവരുടെ കൂടെ ചേരുന്നു. അതിങ്ങനെ തുടരവേ കുറച്ച് നാളിന് മുമ്പ് അമ്മയുടെ വലിയ പരാതി എന്ന് പറഞ്ഞാൽ, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺകുട്ടികളൊക്കെ വരുന്നത് പോലെ വൈകിട്ട് രാത്രിയിലേ എത്തത്തുള്ളൂ. വീട്ടിൻ്റെ അടുത്ത് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് പോയി കുട്ടിയും ഈ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ഒരുമിച്ച് അവരുടെ കൂടെ ഒരുമിച്ച് നടക്കുന്നു. അവർ രാത്രിയിൽ എത്തുന്നത് പോലെ കുട്ടിയും രാത്രിയിൽ എത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവ രീതി, ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ കുട്ടിയെ ഒരുപാട് വഴക്കു പറഞ്ഞ് നിർബന്ധിച്ച് അവരെ പിന്നെ പറഞ്ഞ് സംസാരിച്ച് കുട്ടിയുടെ അടുത്ത് സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ച്. അങ്ങനെ ഒരു ദിവസം ഈ സംസാരത്തിൻ്റെ ഇടയിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്ക് മറ്റൊരു ജില്ലയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടിയെ KSRTC ബസ്സുകാർ, സ്റ്റാഫ്, പോലീസും കൂടെ ചേർന്ന് പിടിച്ച് അങ്ങനെ വിളിച്ച് അങ്ങനെ അവർ പോയി വിളിച്ചുകൊണ്ടുവന്നു. അങ്ങനെയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ജന്മനാ ഒരു പെൺകുട്ടിയാണ്, ജന്മനാ ഒരു പെൺകുട്ടി, പെൺകുട്ടിയായിട്ടാണ് അവർ വളർത്തുന്നത്. പക്ഷേ കുട്ടി കാണിക്കുന്ന സ്വഭാവമല്ല ആൺകുട്ടികളുടെ. ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, ശരീരം പ്രകൃതി, പെൺകുട്ടികളുടെ പ്രകൃതി, വലിയ കുട്ടിയായല്ലോ 16 വയസ്സ്, പ്രകൃതം ശരീരപ്രകൃതം ഒക്കെ മറയ്ക്കാനായിട്ട് ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു. പെൺകുട്ടികളവിടെ കളിക്കുന്നു, വൈകുന്നേരത്തെ രാത്രി തിരിച്ചു വരുന്നു. അങ്ങനെ പെൺകുട്ടിയാണ് ജന്മന എങ്കിലും, ജന്മന എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സെക്സ് ആണെങ്കിലും ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ രീതിയിലുള്ള സ്വഭാവ രീതി തുടരുകയും വീട്ടിൽ സംഘർഷം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ജന്മനാ പെൺകുട്ടികൾ, പക്ഷേ ആൺബോധം കാണിക്കും, ആൺകുട്ടികളുടെ സ്വഭാവ രീതി. ഇനി മറ്റൊരു കേസിൽ ഞാനൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടി, 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, അതൊരു സാധാരണ പൂവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു. അമ്മയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിട്ട് പെൺകുട്ടികളോടെ ഡാൻസ് കളിക്കുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, സ്കൂളിലും പോകുന്നില്ല, സ്കൂളിലും ആ പെൺകുട്ടികളോടെ പരിസരത്തും പെൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ അവർ നിർബന്ധിച്ച് പെൺകുട്ടികളോടെ പോകരുത്, ആൺകുട്ടികളോടെ കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ അമ്മ ഉണന്നു, രാത്രി 12 മണിയായപ്പോൾ അമ്മ അറിയാതെ ഉണന്ന് നോക്കിയപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഈവൻ അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട്, പാൻറ്റീസും ബ്ലേസറും ഒക്കെ എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണാടി നോക്കിക്കൊണ്ട് അമ്മ ഞെട്ടിപ്പോയി, ഷോക്ക്ഡായിപ്പോയി അമ്മ. എന്താണെന്ന് ചോദിച്ച് അങ്ങനെ അമ്മ അവനെ വഴക്ക് പറഞ്ഞ് അടിച്ച്, എന്നിട്ട് ആ സ്വഭാവം ഇനി കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഈ സ്വഭാവം അവൻ്റെ പെൺകുട്ടികളോടുള്ള കളിയും എല്ലാം തുടരുകയാണ്. കൂട്ടത്തിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ അണ്ടർ ഗാർമെൻസും ചേച്ചിയുടെ അണ്ടർ ഗാർമെൻസൊന്നും കാണുന്നില്ല. വാഷിയാൻ കിളിയിലായാലിട്ടാൽ ഒരു ദിവസം അവർ അവൻ്റെ അവനില്ലാത്തപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവനൊരു മുറിയൊന്നും ഇല്ല, പാവപ്പെട്ട മനുഷ്യരാണ്. പക്ഷെ അവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്തു നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാതെ പോയ അണ്ടർ ഗാർമെൻസ് എല്ലാം ഈ കുട്ടിയുടെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്തു നിന്ന് ഇടയ്ക്കുന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ അമ്മയും അച്ഛനും പാവപ്പെട്ട മനുഷ്യരാണ്, ഭയങ്കര ഷോക്ക്ഡായി. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ആൺകുട്ടി ഈ കുട്ടിയുമായിട്ട് അമ്മ വന്നു. അപ്പോൾ ഇവിടെ ജന്മനാ ഒരു ആൺകുട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ ജന്മനാ ഒരു പെൺകുട്ടി, ഇവിടെ ജന്മനാ ഒരു ആൺകുട്ടി, പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഈ ഒരു സ്വഭാവ രീതിയെ നമ്മൾ ട്രാൻസ്ജെൻഡർ ഗേളെന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ബോയിയാണ്, ഇത് ട്രാൻസ്ജെൻഡർ ഗേള്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ജെൻഡർ ബോയും ട്രാൻസ്ജെൻഡർ ഗേളും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്നത്, ഇപ്പോൾ ഒരാൺകുട്ടി ജനിക്കുന്നു, ആൺകുട്ടി വളർന്നു വരുന്നു, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടിക്കൊരു സ്വത്വബോധം, ആൺബോധം, ആൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ആൺബോധം ഉണ്ടാകും. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ പറയുന്ന 3 വയസ്സൊക്കെ ആകുമ്പോൾ ഐ ആം എ ബോയ്, അതുപോലെ ഐ ആം എ ഗേൾ ഡിക്ലെയർ ചെയ്യുക, ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. അപ്പോൾ ആൺകുട്ടിയായിട്ട് ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടിയുടെ ബോധം ആൺബോധത്തിൽ, സ്വബോധ സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയും, ആൺബോധത്തിൽ കുട്ടി വളർന്നു വരുന്നു, കുഴപ്പമില്ല, ആൺകുട്ടിയായിട്ട് തന്നെ. വേറെ ചില കുട്ടികൾ, ആൺകുട്ടികൾ ജനിക്കുന്നു, ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നു, പക്ഷേ അവർ വളർന്നു വരുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ജെൻഡർ എന്ന് പറയും, ജെൻഡർ സെൻസ് ഓഫ് സെൽഫാണ്, ഞാൻ ആൺബോധം, ഞാൻ കുട്ടി, ഞാൻ പെൺകുട്ടി എന്നുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓഫ് സെക്സാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെൻഡർ എന്ന് പറയുന്ന ഡെവലപ്ഡ് ജെൻഡറാണ്, പ്രസ്യൂംഡ് സെക്സ്. പ്രസ്യൂംഡ് സെക്സ് എന്ന് പറഞ്ഞാൽ ജന്മനാ ആൺകുട്ടി, ജന്മനാ പെൺകുട്ടി, അത് ആൺബോധം. ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺബോധം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവും. അപ്പോൾ ഇത് കുട്ടിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, കുടുംബത്തിൽ ഇതിനേക്കാളേറെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും, മാതാപിതാക്കൾ ഹെൽപ്ലെസ് ആയിരിക്കും, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവർക്ക് അറിയാവുന്നത് വഴക്ക് പറയാനും അടിക്കാനും കുറ്റപ്പെടുത്താനും ആളുകളെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറുടെ അടുത്ത് എത്തുന്നത്.
2: സർ, ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
3: അതായത് ഇപ്പോൾ ആൺകുട്ടിക്ക് പെൺബോധം ഉണ്ടാകുന്നെന്ന് പറയുന്നത് പോലെ പെൺകുട്ടിക്ക് ആൺബോധം ഉണ്ടായി, ജെൻഡർ ഐഡൻറ്റിറ്റി, അങ്ങനെ ട്രാൻസ്ജെൻഡർ ബോയ് കേൾ. അപ്പോൾ ഇവർക്ക് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും, എന്ന് വെച്ചാൽ ജന്മനാ ആൺകുട്ടി അല്ലെങ്കിൽ ജന്മനാ പെൺകുട്ടി, പക്ഷേ ആൺകുട്ടിയുടെ സ്വഭാവ രീതി കാണിക്കും. അപ്പോൾ ഈ ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യവും കൂടെ വരും. കുടുംബം, ആദ്യം കുടുംബം, കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്നു, കുടുംബത്തിനകത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നു, പിന്നെ പുറത്ത് അയൽപക്കങ്ങളിൽ കൂട്ടുകാരാൽ കളിക്കാളിയാക്കൽ, സ്റ്റിഗ്മ, ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ മാനസിക ഉത്കണ്ഠകൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. മാനസിക ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ചില കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. ട്രാൻസ്ജെൻഡർ ബോയ്സ് ആയിട്ട് വരുന്ന, നേരത്തെ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ ആൺകുട്ടിയായിട്ട് മാറുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി വന്ന കുട്ടിയുണ്ടല്ലോ, അതുപോലെയുള്ള ഈ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ ചിലപ്പം വീട് വിട്ടു പോകാനുള്ള പ്രവണത, ഈ വഴക്കും അടിയൊക്കെ നടന്നിട്ടായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ സ്വഭാവം ഈ പറഞ്ഞ ഉത്കണ്ഠയും വിഷാദ രോഗവും പിന്നെ പുറത്ത് ഓടിപ്പോകാനുള്ള പ്രവണതയൊക്കെ കാണിക്കും, സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കും, പിന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണിക്കും, അഗ്രസീവ് ബിഹേവിയർ, സാധനങ്ങൾ നശിപ്പിക്കുക, വഴക്ക് കൂടുക, ഇറങ്ങി ഓടുക, അബ്സ്കോണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിഹേവിയറൽ എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ സ്വഭാവ രീതി.

0: കാണിക്കുക, പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. അതുപോലെ പെൺകുട്ടി ഇത് ട്രാൻസ്ജെൻഡർ ഗേളിലും ഇതുപോലുള്ള സ്വഭാവ രീതികൾ കാണിക്കും. ട്രാൻസ്ജെൻഡർ ഗേൾസിൽ കൂടുതൽ വിഷാദം, സോഷ്യൽ ആങ്സൈറ്റി, പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ട് പോലെ സോഷ്യൽ ആങ്സൈറ്റി ഈ ട്രാൻസ്ജെൻഡർ ഗേൾസിലായിരിക്കും. സോഷ്യൽ അത് ജന്മന ആൺകുട്ടിയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റി വന്നപ്പം പെൺകുട്ടിയായതാണ്, ബയോളജിക്കൽ സെക്സ് ഫീമെയിൽ മെയിലാണ്, പക്ഷേ ട്രാൻസ്ജെൻഡർ ഗേളാണ്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി, അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ ആൺകുട്ടികളിലും ട്രാൻസ്ജെൻഡർ ബോയ്സിലും ട്രാൻസ്ജെൻഡർ ഗേൾസിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഇത് മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ വളർത്തുന്നത് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ വരുന്നത്, അങ്ങനെ തെറ്റായ ധാരണ നിലനിൽക്കും. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കും. നമ്മളുടെ ഭ്രൂണം, അമ്മയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണം എംബ്രിയോ ഫീറ്റസ് ആയിട്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യത്തെ മാസങ്ങളിലാണ് ഈ സെക്ഷൽ ബയോളജിക്കൽ ആയി വേർതിരിവ് ഉണ്ടാകുന്നത്. ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലിംഗത്തിൻ്റെ ഡെവലപ്മെൻറ്റും വേർതിരിവ് ഉണ്ടാകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴാണ് ഈ ബ്രെയിനിന്, ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ നടക്കുന്നത്, ആൺകുട്ടിയുടെ ബ്രെയിൻ്റെത് പെൺകുട്ടിയുടെ ബ്രെയിൻ്റെത്. അപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷർ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അവസാനത്തേതല്ല, ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബ്രെയിനിനകത്തുള്ള സെക്ഷലൈസേഷൻ എന്ന് പറയുന്ന തേർഡ് ട്രൈമസ്റ്റർ നടക്കുമ്പം ഹോർമോണൽ കൂടുതൽ ഗർഭപാത്രത്തിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷറിന് വിധേയമാകുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അതുകൊണ്ടാണ് ആൺകുട്ടി ബയോളജിക്കലായിട്ട് ആൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ ഗേളായിട്ടും, പെൺകുട്ടി ബയോളജിക്കൽ സെക്സ് ഉള്ള പെൺകുട്ടിയായിട്ടുള്ള പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ബോയിയായിട്ട് മാറുന്ന രീതിയിലുള്ള ബോയ്സിൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഡെവലപ്ഡ് ജെൻഡറും ബയോളജിക്കൽ സെക്സും ഡിഫറൻ്റ് ആയിരിക്കും. അതാണ്
1: സർ. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികളെ അവരെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമുള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പം ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഗേളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആൺകുട്ടി അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രീ അഡോളസൻ്റ് ഏജിൽ ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു നോർമൽ പ്രോസസ്സ് ഉണ്ട്, പ്രക്രിയയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് മാറിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മളടുത്ത് കുട്ടി വന്നാലും നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ആണോ, വെതർ ഇറ്റ് ഈസ് റിയൽ ട്രാൻസ്ജെൻഡർ ഗേളാണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ബോയ് ആണോ, ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു ഘട്ടമുണ്ട് കൗമാര പ്രീ അഡോളസൻ്റ് കാലഘട്ടം. അതാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. ഇപ്പോൾ റിപ്പീറ്റഡ് പിന്നെ സെഷൻസ് നടത്തി വിസിറ്റ് നടത്തി മാത്രമേ നമുക്ക്, നമ്മൾ സൈക്കോ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ട് അതിലൊന്നും മാറ്റം വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പീറ്റഡ് സെഷൻസിന് ശേഷം മാത്രമേ ഒരു വിദഗ്ധൻ ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ ഗേളാണോ ബോയ് ആണോ എന്ന് തിരിച്ചറിയത്തുള്ളൂ, തിരിച്ചറിയാൻ പാടുള്ളൂ. ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഘട്ടത്തിന് നമ്മൾ അതിന് അതാണോ എന്ന് വേർതിരിച്ചറിയണം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ, ഇപ്പോൾ ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവ രീതികൾ കാണിക്കുക, ഡ്രസ്സ് അങ്ങനെ പല രീതി ഹെയർ സ്റ്റൈല് പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ മാറ്റങ്ങളുണ്ടല്ലോ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ എവോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോഴും നമ്മൾ അപ്സെറ്റ് ആകാൻ പാടില്ല, പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും. ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതി പരസ്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി നേരത്തെ പറഞ്ഞ മാനസിക പിന്നെ ആഘാതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമാധാനത്തോടുകൂടി കുട്ടിയുടെ സ്വഭാവ രീതിയെ നിരീക്ഷിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമോ ഒരു മാസമോ ഒന്നും കൊണ്ടല്ല, മാസങ്ങളെടുത്തുള്ള നിരീക്ഷണത്തിലൂടെ. അങ്ങനെ നമുക്ക് ഇത് ഒരു നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല വീണ്ടും അതേ സ്വഭാവമൊക്കെ, അടി വഴക്ക് കുറ്റപ്പെടുത്തൽ പാടില്ല. കുട്ടി വീട് വിട്ടുപോകും, കുട്ടി ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകും, സെൽഫ് ഹാമിങ് ബിഹേവിയർ വരും. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ബോയി എന്നുള്ള പെൺകുട്ടിയാണ് പക്ഷേ ട്രാൻസ്ജെൻഡർ ബോയി ആയിട്ടിരിക്കുന്നു, അപ്പോൾ ബ്രസ്റ്റൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഇവർ ബ്രസ്റ്റിനെയൊക്കെ ഇഞ്ചുറി സെൽഫ് ഹാമിങ് ബിഹേവിയർ ചെയ്യും, അവരുടെ ജെനിറ്റാലിയെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകളൊക്കെ വരും. സ്റ്റിഗ്മയും ഒരു പ്രധാനപ്പെട്ട ഇത്, സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡായിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും, അഗ്രസീവ് ആകും, അവർ ഡിപ്രസ്ഡ് ആകും. അപ്പോൾ

0: ഇതേ ഇതിൻ്റെ ഏറെക്കുറെ ഇതേപോലുള്ള വികാരപ്രകടനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും സ്കൂളിൽ. അപ്പോൾ ആദ്യം ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും നിരീക്ഷണങ്ങൾ നടത്തി കുട്ടിയായിട്ട് സംസാരിച്ചിട്ടും ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധനെ കാണുക എന്നുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ പിന്നെ ഇതുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യൻസിന് കുറച്ച് ഇതേക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതും കൂടെ നല്ലത്. അവർ മേഖലയിൽ കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് കാണും, കേസുകൾ കണ്ടതിന്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ നാടകഗാനങ്ങൾ. ആദ്യഗാനം ഗാന്ധീവം തേടുന്ന പാർത്ഥൻ എന്ന നാടകത്തിനു വേണ്ടി പട്ടണക്കാട് പുരുഷോത്തമനും തെന്നലും പാടിയത്.

ഇനി ഭാരതവർഷം എന്ന നാടകത്തിലെ ഗാനം കേൾക്കാം. ജിമ്മിയും ദലീമയും പാടിയത്. രചന ചെമ്പഴന്തി ചന്ദ്രബാബു, സംഗീതം സേവ്യർ നായത്തോട്.

0: നാടകഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കുരുവിള സിറ്റിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോണി കച്ചറയിൽ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ സംരംഭകയും വ്ലോഗറും എഴുത്തുകാരിയും ഒപ്പം യാത്രകളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബൈസൺ വാലി സ്വദേശി ശ്രീമതി ശരണ്യ ബിജുവുമായി ഡോക്ടർ NS ജയമോഹൻ സംസാരിക്കുന്നു. 8 മണിക്ക് സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ താപവികിരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഡോക്ടർ പ്രിയ ബി സംസാരിക്കുന്നു. 9:30 മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കഥ യുഗപ്രവാചകൻ. 10 മണിക്ക് ഇസൈ തിൻട്രിൽ പ്രത്യേക തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യഗീതികൾ ലളിതഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. 8 മണിക്ക് ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10 മണിക്ക് ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി.
2: एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455555 पर कॉल करें।
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ ആദ്യ യുദ്ധക്കപ്പൽ ഏത്? ഉത്തരം INS ഡൽഹി. 1997 മാർച്ച്

0: March 25 സേനയിൽ ചേർത്തു. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയുടെ ആദ്യ യുദ്ധക്കപ്പൽ INS ഡൽഹി 1997 March 25 സേനയിൽ ചേർത്തു. ഇനി കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് മൂന്നാറും പരിസര പ്രദേശങ്ങളും മേഘാവൃതമായിരുന്നു. ചില പ്രദേശങ്ങളിൽ മഴ പെയ്തു. 9 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നല്ല ഇനം നടീൽ വസ്തുക്കളാണ് ഒരു ചെടിയുടെ വളർച്ചയും വിളവും നിർണയിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ഹൈബ്രിഡ് തൈകളും പ്രോട്രൈകളിലെ തൈകളുമൊക്കെയാണ് കൂടുതൽ അഭികാമ്യം. പ്രോട്രൈകളിൽ സ്വന്തമായി തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതി ഇന്ന് സാർവത്രികമായി കണ്ടുവരുന്നുണ്ട്. കരുത്തോടെ വളരുന്ന ഇത്തരം തൈകൾ കൂടുതൽ ഫലം തരുന്നതായും കാണുന്നുണ്ട്. ഇന്ന് കൃഷി എന്നത് പൊതുസമൂഹം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ തൈ ഉൽപ്പാദനം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ വശങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കിന്നാദ്യം പ്രോട്രൈകളിലെ തൈ ഉൽപ്പാദനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രോട്രൈകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ മിശ്രിതം തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഒ എൻ.
4: ഗുണമേന്മയുള്ള തൈകളാണ് വിജയകരമായ ഒരു പച്ചക്കറി കൃഷിയുടെ ശക്തമായ അടിത്തറ. ആരോഗ്യമുള്ള തൈകൾ കൃഷിയിടത്തിൽ വേഗത്തിൽ വേരുറപ്പിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെയും രോഗകീടബാധകളെയും കൂടുതൽ ഫലപ്രദമായി അതിജീവിക്കുകയും മികച്ച വിളവ് നൽകുകയും ചെയ്യുന്നു. ഉയർന്ന ഉൽപ്പാദന ശേഷിയും മികച്ച ഗുണമേന്മയും സങ്കരയിനം വിത്തുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ പ്രോട്രൈകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശാസ്ത്രീയ രീതി വ്യാപകമായി സ്വീകരിച്ചു വരുന്നു. ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് ഒരേപോലെയുള്ള വളർച്ചയും ശക്തമായ വേരുകളും മികച്ച ആരോഗ്യവും ലഭിക്കുന്നു. കൂടാതെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ എളുപ്പത്തിൽ കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ കഴിയുന്നതിനാൽ നടീലിന് ശേഷമുള്ള നഷ്ടവും ഗണ്യമായി കുറയുന്നു. പ്രോട്രൈകളിൽ ആരോഗ്യമുള്ള പച്ചക്കറി തൈകൾ എങ്ങനെ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കാമെന്ന് വിശദമായി പരിചയപ്പെടാം. ആദ്യം പ്രോട്രൈ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ന് പ്രധാനമായും പോളിപ്രൊപ്പിലിൻ അല്ലെങ്കിൽ സ്റ്റൈറോഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രോട്രൈകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി 50 അറകളുള്ളതും 98 അറകളുള്ളതുമായ ട്രേകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. തക്കാളി, വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ചെറിയ വിത്തുകളുള്ള പച്ചക്കറികളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ 98 അറകളുള്ള ട്രേകൾ അനുയോജ്യമാണ്. അതേസമയം വെള്ളരി, മത്തൻ, പാവൽ, പടവലം, വള്ളിപ്പയർ തുടങ്ങിയ വലിപ്പമുള്ള വിത്തുകളുള്ള വിളകൾക്ക് 50 അറകളുള്ള ട്രേകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവയ്ക്ക് പുറമെ 144 അറകളോ അതിലധികമോ ഉള്ള ട്രേകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നല്ല നിലവാരമുള്ള പ്രോട്രൈകൾ 4 മുതൽ 5 തവണ വരെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്.
2: പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന രീതി പരിചയപ്പെടാം.

0: ചേർത്ത മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. നല്ല പോട്ടിംഗ് മിശ്രിതമാണ് ആരോഗ്യവും കരുത്തുമുള്ള തൈകൾ ലഭിക്കുന്നതിൻ്റെ പ്രധാന രഹസ്യം. ഇനി പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ആദ്യം പ്രോട്രേകളിലെ ഓരോ അറയും ചെറു നനവുള്ള പോട്ടിംഗ് മിശ്രിതം കൊണ്ട് നിറയ്ക്കണം. തുടർന്ന് ഓരോ അറയിലും ഏകദേശം അര മുതൽ 1 സെന്റിമീറ്റർ വരെ ആഴത്തിൽ വിരൽ ഉപയോഗിച്ച് ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ ഓരോ വിത്ത് വീതം ഇടണം. ശേഷം വിത്തിന് മുകളിൽ നേർത്ത പാളിയായി പോട്ടിംഗ് മിശ്രിതം വിതറി മൂടണം. പോട്ടിംഗ് മിശ്രിതത്തിൽ ആവശ്യത്തിന് ഈർപ്പമില്ലെങ്കിൽ റോസ് കാൻ ഉപയോഗിച്ച് മൃദുവായി നനയ്ക്കേണ്ടതാണ്.
1: തൈകളുടെ പരിപാലനത്തെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം.
0: തൈകൾ ആരോഗ്യത്തോടെ വളരാൻ കൃത്യമായ പരിപാലനം അത്യാവശ്യമാണ്. ട്രേകളിലെ തൈകൾ ദിവസവും റോസ് കാൻ ഉപയോഗിച്ച് ആവശ്യത്തിന് മാത്രം നനയ്ക്കണം. അധികമായി നനയ്ക്കുന്നത് രോഗബാധയ്ക്ക് കാരണമാകുന്നതിനാൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈകളിൽ 2 യഥാർത്ഥ ഇലകൾ വിരിഞ്ഞതിനു ശേഷം 19:19:19 എന്ന വെള്ളത്തിൽ ലയിക്കുന്ന സമീകൃത വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിൽ കലക്കി തളിക്കുകയോ നനയായി നൽകുകയോ ചെയ്യാം. തുടർന്ന് ഈ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ തയ്യാറായ ലായനി 5 ദിവസത്തിലൊരിക്കൽ നൽകുന്നത് തൈകളുടെ നല്ല വളർച്ചയ്ക്ക് സഹായിക്കും. പ്രോട്രേകളുടെ തൈകളെ പ്രധാനമായും ബാധിക്കുന്ന രോഗമാണ് കടജീയൽ. ഇത് നിയന്ത്രിക്കുന്നതിനായി സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി ട്രേകളിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നനവ് അധികമാകാതെയും നല്ല വായുസഞ്ചാരവും ഉറപ്പാക്കിയും രോഗബാധ ഒഴിവാക്കാം. വെള്ളീച്ച, ഇലപ്പേൻ, മണ്ടരി തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെയും ചിത്രകീടങ്ങളെയും വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ മഞ്ഞക്കിണിയും ഇലപ്പേനെ നിയന്ത്രിക്കാൻ നീലക്കിണിയും വളരെ ഫലപ്രദമാണ്. പച്ചക്കറി ഇനമനുസരിച്ച് തൈകൾ 15 മുതൽ 40 ദിവസത്തിനുള്ളിൽ പറിച്ചു നടാൻ പാകമാകും. തക്കാളി, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈകൾ 25 മുതൽ 30 ദിവസം പ്രായമാകുമ്പോൾ നടാം. എന്നാൽ മുളകിൻ്റെ തൈകൾ 35 മുതൽ 40 ദിവസം പ്രായമാകുമ്പോൾ നടുന്നതാണ് ഏറ്റവും അനുയോജ്യം. വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങിയ വിളകളുടെ തൈകൾ 12 മുതൽ 17 ദിവസം പ്രായമാകുമ്പോൾ തന്നെ പറിച്ചു നടാവുന്നതാണ്. പറിച്ചു നടുന്നതിന് 1 ആഴ്ച മുമ്പ് നനവ് ക്രമേണ കുറയ്ക്കണം. കൂടാതെ ദിവസവും കുറച്ച് സമയം നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ ട്രേകൾ പുറത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി പ്രോട്രേ തൈകളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി വളരെ കുറഞ്ഞ അളവിലുള്ള വിത്ത് ഉപയോഗിച്ച് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഏകദേശം 98 മുതൽ 100% വരെ വിത്തുകൾ നല്ല രീതിയിൽ മുളയ്ക്കുന്നതിനാൽ വിത്ത് നഷ്ടമാകുന്നത് വളരെ കുറവാണ്. ട്രേകളിലെ എല്ലാ അറകൾക്കും ഒരേ വലുപ്പവും ആഴവും ഉള്ളതിനാൽ എല്ലാ തൈകൾക്കും ഒരുപോലെയുള്ള വളർച്ച ലഭിക്കുന്നു. ഇതിലൂടെ ആരോഗ്യമുള്ളതും ഒരേ പ്രായത്തിലുള്ളതുമായ തൈകൾ ലഭിക്കുകയും കൃഷി കൂടുതൽ ക്രമബദ്ധമായി നടത്താൻ കഴിയുകയും ചെയ്യുന്നു. പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നതിനാൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളും കീടബാധകളും താരതമ്യേന കുറവായിരിക്കും. അതോടൊപ്പം ചെറിയ സ്ഥലത്ത് തന്നെ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാനാകുന്നതും ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ തൈയും അതിൻ്റെ വേരോടുകൂടിയ മിശ്രിതത്തോടൊപ്പം തന്നെ പുറത്തെടുക്കാൻ കഴിയുന്നതിനാൽ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാറില്ല. ഇങ്ങനെ കരുത്തുറ്റതും ആരോഗ്യമുള്ളതുമായ തൈകൾ ലഭിക്കുന്നതിനാൽ കൃഷിയിടത്തിൽ നിന്ന് പറിച്ചു നട്ട ശേഷമുള്ള നഷ്ടം കുറയുകയും തൈകൾ വേഗത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിളയുടെ വളർച്ചയും പിന്നീട് ലഭിക്കുന്ന ഉൽപ്പാദനവും മെച്ചപ്പെടുന്നു. ശാസ്ത്രീയമായ പ്രോട്രേ തൈ ഉൽപ്പാദന രീതി സ്വീകരിക്കുന്നത് ആരോഗ്യവത്തായ തൈകൾ, മികച്ച വിളവ്, കൂടുതൽ ലാഭം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ്.
1: പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചുകൂടി അറിയാം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുത്ത് രോഗപ്രതിരോധ ശേഷി കൂടിയ സസ്യങ്ങളിൽ പച്ചക്കറികൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൂടുതൽ ഈടും കായ്ഫലവും നേടാൻ സാധിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
0: ഇന്ന് പച്ചക്കറി കൃഷിയിൽ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ ഒട്ടിക്കൽ. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെയും നിമാവിരകളെയും പ്രതിരോധിക്കും.

ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉയർന്ന താപനില, അമിതമായ മണ്ണിലെ ഈർപ്പം, ലവണാംശം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനും അതോടൊപ്പം മികച്ച വിളവും ഗുണമേന്മയുള്ള ഉൽപ്പന്നവും ലഭിക്കുന്നതിനുമാണ് പച്ചക്കറികളിൽ ഗ്രാഫ്റ്റിംഗ് പ്രധാനമായും ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്നത് രണ്ട് വ്യത്യസ്ത സസ്യഭാഗങ്ങളെ ശാസ്ത്രീയമായി യോജിപ്പിച്ച് ഒരു പുതിയ സസ്യമായി വളർത്തുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതിൽ മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ സയോൺ എന്നും വേരുകൾ രൂപപ്പെടുന്ന താഴത്തെ ഭാഗത്തെ റൂട്ട് സ്റ്റോക്ക്

0: ഒരു പ്രധാന പ്രത്യേകത അതിലെ അമ്ല സ്വഭാവമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ പച്ചക്കറി കൃഷിയിൽ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് തക്കാളി, മുളക്, കത്തിരി തുടങ്ങിയ വഴുതനവർഗ പച്ചക്കറികളിൽ ബാക്ടീരിയൽ വാട്ടവും വെള്ളരി വർഗ വിളകളിൽ ഫ്യുസേറിയം എന്ന കുമിൾ മൂലമുണ്ടാകുന്ന വാട്ടവും വ്യാപകമായി കണ്ടുവരുന്നു. ഇവയിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് വഴുതനവർഗ വിളകളായ തക്കാളി, മുളക് എന്നിവയിലെ ബാക്ടീരിയൽ വാട്ടമാണ്. ഈ രോഗം ബാധിച്ചാൽ ആരോഗ്യമുള്ളതായി തോന്നുന്ന ചെടികൾ പോലും പെട്ടെന്ന് വാടിപ്പോകുകയും കർഷകന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്യും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പല വഴുതനവർഗ ഇനങ്ങൾക്കും ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ നല്ല പ്രതിരോധ ശേഷിയുണ്ട്. എന്നാൽ കൂടുതൽ വിളവും മികച്ച വിപണി മൂല്യവും ലക്ഷ്യമാക്കി കർഷകർ വ്യാപകമായി കൃഷി ചെയ്യുന്ന പല ഹൈബ്രിഡ് ഇനങ്ങൾക്കും ഈ രോഗത്തിനെതിരെ മതിയായ പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അതിനാൽ ബാക്ടീരിയൽ വാട്ടം ഇന്നും തക്കാളി, മുളക് കൃഷിയിലെ പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. ഈ പ്രശ്നത്തിന് ഫലപ്രദമായ ഒരു പരിഹാരമാണ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ ഉപയോഗം. രോഗപ്രതിരോധ ശേഷിയുള്ള റൂട്ട് സ്റ്റോക്കിൽ കർഷകർക്ക് ആവശ്യമുള്ള ഹൈബ്രിഡ് ഇനങ്ങളെ സയോണായി ഒട്ടിച്ചാണ് ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കുന്നത്. കേരളത്തിൽ തക്കാളി ഗ്രാഫ്റ്റിംഗിനായി രോഗപ്രതിരോധ ശേഷിയുള്ള ഹരിത എന്ന വഴുതന ഇനമാണ് പ്രധാനമായും റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത്. കൂടാതെ ചുണ്ടയിലും തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. മുളകിലെ ഗ്രാഫ്റ്റിംഗിന് രോഗപ്രതിരോധ ശേഷിയുള്ള അനുയോജ്യമായ മുളക് ഇനങ്ങളാണ് റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഗ്രാഫ്റ്റ് തൈകൾക്ക് ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ മികച്ച രോഗപ്രതിരോധ ശേഷി ലഭിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിലും നല്ല വളർച്ചയും ഉയർന്ന വിളവും നൽകുകയും ചെയ്യുന്നു. തണ്ണിമത്തൻ, പാവൽ എന്നിവ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മത്തൻ, കുമ്പളം, ചുരക്ക എന്നിവ റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത് മികച്ച ഫലം നൽകുന്നതായി കണ്ടിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക വിദ്യ ഇന്ന് കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ വെള്ളാനിക്കരയിലെ കാർഷിക കോളേജിൽ ഗ്രാഫ്റ്റിംഗ് റോബോട്ടിന്റെ സഹായത്തോടെ പച്ചക്കറി ഗ്രാഫ്റ്റ് തൈകൾ വേഗത്തിലും കൃത്യതയോടെയും ഉൽപ്പാദിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലും കർഷകരുടെ മുൻകൂർ ആവശ്യപ്രകാരം ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വിജയകരമായ പച്ചക്കറി കൃഷിയുടെ തുടക്കം ഒരു നല്ല തൈയിൽ നിന്നാണ്. ശാസ്ത്രീയമായ രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ആവശ്യമായിടത്ത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഉപയോഗിക്കുകയും ചെയ്താൽ രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തുട്ട ചെടികളും മികച്ച വിളവും ഉറപ്പാക്കാൻ കഴിയും. നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നട്ട് വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാം.
1: പച്ചക്കറികളിലെ ഗ്രാഫ്റ്റിംഗിനെക്കുറിച്ചും പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനത്തെക്കുറിച്ചുമെല്ലാം ഇതുവരെ വിശദമായി പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇനി പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ

0: പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
1: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബ്രല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൻസ് സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബ്രല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും 3-ാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബ്രല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
0: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: കഴിഞ്ഞ 4 ശ്ലോകങ്ങളിൽ സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ ഗുണഗണങ്ങൾ വിവരിക്കുകയായിരുന്നു കാളിദാസൻ. വിവരണം സമാപിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം.

സോഹം തനുവാക് വിഭവോ വിസൻ രഘൂണാം അന്വയം വക്ഷ്യേ. പൂർവസൂരികൾ വഴി തുറന്ന് തന്നതുകൊണ്ട് വാഗ്വിഭവം നന്നേ കുറവാണെങ്കിലും രഘുക്കളുടെ വംശചരിതം ഞാൻ പറയാനാരംഭിക്കുന്നു. ചപലതയാണ് ഇത് എന്നെനിക്കറിയാം. എങ്കിലും രഘുവംശജാതരുടെ ഗുണഗണങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം കർണങ്ങളിലെത്തി എന്നെ പ്രചോദിപ്പിക്കുന്നു. പ്രതാരിത എന്ന മറ്റൊരു പാഠമുണ്ട്, ഉത്സാഹിപ്പിക്കുന്നു എന്നർത്ഥം. കാവ്യരചനയ്ക്ക് പ്രചോദനമാണ് നന്ന്, അതുകൊണ്ട് പ്രചോദിത എന്ന് തന്നെ പാഠം. രഘുവംശം എന്നാണ് കാവ്യത്തിൻ്റെ പേരെന്ന് കാളിദാസൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. രഘൂണാമന്വയം എന്നാണ് ഇവിടെ പറഞ്ഞത്. രഘുവിൻ്റെ വംശം എന്ന് തത്പുരുഷനിലോ രഘുവിൻ്റെ വംശം വർണ്ണിക്കപ്പെടുന്ന കാവ്യമെന്ന് ബഹുവ്രീഹിയിലോ രഘുവംശ സജ്ജയ്ക്ക് അർത്ഥം പറയാം. സൂര്യവംശത്തിൻ്റെ കഥയാണ് കവി പറയുന്നത്. മനുവാണ് ആ വംശത്തിലെ ആദ്യത്തെ നായകൻ. അപ്പോൾ സൂര്യവംശമെന്നോ മനുവംശമെന്നോ ആണ് കാവ്യത്തിന് പേരിടേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ കാളിദാസൻ വിസ്തരിച്ചു വർണ്ണിക്കുന്ന ആദ്യത്തെ രാജാവായ ദിലീപൻ്റെ പേരിലും ആകാം കാവ്യസംജ്ഞ. അതുമല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധനായ രാജാവിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടി ശ്രീരാമൻ്റെ പേരിലാകും വംശഗാഥ അറിയപ്പെടേണ്ടിയിരുന്നത്. ഇതൊന്നുമല്ലാതെ രഘുവിൻ്റെ പേരിന് എന്ത് പ്രസക്തി? ഈ ചോദ്യത്തിന് ഉത്തരം വിദ്വാൻമാർ പലതരത്തിൽ കണ്ടെത്തുന്നുണ്ട്. ഡോക്ടർ സി കുഞ്ചൽരാജയുടെ അഭിപ്രായം ഇതാണ്. രഘൂണാമെന്നതിലെ ബഹുവചനം സാർത്ഥകമാകാൻ മൂന്ന് പേരുകൾ മതി: രഘു, അജൻ, ദശരഥൻ. ഇത്രയും കഥകളെ കാളിദാസൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അതിനുശേഷമുള്ള സർഗങ്ങൾ പിന്നീടാരോ കൂട്ടിച്ചേർത്തതാണ്. മറ്റൊരു തരത്തിൽ നമുക്കിതിന് സമീപിക്കാം. നാഗരികതയിലേക്ക് മാനവരാശി പുരോഗമിക്കുന്ന ദശാസന്ധിയിലാണ് ഭരണവ്യവസ്ഥയെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ ഉരുത്തിരിയുന്നത്. തന്നിലിളയതിനെ വേട്ടയാടിയും തിന്നും കാലം കഴിച്ച മീൻമുറയിൽ നിന്ന് പുതിയ സംസ്കാരത്തിലേക്കുള്ള സംക്രമണ കാലമാണ് അത്. സിറ്റി സ്റ്റേറ്റുകൾ രൂപപ്പെട്ടു വന്നപ്പോഴാണ് ഗ്രീസിൽ പ്ലേറ്റോ ഐഡിയൽ റിപ്പബ്ലിക്കിനെയും ഫിലോസഫർ കിങ്ങിനെയും സ്വപ്നം കണ്ടത്. സമാനമായ അവസ്ഥയിലാണ് ഇന്ത്യയ്ക്കൊരു സാമ്രാട്ടിനെ കാളിദാസൻ സങ്കല്പിച്ചത്. സങ്കല്പത്തിലുള്ള സംവിധാനത്തിൻ്റെ മാനിഫെസ്റ്റോ ആണ് നാല് ശ്ലോകങ്ങളിൽ കവി നൽകിയത്. 30 ഭൂപതികളിലും ഈ ഗുണങ്ങൾ തികഞ്ഞിരിക്കണം എന്നില്ല, ചിലത് പലരിലും കാണും. അഗ്നിവരനെപ്പോലുള്ളവരിൽ ഒന്നും ഇല്ലാതെയും വരാം. എല്ലാ ഗുണങ്ങളും തികഞ്ഞ തൻ്റെ ആദർശ നായകനാണ് രഘു. മറ്റാരിലും ഗുണങ്ങളിങ്ങനെ പൂർണ്ണമായിട്ടില്ല. ആദ്യത്തെ ഗുണം ആജന്മശുദ്ധി.

നോക്കുക, ദിലീപൻ്റെ വ്രതത്തിൽ സന്തുഷ്ടയായ സ്വർത്തേനു അനുഗ്രഹിച്ചിട്ടാണ് രഘുവിൻ്റെ ജന്മം തന്നെ. അതാണ് ആ ജന്മശുദ്ധി, ജന്മം തന്നെ ശുദ്ധ. മറ്റു ഗുണങ്ങളുടെ കാര്യവും ഇങ്ങനെ തന്നെ. ഗുണങ്ങളെല്ലാം തികഞ്ഞ ആദർശ നായകൻ രഘു. രഘുവിൻ്റെ ജനകനായെന്നതാണ് ദിലീപൻ്റെ പ്രാധാന്യം. അഗ്നിവർണൻ വരെയുള്ള മറ്റുള്ളവർ രഘുവിൻ്റെ പിന്മുറക്കാർ. രഘൂണാം അന്വയം, രഘുവിൻ്റെ വംശം, അതാണ് കാളിദാസൻ സങ്കല്പിച്ചത്. പിന്മുറക്കാരിൽ കവിയുടെ സ്വപ്നം തകർന്ന് ഉടഞ്ഞു എന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ട് സ്വപ്നത്തിന് നിറം മങ്ങുകയില്ല. രഘുവിൻ്റെ വംശഗാഥ ഞാൻ പാടുന്നു, അതോടൊപ്പം ഞാൻ എൻ്റെ ആദർശ രാഷ്ട്രം സങ്കല്പത്തിൽ പടുത്തുയർത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഗാഥ കേൾക്കണം.

0: സജ്ജനങ്ങൾ, ഇത് കേൾക്കണം. രഘുവിൻ്റെ കഥ അത് കേൾക്കണം. എന്നിട്ട് നല്ലതും തീയതും തിരിച്ചറിയണം. സ്വർണത്തിൻ്റെ ശുദ്ധിയും കലർപ്പും തീയിലാണല്ലോ തെളിഞ്ഞു കാണുക. സഹൃദയന്മാർ അഗ്നി പോലെയാണ്. കാവ്യം സ്വർണവും. ഇതിൽ മായമുണ്ടെങ്കിൽ സഹൃദയന്മാർക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് രഘുവംശ മഹാകാവ്യം സഹൃദയന്മാരായ നിങ്ങൾ വായിച്ച് അതിലുള്ള നന്മകളെ തിരിച്ചറിയണം എന്നാണ് കാളിദാസൻ അനുവാചകരോട് അപേക്ഷിക്കുന്നത്.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: ഒരു അറിയിപ്പ്. നിയമവിധി പരാതികൾക്ക് മറുപടിയിൽ പ്രിയ ശ്രോതാക്കൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും പരാതികൾ എഴുതിയറിയിക്കാവുന്നതാണ്. പരിഹാരമുണ്ടാക്കുവാൻ പരമാവധി ശ്രമിക്കും. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ വിലാസം airdevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ വിലാസം airdevikulam@gmail.com. കൂടാതെ കത്തുകളിലൂടെയും പരാതികൾ അയയ്ക്കാം. വിലാസം നിയമവീഥി കെയറോ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം 685613. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. വൈശ്വിക

0: പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം മൂന്നായി. ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി T സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
0: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
2: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
0: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി T സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ N ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. A ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
1: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള പി എസ് സിയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് പി എസ് സി പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181 നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനം വകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 6 മണിക്കഴിഞ്ഞ് 40 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചിത്രയും സംഘവും പാടിയത്, ചിത്രം കിഴക്കുണരും പക്ഷി.

0: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കിസാൻ വാണിയിൽ കുരുവിള സിറ്റിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ കച്ചറയൽ ജോണിയുടെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം.
2: കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കുരുവിള സിറ്റി കച്ചറയിൽ ജോണിയുടെ കൃഷിയിടത്തിലാണ്. മികച്ച സമ്മിശ്ര കർഷകനായ ജോണി തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം.
3: നമസ്കാരം. നമസ്കാരം
2: ചേട്ടൻ. എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്?
3: കാർഷിക രംഗത്തെ 50 വർഷം ഒന്നും കൂട്ടിക്കോളൂ.
2: വിദ്യാഭ്യാസ കാലം ഒക്കെ എവിടെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു.
3: വിദ്യാഭ്യാസം ഞാൻ രാജഗഡ് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം കുറച്ചുനാൾ കോയമ്പത്തൂർ പഠിച്ചു. അതിനുശേഷം ബാക്കി ഇവിടെ പഠിത്തം അങ്ങനെ തീർക്കുമായിരുന്നു.
2: ഈ മാതാപിതാക്കളൊക്കെ കാർഷിക രംഗത്ത് ഉള്ളവരായിരുന്നു?
3: മാതാപിതാക്കള് എല്ലാം തന്നെ കാർഷിക രംഗത്തായിരുന്നു. അവരെല്ലാം കർഷകർ തന്നെയായിരുന്നു, മരിച്ചുപോയി.
2: ഇപ്പൊ എന്താണ് പ്രധാനമായിട്ടും കൃഷി ഉള്ളത്?
3: കൃഷി വരുമാനത്തിനായിട്ട് ഏലവും വീടിനടുത്ത് കുറച്ച് ഒരു ഹോബി പോലെ മാവ്, പ്ലാവ്, സപ്പോട്ട, അവക്കാഡോ ഇതെല്ലാം കൃഷി ചെയ്യും. കാരണം എനിക്ക് ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും എല്ലാം അറിയാവുന്നതുകൊണ്ട് നല്ല കമ്പനിയെന്ന് പറഞ്ഞാൽ നല്ല നഴ്സറിയുടെ ഹോം ഗ്രൗണ്ടിയോ ചീരാക്കുഴി നഴ്സറിയുടെയോ ഒക്കെയാണ് ഞാൻ എടുക്കുന്നത്. അതെല്ലാം അതിൻ്റെതായ കറക്റ്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇവിടെയുള്ള നല്ല ഇനം സേലം മാവ് പോലെയുള്ള നല്ല പഴം കിട്ടുന്നതും നമുക്കിവിടെ ഗുണമുള്ളതും നമ്മുടെ ഹൈറേഞ്ചിന് ഏറ്റവും പറ്റിയ ഓരോ വീട്ടിലുള്ള സേലം മാവിനും കുറേശ്ശെ ടേസ്റ്റിനും മാറ്റും, സംഗതി വ്യത്യാസമുണ്ട്. അപ്പൊ അവരുടെ ഓരോ കമ്പുകൾ കൊണ്ടുവന്ന് അതും പിടിപ്പിച്ച് അത് കഴിച്ചു.
2: ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടതാണ് ഈ ടെറസിൽ മാവ് ഇങ്ങനെ വ്യാപകമായിട്ട് കൃഷി ചെയ്തേക്കുന്നത്. എന്തൊക്കെ ഇനം മാവ് അതിനകത്തുള്ളത്? എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമാണല്ലോ ഈ നമ്മൾ സാധാരണ ചട്ടിയിൽ ഇങ്ങനെ നടാറുള്ളത്? എന്തൊക്കെ ഇനം മാവുകളാണുള്ളത്?
3: മാവ് ഏതാണ്ട് ഒരു 6 എണ്ണം വിദേശ ഇനവും 6-7 എണ്ണം നമ്മുടെ ഇന്ത്യൻ ഇനവും ഉണ്ട്. അതിൽ വിദേശ ഇനങ്ങൾ 100% സക്സസ് ആണ്. നന്നായിട്ട് കഴിക്കും. കണ്ടമാനം മാങ്ങ കഴിക്കില്ല, എന്നാലും കഴിക്കും നന്നായിട്ടുണ്ട്. 1 വർഷമായപ്പോൾ തുടങ്ങി വിദേശ ഇനം കഴിച്ചു തുടങ്ങി. പക്ഷെ ഇന്ത്യൻ ഇനത്തിൽ അൽഫോൻസോയോ മല്ലികയോ ഒന്നും അത്ര സ്പീഡ് കയറി വരില്ല.
2: ഈ വിദേശ ഇനം ഏതൊക്കെയാണ്? എൻ്റെ പേരെന്ന് പറയോ.
3: മിയസാക്കി, നാംഡോക്മൈ, കാട്ടിമുൻ, ബെനാന. ഇതിൽ മിയസാക്കി ഒന്നാമത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരെണ്ണം കഴിച്ചു കിടപ്പുണ്ട്, ഒരു മാങ്ങ മാത്രം. മറ്റുള്ളത് ബനാന എന്നൊക്കെ പറഞ്ഞ് ഇപ്രാവശ്യം ടെറസെ കഴിച്ചത് അതിൻ്റെ കമ്പൊടിഞ്ഞ് താഴെ പോയി. മറ്റേത് 12 മാസവും കഴിക്കും ഈ നംടോക്മയും കാറ്റുമോൻ. എന്തൊരു മധുരവും അതുപോലെ തന്നെ നല്ല ഫ്ലേവറുമാണ്. ടെറസെൽ ഉണ്ടാകുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ഫ്ലേവറും നല്ല ഇതുമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ആ മാവ് എല്ലാ കൊലകളും നിറച്ച് കഴിക്കുകയും ചെയ്യും. ഈ കാറ്റുമണ്ടിയൊക്കെ ഒരു 2 അടി നീളം കാണും പൂക്കല മാത്രം. ഒരു 25 30 എണ്ണം കഴിക്കും. ഇപ്രാവശ്യം വെയിൽ കാരണം കുറെ പോയതാ, അന്നേരം മാങ്ങ കിടപ്പുണ്ട്, അങ്ങനെ കുറച്ച് പോയതാണ്.
2: ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇന ഏതാ? നമുക്കിങ്ങനെ ഈ വീഡിയോകളിലൊക്കെ കാണാറുണ്ട് ചില മാവ് മിയസ ഇത് കാറ്റുമോനോ, ഇതിലേതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയത്?
3: എക്സ്പെൻസീവ് ഏറ്റവും കൂടുതൽ വില വാങ്ങിക്കുന്നത് നമ്മുടെ മിയസാക്കിക്കാണ്. പക്ഷേ ഈ ഞാൻ ചീരാക്കുഴിയുടെ അവിടുന്ന് എടുത്തു കഴിഞ്ഞപ്പം വലിയ വിലമാറ്റം ഇല്ലാണ്ട് എനിക്ക് മറ്റേ കാറ്റിമോനും മറ്റേ ബനാനയും എല്ലാം തന്നു. അത് ഇതിൻ്റെ ബഡ് ചെയ്തിരിക്കുന്ന ഇതിൽ ഗ്രാഫ്റ്റിങ്ങിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ആ രീതിയിൽ ഞാൻ എൻ്റെ ഗ്രാഫ്റ്റിങ്ങിന് മെത്തേഡ് മാറ്റി. അത് ഭയങ്കര സക്സസ് ആയ ഒരു മെത്തേഡാണ്. അത് നമ്മൾ സാധാരണ ഇവിടുത്തെ നഴ്സറികളിൽ അല്ല, ഇതിന് ഈ വിദേശ ഇനം ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഇവര് ഗ്രാഫ്റ്റ് ചെയ്യും. വിദേശത്ത് നിന്ന് അതിന്റെ കമ്പ് കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിക്കുന്നതാണോ മറ്റു പല നഴ്സറികളും പറയുന്നത് ബംഗാളിൽ നിന്നാണ് ഇതിൻ്റെ ഇത് വരുന്നതെന്നാണ്. പക്ഷെ ഇവരുടെ ബംഗാളിൽ നിന്നാണെങ്കിൽ ഈ ഒരു രീതിയല്ല അതിന്റെ ഗ്രാഫ്റ്റിംഗ് കാണുന്നത്. ഗ്രാഫ്റ്റിംഗിൽ വ്യത്യാസമുണ്ട്.
2: ഇപ്പൊ ഈ മദർ പ്ലാന്റിൽ നിന്ന്

0: എയർലെയറിംഗ് വഴി തൈകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ടോ ഈ വിദേശങ്ങളുടെയൊക്കെ?
1: മാവിൻ്റെ നമ്മൾ ഒരു കാരണവശാലും എയർ ലെയറിംഗ് വഴി ഉണ്ടാക്കാറില്ല. എയർ ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത സാധനത്തിൽ ഇപ്പോൾ ഞാൻ ഇവിടെ താഴെ കാണിച്ചു തന്നല്ലോ. ആ പക്ഷേ എയർ ലെയറിംഗ് നമ്മുടെ ഏറ്റവും നല്ലത് ഇവിടെ കാണുന്നത് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന നാരകമോ അങ്ങനെയുള്ള പറ്റുള്ളൂ. കാരണം വെച്ചാൽ വിദേശ ഇനത്തിൻ്റെ ആ വേര് പിടിപ്പിച്ച് നമ്മൾ മണ്ണിലേക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മണ്ണുമായിട്ട് അത് ചേരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇവിടെ തന്നെയുള്ള മാങ്ങ നമ്മൾ ഈ തമിഴ്നാടിൻ്റെയോ തെലുങ്കാനയുടെയോ, അതായത് ഇപ്പം ബംഗനപ്പള്ളി നീലം പോലുള്ളതിൻ്റെ മാങ്ങാണ്ടി കിളിർപ്പിച്ചിട്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും നമ്മൾ ഇവിടെ വരുപിടിച്ച് വരുന്നത്, അതിൽ കേടുണ്ടാകാറുണ്ട്. അതേസമയം നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ ഈ നാട്ടിലെ മാങ്ങാണ്ടിയിലാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, വളരെ സക്സസ് ആണ്. അത് ലെയറിംഗ് പറ്റില്ല, ഗ്രാഫ്റ്റിംഗ്
0: പറ്റുള്ളൂ.
1: വേരുപിടിപ്പിലാണ് നമ്മൾ ലെയറിംഗ് എന്ന് പറഞ്ഞത്. ഈ വേര് പിടിപ്പിച്ചോട് വെച്ചാൽ അവിടെ ഇങ്ങനെ വിദേശ പ്ലാവുകൾ ഒരിക്കലും രക്ഷപ്പെടില്ല. വേര് പിടിപ്പിച്ചു വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ മണ്ണിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ആ ക്ലൈമറ്റും ബാക്കിയുള്ളതും ഭയങ്കര മോശമായിട്ട് വരും.
0: ഇപ്പൊ ഇത്ര എത്ര കാലമായിട്ട് ഈ കൗതുകത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാവും മറ്റു ഫ്രൂട്ട്സ് ഒക്കെ വളർത്തുന്നുണ്ട്?
1: ഞാനിപ്പോൾ ഇവിടെ ഈ സ്ഥലം മേടിച്ച് വന്നിട്ട് ഒരു 2.5 വർഷത്തിലെ ഈ രീതി വന്നു. എനിക്ക് ചെറുപ്പത്തിലെ തുടങ്ങി ഈ കൊടിത്തവാറിനെയും, അതായത് 1975 ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ പ്രദേശത്ത് ആദ്യമായിട്ട് കൊടി തവാറിന ചെയ്ത് വെച്ചതിൻ്റെ പേരിൽ വീട്ടിൽ ഫാദറിൻ്റെ വഴക്ക് വരെ കെട്ടുള്ളവരാണ്. കൊടിത്തല തവാറിന് ചെയ്ത് 2 മുട്ട് അന്ന് ആകാശവാണിയിലാണ് ഇതിൻ്റെ ഒരു കൃഷിപാഠമുണ്ട്. അത് റേഡിയോ തലയ്ക്ക് വെച്ച് കേട്ട് അതിൻ്റെ ഇത് ചെയ്തതിൻ്റെ ഒരു വഴക്ക് കിട്ടുവരാണ്. പക്ഷേ ആ പ്രദേശത്ത് ഏറ്റവും നല്ല മുളക് പൊരിച്ച് ആ പ്രദേശത്ത് ആദ്യം നല്ലൊരു വീട് 84
0: അപ്പോൾ ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ, ഇപ്പോൾ ഞാൻ ഈ ടെറസിൽ ട്രമ്മിനകത്ത് മാവ് നട്ടിരിക്കുന്നു, മണ്ണിൽ നടുന്നു, ഇതിനകത്ത് ഏതാണ് കൂടുതൽ ഫലപ്രദം ഏതാണ്?
1: നമുക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ ടെറസിൽ വെച്ച് നോർത്ത് യാതൊരു പ്രശ്നമില്ല. കാരണം നമ്മൾ മാവ് കൃഷി ചെയ്ത് വിൽക്കാനൊന്നും ഉള്ള കാര്യം ഹൈറേഞ്ചിൽ നടക്കില്ല, ഇമ്പോസിബിൾ. പ്ലാവും കൃഷി ചെയ്ത് ഇവിടെ വിൽപ്പന നടക്കില്ല. കാരണം ഇവിടെ നമ്മുടെ ഈ ഇതിൻ്റെ എല്ലാം ഇത് വരുമ്പോഴേക്കും മഴക്കാലമാണ്, പിന്നെ എല്ലാം അത്ര സക്സസ് ആയിട്ട് വരില്ല. നമുക്ക് ഇവിടെ ഇത് ഉണ്ടാക്കി വിറ്റിട്ട് എന്തെങ്കിലും മേടിക്കും, ഇത് ചുമ്മാ കൗതുകത്തിന് വേണ്ടി പിള്ളേർ കൊടുക്കുക, ബാക്കിയുള്ള ഇതിന് വേണ്ടി മാത്രം ചെയ്യാന്നുള്ളത്. ടെറസിൽ വെക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മണ്ണിലെടുത്ത് വെക്കാൻ നമുക്ക് സൗകര്യങ്ങളും, ശരിക്കും മാവിന് നന്നായിട്ട് വെയിൽ വേണം. ഈ വെയിൽ കിട്ടാനുള്ള സൗകര്യം താഴെ വെക്കാം, ടെറസിലും വെക്കാം. പക്ഷെ താഴെ വെക്കുന്നതിന് ഉൽപാദനം കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൂടുതൽ ടെറസിലാണ്. വെയിൽ കൂടുതലടിക്കുന്നിടത്താണ് ഉൽപാദനം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് ടേസ്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ടെറസയിൽ ഞാൻ ചുമ്മാ ഡ്രമ്മിൽ തക്കാളി വെച്ചു, ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഒരു തക്കാളിയിൽ നിന്ന് 15 കിലോയിലധികം തക്കാളി കയറ്റി. അതുപോലെ തന്നെ മുളക്, ഇവിടെ നഴ്സറിയിൽ നിന്നുള്ള മുളക് കൊണ്ട് വെച്ചു, മുളക് ഞാൻ പറിച്ച് കടയിൽ കൊണ്ട് കൊടുത്തു. ഏത് വത്തലമുളക്. ടെറസയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മൾ വെക്കുന്നതിനേക്കാൾ വളരെ ഉൽപാദനം കൂടുതലുണ്ടെന്ന് മാത്രമല്ല, താഴെ വെച്ചാൽ ഇവിടെ ഒച്ചി ശല്യം ഇല്ലാത്ത കീടങ്ങളുടെ ശല്യം എല്ലാം ഉണ്ട്. ടെറസയിലാകുമ്പോൾ നമുക്കത് 100% കൺട്രോൾ ചെയ്യാം. ടെറസയിലെ കൃഷി വളരെ സക്സസ് ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ടെറസയിൽ മാവ് വയ്ക്കുമ്പം ട്രമ്പ് നിലത്ത് പോയിരിക്കരുത്, ഒരു സ്റ്റാൻഡേ ഞാൻ വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ബേസും കൊടുത്തിരിക്കും. ആ വെള്ളം വരുന്ന ബേസിലല്ല വീഴുന്നത്, അപ്പൊ ആ വെള്ളം എടുത്ത് നമുക്ക് മാറ്റാം. അതുപോലെ അല്പം ശ്രദ്ധിച്ചാൽ ടെറസ് നല്ല വൃത്തിയായിട്ട് കിടക്കും.
0: ഇതിൻ്റെ ഒരു പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഇപ്പോൾ ഈ ടെറസിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ ഏത് ഇപ്പം ഫലവൃക്ഷമോ പച്ചക്കറിയോ എന്താണെങ്കിലും അതിൻ്റെ ഒരു പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ്?
1: അതിൻ്റെ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഈ രാജകുമാരിയിലെ മണ്ണ്, അതിനൊരു പ്ലോട്ടിംഗ് മിക്സ് വേണ്ട, എൻ്റെ അനുഭവം അതാണ്. അത്ര ഫെർട്ടിലിറ്റി സോയിലാണ്. അത് ഞാൻ മണ്ണെടുത്ത് എവിടെയെങ്കിലും കൂട്ടി മേൽമണ്ണ് ഇട്ടിട്ട് അല്പം കുമ്മായം തുള്ളി ഒരു 15 ജ്യൂസ് ഇടും. അതാണ് ഞാൻ ഡ്രമ്മിലും ബാക്കിയുള്ളതും നിറയ്ക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിന് വളം കൊടുക്കും. ഈ വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം, അതിനകത്തേക്ക് നല്ല ചായ തകത്തി തണുപ്പിച്ച് അതൊരു കുറച്ചും ഒഴിക്കും. അതിനുശേഷം തൈരുണ്ടാക്കും, 1 ലിറ്ററിൻ്റെങ്കിലും തൈരുണ്ടാക്കിയിട്ട് നല്ല ശരിക്ക് പുളിപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിക്കും. അതിനകത്തേക്ക് തോട്ടത്തിൽ ഉപയോഗിക്കുന്ന നമ്പർ 1 എക്സ്പോർട്ട് ക്വാളിറ്റി വേപ്പും പിണ്ണാക്കും, നല്ല കടലപ്പിണ്ണാക്കും, ഒരു കുറച്ചങ്ങ് മിക്സ് ചെയ്യും. 6 ദിവസം കഴിയുമ്പോൾ അത് ശരിക്കും വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കും. അതാണ് ഞാൻ ഇതിന് ചെയ്യുന്ന വളം. പോട്ടിംഗ് മിക്സ് എന്ന് പറയാൻ ഇവിടുത്തെ മണ്ണിൽ ഒരു മിക്സിങ്ങും വേണ്ട. ഞാൻ ഒരിക്കലും എല്ലുപൊടി ഉപയോഗിക്കാറില്ല, പക്ഷെ നല്ല ക്വാളിറ്റി വേപ്പിണ്ണാക്ക് ഉപയോഗിക്കും, നല്ല ക്വാളിറ്റി കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കും, ചായപ്പൊടി തൈര് ഇത് അതെല്ലാം ഉപയോഗിക്കും. അതെല്ലാം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇതുകൂടാതെ തന്നെ നല്ല വാം കൾച്ചർ ഏരിയ കൂടെപ്പെടും, വാം ട്രൈക്കോഡർമ സൂഡോമോണസ്. പക്ഷെ അതുകൊണ്ട് ഇതിന്റെ രോഗങ്ങളൊന്നും മാറുന്നുള്ള വിശ്വാസമല്ല, ഇതിന്റെ വേരിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം.

0: നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് ബോഡോ മിക്സർ കൊടുക്കും, നന്നായിട്ട് ബോഡോ മിക്സർ കൊടുക്കും. അത് വേനൽക്കാണെങ്കിൽ പോലും കാലാവസ്ഥയുടെ ചേഞ്ച് എനിക്കറിയാം, അതനുസരിച്ച് കൊടുക്കും. ഈ മഴക്കാലത്ത് ഒരു മാസത്തിൽ ഒന്ന് വെച്ചു നിർബന്ധമാണ് ഇവിടെ എല്ലാ കൃഷികൾക്കും നിർബന്ധമാണ്. പ്രത്യേകിച്ച് വിദേശ പ്ലാവുകളോ നമ്മുടെ ഇവിടുത്തെ മാവാണെങ്കിലും എന്തിനും ബോഡോ മിക്സർ ഭയങ്കര സക്സസ് ആയിട്ടാണ് നടന്നത്.
1: ഇത് കൂടാതെ മാവ് കൂടാതെ ഈ മൂന്നാലെണ്ണം പ്ലാവ് ഇവിടെ വന്നപ്പോൾ കണ്ടു, ചെറിയ ആറെണ്ണം ഉണ്ട്. അത് ഏതൊക്കെ ഇനങ്ങളാണ്?
0: അത് വിയറ്റ്നാം ഐറലിയുടെ രണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഡെൻസൂര്യ, സൂര്യ, സിന്ദൂർ, പിന്നെ കംബോഡിയൻ ഓറഞ്ചിയാക്കി. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഇതാണ് കംബോഡിയൻ ഓറഞ്ച് ജാക്കി. ഞാൻ ഹോം ഗ്രൗണ്ടിൻ്റെ എടുത്തതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഒരു വർഷമായപ്പോഴത്തേക്ക് അത് കായ്ച്ചിട്ട് ആ പ്ലാവേൽ ഇപ്പൊ ഒരു ഒരു 10 കിലോ എടുത്തിട്ട്, ഇത്രയും വലിയ ചക്ക ആയിരിക്കും ഓർത്തില്ല, ഞാനോ ചുമ്മാ നിർത്തിയതാണ്. ഒരു 20-25 ചക്ക കായ്ച്ചു, പക്ഷെ ഞാൻ ചുമ്മാ കൊതി കൊണ്ട് നിർത്തിയതാണ്, കാണാനുള്ള കൊതി കൊണ്ട് നിർത്തിയതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ 2-3 ചക്ക. അത് ഓറഞ്ച് കളറായോണ്ട് കംബോഡിയൻ ഓറഞ്ച് എന്നാണ് ഞാൻ പറയുന്നത്. ഭയങ്കര മധുരമുള്ളതാണെന്നാണ് പറഞ്ഞത്. പഴുത്ത് കിട്ടിയിട്ടില്ല.
1: വിയറ്റ്നാമേറിലൊക്കെ എത്ര വർഷം, സാധാരണ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നതാണല്ലോ പറയാറ്, അത് എത്ര വർഷം എടുത്ത് ഇവിടെ ഇങ്ങനെ കായ് രൂപത്തിലേക്ക് വരാൻ?
0: എൻ്റെ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചു തുടങ്ങി. നിങ്ങളിപ്പോൾ കണ്ട ആ പ്ലാവ് കണ്ടല്ലോ, അത് ഏതാണ്ട് 24 ഡിസംബർ തുടങ്ങി കായ്ക്കുന്നതാണ്. ഒരു 150-ലധികം ചക്ക കായ്ച്ചു, പക്ഷെ 5-10 ചക്ക ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ബാക്കി മുഴുവൻ വിദേശീയനം പ്ലാവിൻ്റെ മുഴുവൻ ഉണ്ടാകുന്ന ചക്കയത്തെ നിർത്തിയാൽ പിന്നെ പ്ലാവ് നമുക്ക് പ്രതീക്ഷിക്കണ്ട. അതുപോലെ പിടിവിട്ട് കായ്ക്കും, പക്ഷെ അത് മുഴുവൻ അടത്തി അടത്തി അടത്തി കളഞ്ഞിട്ട് നമ്മൾ ഒന്നോ രണ്ടോ പ്ലാവ് ഒരു ടൈമിൽ നിർത്തും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പ്ലാവുകളെല്ലാം 12 മാസവും ചക്ക കാണും. അല്ലാതെ അതുകൊണ്ട് തന്നെ വിദേശ മാവുകളും എപ്പോഴും പൂ, എപ്പോഴാണ് പൂക്കുന്നത്, എപ്പോഴാണ് കായ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പൂക്കും കായ്ക്കും, അത് നല്ല ഒന്നാന്തരമായിട്ട് പഴം കിട്ടും.
1: ഓൾ സീസൺ,
0: ഓൾ സീസൺ തന്നെയാണ്. അതേസമയം നമ്മുടെ പ്ലാവുകൾക്ക് തന്നെ സീസൺ ഉണ്ട്, ആ കായ്ക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ സിന്ദൂറാണെങ്കിലും ഇതിനെല്ലാത്തിനും ഒന്നോ രണ്ടോ മാക്സിമം 4 ചക്ക കായ്ക്കും, അവിടെ സ്റ്റോപ്പ് അടിക്കും, പിറ്റേ വർഷം കായ്ക്കും. ആ രീതിയാണ് കാണുന്നത്.
1: അതോടൊപ്പം ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിന് നമ്മൾ രാസവളങ്ങൾ, വേറെ രാസവളങ്ങളോ കീടനാശിനികളോ ഒക്കെ ഉപയോഗിക്കാറുണ്ടോ?
0: കീടനാശിനികൾ മാവിന് നമ്മൾ ഉപയോഗിച്ചില്ല, ഇല കളയും. പ്ലാവിന് 2-3 ഇനം വണ്ടുണ്ട്. ഈ വണ്ട്, ഒരു വണ്ട് വന്നിട്ട് അതിൻ്റെ തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് റൗണ്ടിൽ തന്നെ കളയും. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വേരുപുഴുവിൻ്റെ വണ്ട്, നീല നിറത്തിലും ഗോൾഡൻ കളറുള്ള, അത് വന്നിട്ട് പ്ലാവിൻ്റെ ഈ ഇലയിൽ അങ്ങ് കയറി കഴിഞ്ഞാൽ ആ ഇലയുടെ ഹരിതകം മുഴുവൻ തിന്നിട്ട് പോകും. അപ്പം ഇങ്ങനെയുള്ളതിന് ചുമ്മാ ലൈറ്റായിട്ട് വല്ല കലക്ഷമല്ലോ ഒന്ന് ആ ഇലയിൽ അടിച്ചു കൊടുക്കും. ആ മാവിന് മാവ് തളുക്കുന്ന സമയത്ത് എന്തെങ്കിലും കീടനാശിനി കൊടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ രാത്രി ടോർച്ച് എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ ആ വണ്ട് വരുന്നതിന് അറിയാം, രാത്രിയിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കാണുന്നത്, അതിനെ പിടിച്ച് കൊന്നുകളി. പക്ഷെ പ്ലാവിന് വരുന്ന ആ വണ്ടിനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല, ഹൈ സ്പീഡാണ്. അപ്പൊ അത് കാരണം ഇത് എന്തെങ്കിലും കൊടുക്കും. പിന്നെ ഒന്നും വേണ്ട, മാവിൻ്റെ കൂമ്പിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ കീടനാശിനി കൊടുക്കണ്ട, നമ്മൾ മരുന്നുകളെ ചെല്ലുമ്പോൾ നമുക്ക് ഹൈഡ്രോജൻ പെറോക്സൈഡ് കിട്ടും. ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് മരുന്നുകളെ കിട്ടുന്ന നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാനുള്ള പരുവത്തില്ല. അതിനകത്തൊരു 2-3 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ചുമ്മാ ചെറിയ പമ്പിന് കൂമ്പിൽ അങ്ങടിച്ചു കൊടുക്കും. ആക്രമണം കുറഞ്ഞും കിട്ടും, പോയിസൺ ഇല്ലല്ലോ. അതങ്ങനെ ഇത് നമ്മൾ വരും. അതല്ലാതെ ചെറിയ തോതിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ കീടങ്ങളിൽ കൂമ്പ് വരുന്ന സമയത്ത് അങ്ങ് ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ്.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाएं कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: ചേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ മാവോ അല്ലെങ്കിൽ പ്ലാവോ ഒന്നും നമുക്ക് ഹൈറേഞ്ചിൽ പറ്റിയൊരു അവസ്ഥയല്ല എന്ന്. ഈ കാലാവസ്ഥ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും, ഇനി ഒരു ഷെൽ ലൈഫ് കുറവായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്?
7: അല്ല,
6: കാരണം ഈ തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ മാങ്ങ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഈ അതിർത്തി കടന്നാലുണ്ടല്ലോ.
7: തമിഴ്നാട്ടിൽ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മനോരമ പത്രത്തിൽ കണ്ടു, മുതലമടയെന്ന് കഴിഞ്ഞ വർഷം 600 കോടി രൂപയുടെ മാങ്ങ ദുബായിക്ക് മാത്രം കയറിപ്പോയി. പക്ഷെ അതേ പാലക്കാട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഒറ്റ മാങ്ങ പോകാത്ത തോട്ടങ്ങൾ, മഴ നേരത്തെ വന്നുകൊണ്ടും ഈ നമുക്ക് മലബാർ സൈഡിലേക്ക് മഴ കൂടുതൽ വന്നുകൊണ്ടും ഒരു മാങ്ങ പോലും തോട്ടത്തിൽ കച്ചവടം നടക്കാത്ത മാവുകളോടെ ഉണ്ടായി. ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം. തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമല്ല, അത് മാത്രമല്ല ഈ മലയാളിയുടെ ഒരു കൾച്ചർ പോലെയല്ല ഇവരുടെ കൾച്ചർ. നല്ല ഭംഗിയായിട്ട് ഇവര് മാങ്ങ യൂസ് ചെയ്യും നമുക്ക്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്കും ബാക്കിയുള്ളിടത്തേക്കാണ് ഇത് പോണത്. അപ്പൊ നമ്മളൊരു തോട്ടം പോലെ ബാക്കിയുള്ളതോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടുന്ന് ഇത് സെയിലാകാൻ ബുദ്ധിമുട്ടാണ്. ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ നമ്മളിടത്ത് പ്ലാവുകൾ തന്നെ കാണാൻ വരെ വില ഇടിഞ്ഞൊക്കെ വല്ലതും വന്നു ഇടും, പക്ഷെ പൈസ കിട്ടുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊരു വരുമാന മാർഗമായിട്ട് നമ്മള് കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇത് ചുമ്മാ ഒരു തമാശ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനുള്ളതല്ലാണ്ട് ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലോ ഈ പാലക്കാടോ വേണ്ട നമ്മുടെ നാട്ടിൻപുറങ്ങളിലോ ഉണ്ടാകുന്ന മാവുകൾ ഇവിടെ നന്നായിട്ട് ഉണ്ടാവില്ല. മാങ്ങ ഉണ്ടാവും, വിണ്ട് കീറി പൊട്ടിക്കീറി നശിപ്പോഴുപോകും. അപ്പൊ നമുക്കിവിടെ പറ്റുന്ന മറ്റേ നാണ്യവിളകൾ, കുരുമുളകോ ഏലക്കായോ കാപ്പിയൊക്കെ ജീവിതോപാധിക്കായിട്ട് നമ്മുടെ ഇൻകം സോഴ്സിനായിട്ട് വേറെ കൃഷി ചെയ്യണം. ഇത് ചുമ്മാ ഒരു തമാശ. ഇപ്പൊ നമുക്ക് ഇതിന്റെ ബനാനയുടെ ഒരു മാങ്ങ ഇവിടെ കിട്ടില്ല, നാംഡോക് മൈയുടെ ഒരു മാങ്ങ ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും പറയും, ഇവിടെ കപ്പ ഇടാൻ മേലാടുന്നോ വാണ ഇടാൻ മേലാടുന്നു വെച്ചു. നമുക്ക് കടയിൽ ചെന്നാൽ ഏത് സൈസ് കപ്പ വേണമെങ്കിലും കിട്ടില്ലേ, ഇത് കിട്ടില്ല. പക്ഷെ ഒരു ഒരു ചക്ക സെപ്റ്റംബറിലോ അവിടെ ഓപ്പോസിറ്റ് ഒരു ചക്ക പോലും ഒരു പ്ലാവ് ഇല്ലാത്തപ്പോ എനിക്കൊരു ചക്കപ്പഴമുണ്ട് കിട്ടും. അതോ അവിടെ ഇടിഞ്ചക്ക, ഇടിഞ്ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്.
6: അതുപോലെ തന്നെ ഈ മാവ് കൃഷി ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ പലരും പറയാറുണ്ട്, ഈ മാങ്ങ പാകമാകുമ്പോൾ ഈ പുഴുക്കളുടെ ശല്യം കൂടുതലാണ്, അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്?
7: പുഴുക്കളുടെ ശല്യം കുറയാൻ ഇപ്പം താങ്കൾ കണ്ടതാണല്ലോ ഈ മാംഗോ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറഞ്ഞൊരു കവർ. ആ കവർ ഇട്ട് കഴിഞ്ഞാൽ പുഴുക്കളുടെ ശല്യം ഒരു 90% പരിഹരിക്കപ്പെടും. ഇത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇതിന്റെ ശല്യം ഇല്ലാത്തതെന്ന് വെച്ചാൽ വൻതോതിൽ തോട്ടമാണ്, അപ്പൊ അതിന് ഇത്രയും അറ്റാക്ക് വരില്ല. അപ്പൊ നമ്മൾക്ക് ഒന്നോരണ്ടോ മാങ്ങ ഉണ്ടെങ്കിൽ ആ മാങ്ങ നന്നായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമേ മാങ്ങ പഴുത്തിട്ട് പറിക്കാറുള്ളൂ, മാങ്ങ പഴുത്തിട്ട് പറിക്കാറുള്ളൂ. ബാക്കിയുള്ളവരതെല്ലാം ആ പറിക്കുമ്പോൾ മാങ്ങ ഒരുമിച്ച് അങ്ങ് പറിക്കുകയാണ്. അതിലെന്നിട്ട് മൂപ്പനുസരിച്ചും ബാക്കിയുള്ളതും സെക്ഷൻ തിരിക്കുകയാണ്. അത് ഇപ്പൊ നമ്മുടെ വാഴക്കുളത്തൊക്കെ പൈനാപ്പിൾ മൂമ്പലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു 7 ദിവസത്തെ യാത്ര ഉള്ളിടത്ത് 7 ദിവസം അവിടെ ചെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ പഴുക്കും. ആ രീതിയാണ് മാവിന്റെ വലിയ തോട്ടങ്ങളിൽ എല്ലാം നോക്കുന്നത്. നമ്മുടെ ഇവിടെ മാത്രം മാങ്ങ പഴുത്ത് നിലത്ത് വീഴുന്ന ഇതാണ്. തമിഴ്നാട്ടിലെ പല ഇനം മാവിന്റെയും മാങ്ങ പഴുത്ത് നിലത്ത് വീഴുന്ന മാങ്ങ അവർ തൊടാറില്ല, കാരണം അതിന് രുചിയില്ല, അത് ഈ പറഞ്ഞ കുഴുപിടിച്ച് ചാടുന്നതാണ്. പക്ഷെ മാങ്ങ പറിച്ചു വെച്ചവർ പഠിപ്പിക്കും, പ്രത്യേകിച്ച് നീലം അൽഫോൻസോ പോലുള്ള. അതല്ല മാവെ കിടന്ന് പഴിപ്പിക്കാറില്ല, അത് നമ്മുടെ മലയാളിയുടെ ഒരു രീതിയാണ്. മാങ്ങ പഴുത്ത് നിലത്ത് ചേർന്ന് ഈ കാറ്റൊക്കെ വരുമ്പോൾ.
6: ഇതോടൊപ്പം തന്നെ വരുമാനത്തിനായിട്ട് ഏലം കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എത്ര കാലമായിട്ട് ഈ ഏലം കൃഷിയിൽ, ഈ 50 വർഷമായിട്ട്?
7: ഒരു ഏലം കൃഷി ആയിരുന്നു 40 വർഷമായിട്ട്.
6: ഏതിനം ഏലമാണ് ഇവിടെ കൃഷി?
7: ഇത് ഞാൻ പേത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ എല്ലാ ഇനവും ഏലവും കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്. പേത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ സക്സസ് ആയിട്ട് വരുന്നത് ആ തിരുതാളി എന്ന് പറയുന്ന ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റം ഏലം അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത ഉണ്ട്, ഉയരത്തിൻ്റെയോ മറ്റുള്ളതിൻ്റെയോ അല്ല, അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത കൊണ്ട് ഏറ്റവും നല്ല ഇനമായിട്ട് നമ്മൾ കണക്കൂട്ടുന്നെങ്കിൽ അള്ളാനി അവിടെ വിജയിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് തിരുതാളി എന്ന് പറഞ്ഞത് ഇത് കൃഷി ചെയ്യുന്നത്. പിന്നെ തിരുതാളിക്കുള്ള ഏറ്റവും വലിയ വീക്ക്നെസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് അഴികൽ എന്ന് പറയുന്ന ഫൈറ്റോത്തോറയുടെ പിത്തിയത്തിനെ ഇതിന്റെ ഫിസറി അത്ര അറ്റാക്ക് ചെയ്യാറില്ല, അതിനെ ചെറുക്കാനുള്ള ഇതില്ല, പ്രതിരോധമില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ. പക്ഷെ ഉൽപാദനത്തിൽ ഇത് വളരെ മുൻപിലാണ്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാ പൊട്ടി പോകുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഞർലാനിക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാ പറിക്കുമ്പോൾ അല്പം മൂപ്പ് കൂടി പോവുകയോ പക്ഷെ പൊട്ടാഷ് അമിച്ച മുരുള്ളോ ചെയ്താൽ അതിന്റെ വാ പൊട്ടി അരി വെളിയിൽ പോകും. ഈ ഒരു സംഭവം അതിലില്ല. ഒരിക്കലും അവിടെ കിടന്ന് പഴുത്ത് പൊഴിഞ്ഞു പോകുമല്ലാതെ അത് ഉണക്കി കഴിയുമ്പോൾ അതിന്റെ വാ പൊട്ടി ഒരു അരി പോലും വെളിയിൽ പോകില്ല. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്.
6: ഈ ഞെള്ളാണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അരിയെണ്ണമാണല്ലോ ഇതിൻ്റെ ഒരു കണക്ക്, ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ബോൾട്ടായ കായുടെ ഒരു. അപ്പോൾ അത് ഞെള്ളാണി ഏലത്തെ വെച്ച് നോക്കുമ്പോൾ ഈ തിരുതാളിക്ക് അരിയെണ്ണം കുറവാണെന്ന് പറയുന്നത് ശരിയാണോ?
7: അത് വളരെ തെറ്റെന്ന് മാത്രമല്ല, ഏലത്തിന്റെ അരിയെണ്ണത്തിലല്ല, ആർ ബി സി എൽ ബി സി എന്നാണ് ഇതിരിക്കുന്നത്. റോങ് ബോട്ട് ക്യാപ്സ്യൂളും ലോങ് ബോട്ട് ക്യാപ്സ്യൂളും ഇത് ലോങ് ബോൾട്ടിൽ വരും. അപ്പോൾ എന്തായാലും ഞർലാനിയേക്കാൾ മാർക്കറ്റ്.

0: ഒരൻപത് രൂപ കുറയും.
1: കുറയും.
0: അത് ഉറപ്പാണ്. പിന്നെ ഇതിന്
1: അതായത്
0: അരിയെണ്ണ
1: ബോൾട്ട് ബോൾട്ട്
0: ബോൾട്ടാണ് ഏലത്തിന്റെ
1: ഓൾസോ
0: ഡിമാൻഡ്.
1: ഡിമാൻഡ്.
0: പിന്നെ അടുത്തത് നോക്കുന്ന ലിറ്റർ വെയിറ്റ് ആണ്. ലിറ്റർ വെയിറ്റിൽ ഇപ്പം ഒരു പ്രശ്നമില്ല.
1: ഇല്ല
0: പിന്നെ ഞാനിക്കുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കായ്ക്കാൻ ശകലം ഡിമാൻഡ് കുറയ്ക്കും. പക്ഷേ ഇത് എൽ ബി സി ഉണ്ട്. ഇതിന് എപ്പോഴും മാർക്കറ്റിൽ ഇപ്പൊ 2500 രൂപയ്ക്ക് ഞർലാനി പോകുമെങ്കിൽ ഇതൊരു 2400-നോ 450-നോ പോകുള്ളൂ. ആ ഒരു കുഴപ്പമുള്ളൂ. ആ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ വേറൊന്നും അവിടെ ഞർലാനി അവിടെ പിടിക്കാത്തടത്തോളം ഇതെല്ലാം പിടിപ്പിക്കാൻ പറ്റുള്ളൂ.
1: ഉൽപാദനത്തിൽ ഒരുപാട് വ്യത്യാസം വരുമോ ഈ ഈ രണ്ടിനങ്ങൾ തമ്മിൽ?
0: ശരിക്കും വ്യത്യാസമുണ്ട്.
1: ഉണ്ട്.
0: തിരുനാളി നല്ല രീതിയിൽ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലായെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒരു ഏക്കറിൽ 1000 കിലോ കിട്ടും. പക്ഷെ ഞർലാനി ഒരു 450-500 എന്ന് പറഞ്ഞാൽ നല്ല ഫസ്റ്റ് ആയിട്ട് ഞർലാനി രാജമാനിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നതാണ് 700-800 പറിക്കുന്നവരുണ്ട്. 1000-ന് മുകളിൽ പറിക്കുന്ന തിരുനാളി പറിക്കുന്നവരുണ്ട്. അവരെയോ എനിക്കറിയാം, ഇല്ലെങ്കിൽ ഞാൻ പറിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കണക്കൂട്ടരുത്. ഞാനൊരു ആവറേജ് ആണ് പറയുന്നത്. ഒരു 500 കിലോയ്ക്ക് താഴെയാണ് ശരാശരി ഞർലാനിയുടെ ഉൽപാദനമെങ്കിൽ ഇതൊരു 600-700 വരെ വരും. പക്ഷേ പണിയുടെ ഇതും കൂടുതലാണ്, കായ എടുക്കുന്നതിൻ്റെ ഇതും കൂടുതലാണ്, ബാക്കിയുള്ള എക്സ്പെൻസ് കൂടുതലാണ് തിരുതാളിക്ക്. ഞർലാനി ഏറ്റവും പണിയാൻ സുഖമുള്ളതും മാർക്കറ്റിൽ കൊണ്ടു കൊടുത്ത വിലയും എന്തും ഇതുമുണ്ട്. പക്ഷെ അത് പിടിക്കാത്ത രീതിയിലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ.
1: ഇതിൻ്റെ ഒരു രോഗപ്രതിരോധ ശേഷി കൂടുതലാണെന്നാണ് പറയുന്നത്.
0: രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിന് അങ്ങനെ ഒരു പ്രതിരോധ ശേഷി ഇല്ല. ഇതിന് സത്യത്തിൽ ഞർലാനിയെ വെച്ച് നോക്കുമ്പോൾ അഴുകലിന് പ്രതിരോധ ശേഷി ഇതിന് നില്ലാണ്. ഞർലാനിയുടെ ഒരു തോട്ടത്തിൽ എത്ര അഴുകൽ, എനിക്ക് ഞർലാനി തോട്ടം ഉണ്ടായിരുന്നു, എത്ര അഴുകൽ വന്നാലും എത്ര ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 400 ചെടി 450 ചെടി ഒരു ഏക്കറിലുണ്ടെങ്കിൽ 100 ചെടിയും കൂടുതൽ പോകില്ല. പക്ഷെ തിരുനാളി പുല്ലുപോയിട്ട് തീ പിടിച്ചോണം. പിന്നെ അവിടെ റീപ്ലാന്റ് ചെയ്യാനുള്ള തട്ട കൊണ്ട് പോയാൽ മതി. എന്ന് വെച്ചാൽ ഈ സാധനം ചീഞ്ഞ് എവിടെ പോയി എന്ന് പോലും അറിയാൻ മേലാത്ത രീതിയിൽ അജ്ഞാതമായി പോകും. അത്രയും ഫൈറ്റോത്തോറി അറ്റാക്ക് ഉണ്ടാവും.
1: അതായത് മുൻകൂറായിട്ട് നമ്മൾ എന്താണ് എന്ത് പ്രയോഗം എന്താ
0: മുൻകൂറായിട്ട് മസ്റ്റായിട്ടും കുമിൾനാശിനികൾ കൊടുക്കണം. കുമിൾനാശിനികൾ ഈ കുമിൾ അറ്റാക്ക് എന്ന് പറയുന്ന സാധനം നമ്മളുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ ചെടി ശരിക്കും ചത്ത് ചീഞ്ഞ് അതിൻ്റെ മണം വന്നിട്ട് നമ്മളൊരു വസ്തുവിനെ കാണും പോലെയാണ്. അതിന് പിന്നെ ജീവൻ അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇത് എന്ന് വെച്ചാൽ ആ ചെടിയെ ബാധിച്ചിട്ട് ഒരു 20-ഓ 22-ഓ ദിവസം കഴിഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ കാണുന്നത്. ആ ഉണ്ടായ ഫംഗലിന്റെ വിത്തും മുളച്ച് അതിൻ്റെ അടുത്ത തലമുറയും കഴിഞ്ഞ് അടുത്ത തലമുറയും കഴിഞ്ഞ് അവൻ 10,000 ഇരട്ടിയായി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഏലത്തിന് കുമിൾനാശിനി അടിക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം കൃഷിക്കാർ മനസ്സിലാക്കണം. നമ്മൾ പല്ലൊക്കെ പറിക്കാൻ ചെല്ലുമ്പോൾ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കില്ല, പല്ല് പരപ്പിക്കാൻ എന്ന് പറയുമ്പോൾ ആ ചെടിയിൽ ചുറ്റും ഒരു ചെറിയൊരു സംരക്ഷണം മാത്രമേ കൊടുക്കുള്ളൂ. ഈ മണ്ണിൽ മുഴുവൻ ഇഷ്ടം പോലെ ഉണ്ട്. പറ്റത്തോറയോ ഭിത്തിയോ ഫിസേറിയോ എന്ത് വേണേലുണ്ട്. ഇവൻ ഇതിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സിസ്റ്റമിക് ആക്ഷൻ ഉള്ള മരുന്നുകൾ കൊടുത്താൽ ഒരു കുറച്ച് മാറിയിരിക്കും. പക്ഷേ അഡ്വാൻസ് ചെയ്തിരിക്കണം, അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. മഴ കൂടുതലുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് 1-ഓ 2-ഓ പ്രാവശ്യം കൊടുത്താലും കൃഷിയിൽ ചെടി പോയിരിക്കും.
1: മറ്റു വളപ്രയോഗങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ്?
0: അത് നമ്മൾ സാധാരണ
1: ജൈവവളമാണ് കൂടുതൽ ഉപയോഗിക്കാറ്.
0: ജൈവവളവും അല്പം രാസവളവും കൂടണം. അതിൽ വെയിറ്റ് കിട്ടില്ല, വെയിറ്റ് കിട്ടില്ല, ചിമ്പടി ഉണ്ടാവില്ല. അപ്പൊ അത് ഫാക്ടമോസോ DAP-ഓ 16-16 നല്ല വളമാണ്, റഷ്യയുടെ വളമാണ്. അതോ അങ്ങനെ പൊട്ടാഷ് കൂട്ടിയേ കൊടുക്കാവുള്ളൂ. പൊട്ടാഷ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കേരളത്തിലെ മണ്ണിൽ വളരെ കുറവാണ്. പിന്നെ നല്ല ഇനം പിണ്ണാക്ക്. ഞാൻ നിങ്ങൾ മിക്കവാറും തമിഴ്നാട്ടിൽ പോയി നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ജപ്പാനോ കാനഡയ്ക്കോ പോകുന്ന പിണ്ണാക്കും നല്ല കടൽ പിണ്ണാക്കും. പിന്നെ പുങ്കം പിണ്ണാക്ക്, ഇത് നിമാറ്റോഡിനും വേപ്പ് പിണ്ണാക്കും പുങ്കം പിണ്ണാക്കും കൊടുത്താൽ ഗുണം എന്നു വെച്ചാൽ നമ്മുടെ ഈ മണ്ണിൽ പ്രത്യേകിച്ച് പേത്തട്ടി പോലുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ നല്ല വളരെയധികം ഈ നിമിറ്റോഡുണ്ട്. ഈ നിമിറ്റോഡ് ഏലച്ചെടിയുടെ ഒരു ഒരു അന്തകം തന്നെയാണ്. ഇത് അറ്റാക്ക് ഉണ്ടായാൽ ഉറപ്പായിട്ടും പൊട്ടുപുറയുണ്ട് ഫംഗൽ, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് അപ്പൊ കൃത്യമായിട്ടും നിമിറ്റോഡിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് വേപ്പിന്റെ കണ്ടന്റുകളാണ്. പിന്നെ അല്ലാതെ കെമിക്കൽ ഉണ്ട്, ഒത്തിരി മരുന്നുകളുണ്ട്, പക്ഷെ വേപ്പാണ് ഏറ്റവും നല്ലത്. വേപ്പ്, പുങ്കം, പിന്നെ ചെടിക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അല്പം കടല പിണ്ണാക്ക് ചേർക്കും. അതാണ് വളത്തിൻ്റെ ഇത്. ഒരിക്കലും ചാണകം ചേർക്കാറില്ല, എല്ലുപൊടി ചേർക്കാറില്ല. എന്ന് വെച്ചാൽ പണ്ട് ഏലത്തിന് ഉള്ളവര് ചാണകം എന്ന് പറഞ്ഞ സാധനം പറമ്പിൽ കേട്ടില്ല. അത് ഏതാണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 100% ശരിയാണ്. കാരണം നിമാവരം ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് ഏതാണ്ട് മെയ് 15 മുതൽ ജൂലൈ 15
1: വരെയാണ്
0: മുട്ടയിട്ട് വിരിയുന്നത്. ഈ മുട്ട വിരിഞ്ഞ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത് നമ്മുടെ ഡോളമേറ്റോ രാജ്പോസ പോലുള്ള സാധനം മണ്ണിലുണ്ടെങ്കിലാണ്, പാറപ്പൊടിയുടെ തരികളാണ്. അതിന് ഏറ്റവും വേഗതയിൽ വളരാനും ഏറ്റവും വേഗതയിൽ ഇതായിട്ട് വരുന്നത് മുഴുവനും ചാണകം, ആട്ടിൻ ചാണകവും ആയിക്കോട്ടെ, കന്നുകാലി ചാണകം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിലാണ് ഏറ്റവും കൂടുതൽ നിമാവരം വരുന്നത്. അപ്പം അതിന് പകരം പിണ്ണാക്ക കൊടുത്ത് നിൽക്കുന്നെങ്കിൽ വെപ്പം പിണ്ണാക്കാണെങ്കിൽ ഇതിന് ഒരിക്കലും അതിൻ്റെ കുഞ്ഞിന് പെരുകാനോ ബാക്കിയുള്ളതിനുള്ള അവസരം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എല്ലുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മലയാളി മാത്രം എന്തിനാ ഈ എല്ലുപൊടി കൂടി ഇത്ര വലിയ ആർത്തി കാണിക്കുന്നത്? അതിനകത്ത് എന്നതാ ഇത്ര കൂടുതലുള്ളത്? രാജ്പോസിനകത്ത് ഉള്ളതിനൊക്കെ കൂടുതൽ ഇതുണ്ടോ? നമ്മൾ ഓർക്കും നല്ല സ്ട്രോങ് കന്നുകാലിയുടെ എല്ലാം ഉള്ളതെന്ന് ഓർത്ത് പൊടിച്ചുകൊണ്ടിടുന്ന. പക്ഷെ ഇത് എങ്ങനെ പൊടിക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ ഫാക്ടറി ചെന്ന് കണ്ടിട്ടുള്ള എനിക്കറിയാം. ശരിക്കും ഇത് വലിയ ഈ ബർണർ സ്റ്റീമിനകത്ത് ഇത് അത് വേവിച്ചിട്ട് നിരത്തിയിട്ട് വേണം ഇതെടുക്കാൻ. അതിനിപ്പോൾ അങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. ഫോസ്ഫറസോ ബാക്കിയുള്ള കാൽസ്യം ഇത് ഇന്ന് റിലീസ് ചെയ്ത് വരാനാ? ഇത് വെള്ളത്തിൽ ലയിച്ചാണല്ലോ ചെടി വലിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും നല്ല ഇതിനൊപ്പം നിൽക്കുന്നതാണ് രാജ്പോസ്. അപ്പൊ അതിൽ പോലും വിലയില്ല, ഒരു ഡിസഡ്വാൻറ്റേജും ഇല്ല. അതുപോലെ തന്നെ നല്ല ഡോളമേറ്റ് കിട്ടാനുണ്ട് വേറൊരു നിസ്സാര വിലയ്ക്ക് 5 രൂപ താഴെ. ആ സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ ആവശ്യമുള്ള കാൽസ്യം കിട്ടും, അസിഡിറ്റി ഉണ്ടാകുന്നത് തന്നെ.
1: ശരിക്കും ഈ ഡോളമേറ്റ് കുമ്മായത്തിന് പകരമായിട്ട് ഉപയോഗിക്കാമെന്നൊരു
0: ഡോളമേറ്റ് കുമ്മായത്തിന് പകരമായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, കുമ്മായം ഹൈ സ്പീഡിൽ മണ്ണിലുള്ള ഈ നൈട്രേറ്റ് കണ്ടന്റ് അസിഡിറ്റി കുറയ്ക്കും പോലെ. അതാ ചെയ്യുന്നത് വേനൊക്കെ ഇത് ചെയ്യുന്നത്, വേനൽ കഴിഞ്ഞുള്ള സമയത്ത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എതിർപ്പാണ്. കാരണം ഈ വേനൊക്കെ എവിടെ നിന്ന് അസിഡിറ്റി വരും? വരാൻ പോകുന്നു മഴക്കാലം. അതിന് മഴക്കാലം വന്നതിന് ശേഷം അത് നോക്കിയാൽ പോലെ. അതേസമയം ഡോളമേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡോളമേറ്റ് അങ്ങനെ കളയില്ല, മണ്ണിലുണ്ടാകുന്ന അസിഡിറ്റി ഉള്ളപ്പോൾ മാത്രമേ ഇതിലേക്കുള്ളൂ. കുമ്മായം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മണ്ണിലുള്ളത് മുഴുവൻ തീർത്ത് കളയും. അതാണ്. പക്ഷെ നിങ്ങൾ ബോഡ മിക്സർ അടി, അങ്ങനെ കുമ്മായം കൊടുക്കുന്നത് ബോഡ മിക്സർ അടി, എന്താണ് കൽസ്യവും കിട്ടും, കോപ്പറും കിട്ടും, അസിഡിറ്റിയും പോവും, കുമ്മിളിന്റെ വിത്ത് വരെ പോവും.
1: ചേട്ടൻ്റെ കാർഷിക സഭയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം കിസാൻവാണി ശ്രോതാക്കളോട് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
2: കുരുവിള സിറ്റിയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോണി കച്ചറയിലിൻ്റെ കാർഷിക അനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹവുമായി സംസാരിച്ചത് അനുരാജ്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

2026 2028 അധ്യയന വർഷത്തേക്ക് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് ഇടുക്കി ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷിച്ചവർക്കായുള്ള ഇൻ്റർവ്യൂ 10 July രാവിലെ 9 AM മുതൽ തൊടുപുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിലെ ഐഡിയാസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. അഭിമുഖത്തിന് പങ്കെടുക്കുന്ന അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യമായ രേഖകളും സഹിതം അന്നേ ദിവസം നേരിട്ട് ഹാജരാകേണ്ടതാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0486229996 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0486229998. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ സബ് ജയിൽ റോഡിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലുള്ള പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾക്കായി 6 മാസം ദൈർഘ്യമുള്ള സൗജന്യ പരിശീലന ക്ലാസുകൾക്കായി അപേക്ഷകൾ ക്ഷണിക്കുന്നു. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള OBC OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 30% സീറ്റ് അനുവദനീയമാണ്. അപേക്ഷകർ ഫോട്ടോ, ജാതി, വരുമാനം, SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം 15 July വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0484 2623304 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള സർക്കാർ ITIകളിൽ റെഗുലർ CMലുള്ള വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ITI admissions.kerala.gov.in എന്ന പോർട്ടൽ വഴിയും debt.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഉള്ള ലിങ്ക് മുഖേനയും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി 10 July ദീർഘിപ്പിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പോർട്ടലിലും വെബ്സൈറ്റിലും ലഭ്യമാണ്. കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ അംഗീകാരത്തോടെയും അസാപ് കേരളയുടെ സഹകരണത്തോടെയും സംഘടിപ്പിക്കുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധിയില്ല. കോഴ്സിന്റെ ദൈർഘ്യം 9 മാസമാണ്. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പട്ടാമ്പി ആയുർ പാലന ഹോസ്പിറ്റൽ, പാലക്കാട് എന്നിവിടങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 17 July. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ 7 July ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം എന്നിങ്ങനെ ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി, പ്ലസ് ടു, SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 7994449394 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 7994449394. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാർകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആജ് ഇന്തോനേഷ്യ കി ഇസ് മഹാൻ ധർത്തി പർ മൈ യ സങ്കൽപ് ലേക്കർ ആയാ ഹൂ കി ഭാരത് ഓർ ഇന്തോനേഷ്യ മിൽക്കർ പൂരി മാനവതാ കോ एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
0: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
0: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ 4 തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്

0: കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മെസ്സേ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭവന അനുപമ ഉദാഹരണ ഫുട്ബോൾ ലോകോ എക് ദൂസരെ ജോഡത്ത ഖിലാഡിയോ അച്ഛ പ്രദർശന സഭി ഖേൽ പ്രേമിയോ ഉത്സാഹിത കര ഖേൽ ഭവന മഹത്വ കേവല ഖേലോ തക് സീമിത നഹീ യെ ഏക് മഹത്വപൂർണ്ണ ജീവൻ മൂല്യ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ഭീ ദൃഢ ബനെ രഹനേ കി സീഖ് ദേതാ ഹൈ.
0: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപ്പാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്.

0: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
1: ഇന്നത്തെ അങ്കണത്തിൽ സംരംഭകയും വ്ളോഗറും എഴുത്തുകാരിയും ഒപ്പം യാത്രകളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബൈസൺവാലി സ്വദേശി ശ്രീമതി ശരണ്യ ബിജുവാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം ആകാശവാണി ദേവികുളം നിലയം പ്രോഗ്രാം മേധാവി ഡോക്ടർ ജയമോഹൻ NS.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വ്ളോഗറും ഓണ്ടർപ്രണറുമായ ശരണ്യ ബിജു ഇടുക്കിയാണ്. സ്വാഗതം.
3: താങ്ക്സ്.
2: നമ്മളൊരു വ്ളോഗറും ഓണ്ടർപ്രണറും ഒക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും കുറേ നമ്മുടെ സമയം അതിലൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, എസ്പെഷ്യലി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ കൂടെ ആവുമ്പോൾ. ഇതിനുള്ളൊക്കെ സമയം എപ്പോഴാണ് നമ്മൾ ക്രമീകരിച്ച് ഉണ്ടാക്കുന്നത്? അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
3: സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം നമ്മൾ സ്വയം കണ്ടെത്തിയിരിക്കും.
2: എവിടെ നിന്നായിരുന്നാലും എത്തും,
3: കണ്ടെത്തിയിരിക്കും. ഞാൻ കൂടുതലും കണ്ടെത്തുന്നത് അത് രാവിലെ. രാവിലെ ഒന്ന് വീട്ടിലപ്പോൾ പാചകം ചെയ്യണമല്ലോ, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, പിന്നെ തോട്ടമുണ്ടപ്പോൾ ഹസ്ബൻഡ് തോട്ടത്തിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് രാവിലെ കഞ്ഞി അടുപ്പിട്ടിട്ട് ആ സമയത്ത് 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അടുത്ത് എടുക്കും ഞാൻ. അപ്പോൾ അതാണ് കൂടുതൽ ഞാൻ സമയം കണ്ടെത്തുന്നത് അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ ഷോപ്പുണ്ട് എനിക്ക് ബൈസൺവാലിയിൽ. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ഇടുന്ന സമയത്ത് അന്നേരം എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള അന്നേരം ചെയ്യും. പിന്നെ സ്പൈസസിൻ്റെ ആണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കടയിരിക്കുമ്പോഴും ചെയ്യും.
2: ഈ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിന് പ്ലാനിങ് ആവശ്യമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. കാരണം അത് കാശുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പൊതുവേ സ്ത്രീകൾ ഓൺട്രപ്രണർ ആവുക എന്ന് പറയുന്നത് കുറച്ച് ഹെർക്യൂലിയൻ ടാസ്ക് എന്ന രീതിയിലാണ് സാധാരണ പറയാറുള്ളത്. ഇപ്പോഴത് വരുന്നുണ്ട്, മുന്നോട്ട് ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ചൂട് വയ്ക്കാൻ പോകുമ്പോൾ എന്താ മനസ്സിൽ തോന്നിയിരുന്ന കാര്യം?
3: ഞാൻ തിരഞ്ഞെടുത്ത സ്പൈസസ് ആണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, നമ്മുടെ ഏലമുണ്ട്, കുരുമുളകുണ്ട്, കാപ്പിപ്പൊടി, തേന, എല്ലാ സാധനങ്ങളും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ പിന്നെ ഒത്തിരി റിസ്ക് എനിക്ക് തോന്നിയില്ല. പിന്നെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ അധികം ഇതിന് ചിലവ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മുന്നിട്ട് ഇറങ്ങിയത്.
2: പിന്നെ ഒരു ഇൻപുട്ട് എന്ന രീതിയിൽ ആദ്യം ഒരു ഫിനാൻഷ്യൽ അതൊന്നും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല.
3: ജസ്റ്റ് പാക്കിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു മുതൽ മുടക്കേ ഉള്ളൂ. സാധനം നമുക്ക് അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് ഹൈ റേഞ്ചുകാർക്ക് എല്ലാ സ്പൈസസ് എല്ലാം കിട്ടുമല്ലോ.
2: കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്
3: തുടങ്ങിയപ്പോഴത്തേക്ക്
2: അത് സക്സസ് ആവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചിട്ടയായ കാര്യങ്ങൾ ചെയ്തത്?
3: ശരിക്കും എനിക്ക് ആഗ്രഹം തുടങ്ങിയിട്ട് 2 വർഷത്തോളം ആയി. അപ്പം ഹസ്ബൻഡാണെന്നും പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, തുടങ്ങണം തുടങ്ങണം എന്ന് പറയും. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രോഗ്രാം, ഒരു യോഗം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി മീറ്റ് പോലെ. അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ പ്രോഗ്രാം ഞാൻ ചെയ്യുവാന്ന് പറഞ്ഞു. അന്നേരമാണ് എല്ലാവർക്കും
2: അതായത് വീഡിയോ ചെയ്യാന്ന്,
3: വീഡിയോ അല്ല ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാന്ന്, ഐറ്റം ഏത് ഐറ്റം എന്നുള്ളത്, ഒരു ബിസിനസ്സും ഓൺലൈനായിട്ട് ചെയ്യുകയെന്നുള്ളത്, എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ
2: പറഞ്ഞത്. ഇത് നമുക്കിപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഒരു ഇപ്പോൾ ഒരു വെബ്സൈറ്റ് പോലുള്ളത് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം എല്ലാ ആൾക്കാരും അത് ചോദിക്കുമല്ലോ, നിങ്ങളെ പ്രോഡക്റ്റ് എവിടെ അവൈലബിൾ ആവും, എന്തൊക്കെയാണ് പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളുണ്ട്?
3: ഉണ്ട്, തീർച്ചയായിട്ടും.
2: എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ? ആദ്യം ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥിതിയിൽ നിന്നാണല്ലോ തുടങ്ങുക. അപ്പോൾ ഒരു ബ്ലാങ്ക് ആയിരിക്കും. ആ ബ്ലാങ്കിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം, ആരുടെയൊക്കെ സഹായങ്ങൾ ചോദിച്ചു, ആരുടെയൊക്കെ വാലിഡ് ഒപ്പീനിയൻസ് എടുത്തു എന്നൊക്കെ ആരുടെയൊക്കെ ആയിരിക്കും?
3: ഞങ്ങൾക്ക് ചെറിയ ഷോപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഗോൾഡിനൊക്കെ ശേഷം അതങ്ങ് നിന്നുപോയി, വീടിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പൈസസിന് ഡിമാൻഡ് ഉണ്ടെന്ന് അറിയായിരുന്നു, പിന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. അപ്പോൾ വെബ്സൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുവരെ വെബ്സൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും FB ഒരു പേജ് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റസ് ഇടും അങ്ങനെ. പക്ഷേ FB നല്ലപോലെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി, അപ്പോൾ അവരെല്ലാവരും തന്നെ അറിഞ്ഞു. പിന്നെ ഇൻസ്റ്റയിൽ നിന്നാണ് എനിക്ക് നല്ലപോലെ റിവ്യൂ വരുന്നതും എനിക്ക് ഓർഡർ വരുന്നതും ഇൻസ്റ്റാഗ്രാം വഴിയാണ്.

0: ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻവ പോലുള്ള മീഡിയത്തിൽ പോസ്റ്ററൊക്കെ ഉണ്ടാക്കാനുള്ള പഠിക്കുന്നത് പലപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ഓണ്ടർപ്രണേഴ്സ് വരുമ്പോഴത്തേക്ക് സ്വന്തമായി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അവർ ഇങ്ങനെ വ്ളോഗിങ് കൂടെ ഉണ്ടാവും, കാരണം ഇതും അതും തമ്മിലൊരു ബന്ധമുണ്ട്
1: തീർച്ചയായിട്ടും.
0: അതെ, അപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു വ്ളോഗിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടത് ആൾക്കാരിലെത്തിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കും, നമ്മുടെ റീച്ച് കൂട്ടുകയും അതുപോലെ തന്നെ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആദ്യം ഇതൊക്കെ ഈ ടെക്നിക്കൽ ടേംസുകളൊക്കെ പഠിക്കാനൊക്കെ പാടുണ്ടായിരുന്നില്ലേ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു?
1: ഹസ്ബൻഡ് ഓൾറെഡി ഫോട്ടോഗ്രാഫറാണ്.
0: ആ അപ്പോൾ പിന്നെ കുഴപ്പമില്ല.
1: അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോയും അത്യാവശ്യം എഡിറ്റിങ്ങും അറിയാമായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ മക്കൾ സമൂഹത്തോളം വന്നിട്ടുണ്ട്, മോൻ സഹായിക്കും, പിന്നെ എല്ലാവരും നാല് പേരും സഹായിക്കും. ഞങ്ങൾ നാലുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്താണ് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം.
0: ഒരു പരസ്പര ആശ്രയത്തെ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്.
1: കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഏലം ആണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ആദ്യം തൊട്ട് ഒരു തൈ വെക്കുന്നിടം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും അവരെ. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ
0: വീട്ടിൽ.
1: ഏലം എടുക്കുന്ന വിളവെടുപ്പ്, പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഡ്രയർ ഉണ്ട്, പിന്നെ ഗ്രേഡിംഗ് ഉണ്ട്, സോർട്ടിങ് എല്ലാം നമുക്ക് അവിടെ ബൈസൺവാലി ആ ഏരിയ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ എല്ലാ സംഭവവും നടക്കുന്നുണ്ട്. ഇപ്പോൾ കാപ്പിക്കുരു ആണെങ്കിലും വിളവെടുത്ത് അത് റോസ്റ്റ് ചെയ്തോ പൊടിക്കുന്നു, എല്ലാം അവിടെ തന്നെ ലഭ്യമാണ്. അതാണ് മെയിൻ ആയിട്ട് മുന്നിട്ടിറങ്ങാൻ
0: കാരണം. അതിനുള്ള വീട്ടിൽ തന്നെ ഉണ്ടല്ലോ സംഭവം.
1: വീട്ടിൽ കുറവാണ്, തൊട്ടടുത്ത് തന്നെ
0: എല്ലായിടത്തും അതൊക്കെ ചെയ്യാനൊക്കെ പറ്റും.
1: കൂടുതലും ബന്ധുക്കളുടെ അടുത്ത് തന്നെ എല്ലാ
0: സംവിധാനങ്ങളും ഉണ്ട്.
1: അപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും.
0: ഒരു ഓണ്ടർപ്രണർ ആവുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു കാര്യമാണ്. തുടക്കമായിട്ടുള്ളൂ അല്ല, എന്നാലും തുടക്കക്കാരെന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഫോളോവേഴ്സ് ചോദിക്കും, ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, അങ്ങനെയുള്ള പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ?
1: ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ക്വാളിറ്റി കൊടുക്കുക. എനിക്ക് ഏറ്റവും നല്ല റിവ്യൂ എന്നതാ, നിങ്ങൾ സാധനം കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിരുന്നു, ആ ഒരു ഇതാണ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
0: ക്വാളിറ്റി
1: കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, എത്ര സാധനം ആത്മാർത്ഥമായിട്ട് ചെയ്താലും റിസൾട്ട് ഉണ്ടാവും.
0: എവിടെയൊക്കെയാണ് ഇപ്പോൾ അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന രീതിയിൽ?
1: ഇന്ത്യയിലാണ്.
0: ഇന്ത്യയിലാണ് പ്രോഡക്റ്റുകൾ പോകുന്നത്. ആദ്യമായിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് പുറത്ത് നിന്ന് വന്ന ഒരു പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് വന്നത് ആരൊക്കെ ഓർമ്മയുണ്ടോ?
1: അത് ബോംബെയിലുണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്.
0: ആദ്യമായിട്ട് വന്നത് ഏതാ?
1: ആദ്യം വന്നത് ബോംബെയിൽ നിന്നാണ്.
0: മുംബൈ നിന്ന് വന്നു. മുംബൈ നിന്ന് വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു മനസ്സിൽ?
1: അവർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പോയവരായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കോൺടാക്ട് ചെയ്തു സാധനം വേണമെന്ന് പറഞ്ഞിട്ട്. ഒരു ഡോക്ടർ ആയിരുന്നു.
0: പാഴ്സലായിട്ട് അയച്ചു കൊടുക്കും. ഇപ്പൊ പാഴ്സലായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കും.
1: മെയിൻ ആയിട്ട് ഇന്ത്യ തന്നെയാണ്.
0: ഇന്ത്യ തന്നെയാണ്, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും.
1: പിന്നെ തിരുവനന്തപുരം, കൊല്ലമാണ് കൂടുതൽ ഓർഡർ വരുന്നത്. പിന്നെ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ ദിവസം റീസെന്റ് ആയിട്ട് നല്ലൊരു ഓർഡർ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ആന്ധ്രാപ്രദേശിലെ മലയാളി അസോസിയേഷൻ എല്ലാവരും കൂടെ നമുക്ക് ബൾക്കായിട്ട് ഒരു ഓർഡർ ഓഫർ ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ടാണ്, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ടിട്ട്.
0: ഈ ബൾക്കായിട്ട് ഓർഡർ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് എങ്ങനെയാണ്, നിങ്ങൾ തന്നെ സപ്ലൈ ചെയ്തോ അതോ പുറത്തുനിന്ന് വേറെ സാധനങ്ങൾ എടുക്കാറുണ്ടോ? ഇങ്ങനെ
1: ഗ്രാമ്പ് ചിലപ്പോൾ തികയാതെ വന്നെങ്കിൽ മാത്രം ഗ്രാമ്പ് എടുക്കേണ്ടി വരും.
0: അടുത്തുള്ള കർഷകരിൽ
1: നിന്ന്, നമ്മുടെ ഈ അടിമാലിക്ക് ഇപ്പുറത്തേക്കുള്ള കളക്ട് ചെയ്യുന്നത്, അത് നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് തന്നെ മാക്സിമം കിട്ടാൻ നോക്കും. ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവും.
0: വ്യത്യാസം
1: വേണ്ടിയിട്ട്
0: ഇതൊക്കെ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഏലം, കുരുമുളക് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഈ ഇവിടെ നമ്മളൊരു മൂന്നാറിൻ്റെ അല്ലെങ്കിൽ ഈ അടിമാലി ഭാഗത്ത് ബേസൻ ഇങ്ങനെയുള്ള ഏരിയയിൽ, തണുപ്പുള്ള ഏരിയയിൽ ഉള്ള പ്രോഡക്റ്റുകൾക്ക് ഒരു പ്രത്യേക മണവും പ്രത്യേക രുചിയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്, അത് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും?
1: തീർച്ചയായിട്ടും
0: ഉണ്ട്.
1: എനിക്ക് എപ്പോഴും ഒരു വെറും ചായ കുടിക്കാൻ പടിയാ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്പൈസസ് ഇട്ടിട്ട് ഞാൻ ചായ കുടിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വന്നെങ്കിൽ സിനമൻ ടീ ഒക്കെ ഇല്ലേ, നല്ല ടേസ്റ്റാണ്.
0: കൃത്യമായിട്ട് അത് ടേസ്റ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യും അല്ലേ?
1: ഫീൽ
0: ചെയ്യും. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു വ്യത്യാസം
1: അറിയാം,
0: അതുകൊണ്ടായിരിക്കും അത് പിന്നെ ഓർഡർ ചെയ്യുന്നത്.
1: അതാ പറഞ്ഞ, നമുക്ക് ഇവിടുത്തെ ഇപ്പം ഗ്രാമ്പു അല്ലെങ്കിൽ താഴെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ തയ്യാതെ വന്നെങ്കിൽ, പക്ഷെ ഞാൻ മാക്സിമം അടിമാലിക്ക് ഇപ്പം ആ ഭാഗത്തു നിന്നാണ് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ടേസ്റ്റ് ശരിക്കും വ്യത്യാസമുണ്ട്. ആ ഗ്രാമ്പുവിന്റെ പറയുമ്പോൾ ഒരു എരിവൊക്കെ ഉണ്ട്, അത് നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇച്ചിരി
0: കൂടുതലാണ്,
1: ഗുണമേന്മ കൂടുതലുണ്ട്.
0: കാലാവസ്ഥ അതിന് വലിയൊരു ഘടകമല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഇതിനെ കുറിച്ചൊരു പഠനം, അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അക്കാഡമിക് ആയിട്ട് നമ്മൾ ഒരു ക്വാളിഫൈഡ് ആയിരിക്കുമല്ലോ, എന്താ പഠിച്ചത്?
1: ഞാൻ ബികോം വിത്ത് PGDCE ആയിരുന്നു.
0: PGDCE അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഇതിനെ കുറിച്ചുള്ള ഒരു നമ്മളൊരു ബിസിനസിനെ കുറിച്ചുള്ള ഒരു പഠനമൊക്കെ കുറിച്ച് ആലോചിക്കുന്നില്ലേ?
1: വർക്ക് ചെയ്തായിരുന്നു പഞ്ചായത്ത് ഓഫീസിലും ഇവിടെ ബ്ലോക്ക് ഓഫീസിലൊക്കെ ആയിട്ട്. അതിനുശേഷം പിന്നെ നമുക്ക് പോയി ഒരു ബുദ്ധിമുട്ടാണ്, ഞാൻ റിസൈൻ ചെയ്തായിരുന്നു. പിന്നെ ചെറിയൊരു ഷോപ്പ് ഇട്ടു ബൈസൺ വാലി ലേഡീസിന്റെ ഫാൻസി, അതിപ്പോൾ ഓൾറെഡി റണ്ണിംഗ് ആണ്.
0: അപ്പൊ
1: ആ കൂടത്തിൽ എനിക്ക് ഇച്ചിരി മനസ്സിന് തൃപ്തി എപ്പോഴും ഈ സ്പൈസസിന്റെ ബിസിനസ് ആയിരുന്നു. നമ്മുടെ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഓരോ കാര്യങ്ങളും പുറം ലോകം അറിയുക, അതുകൊണ്ടാണ് ഈ ശരണ്യ ബിജു ഇടുക്കി എന്ന് വരെ പേരിട്ടിരിക്കുന്നത്.
0: ശരണ്യ ബിജു ഇടുക്കി എന്ന് പേരിട്ടിരിക്കുന്ന ഇടുക്കിയുടെ കാര്യങ്ങളെ കുറിച്ച്, സാംസ്കാരികമായിട്ട് കുറച്ച് മേഖലകളിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം ക്രിയേറ്റീവായിട്ട് അപ്പോൾ അവിടെയുള്ള ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ബൈസൺ വാലി അതും ആ കേന്ദ്രമാക്കിയിട്ടാണോ ഇതൊക്കെ പ്രവർത്തിക്കുന്നത്?
1: ബൈസൺ വാലി മുട്ടുകാട് ഏരിയ, നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ പുറത്തുള്ളവർ ശരിക്കും അറിയുക ഇവിടെ എന്തൊക്കെയുണ്ട് ഇടുക്കിയിൽ. പണ്ടൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഇടുക്കിയിൽ നിന്ന് താഴെ ജില്ലയിലേക്ക് വരുമ്പോൾ വള്ളി തൂങ്ങിയാണ് വന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഓരോരുത്തരും ഇങ്ങനെ ഓരോ പോസ്റ്റൊക്കെ ഇടുന്നതാണോ, പക്ഷേ ഇതുവരെ ഞാനത് കേട്ടിട്ടില്ല. പക്ഷേ ചിലർ ചോദിക്കും ആ ബൈസൺ വാലിയാണ് ഇവിടെ, ഞാൻ ഓർത്തല്ലോ താഴെ എവിടെയെങ്കിലും ആയിരിക്കും, ലോറേഞ്ചിൽ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. പക്ഷേ അത് വേണ്ട,
0: അത് കാട്ടിൻ്റെ അകത്തായതുകൊണ്ട്
1: അപ്പോൾ അത് വേണ്ട, നമ്മൾ ഇടുക്കിക്കാരിയാന്ന് തന്നെ അറിഞ്ഞോട്ടെ.
0: ഈ ഒരുപാട് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരോട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള ഒരു കാര്യമാണ്.
1: അങ്ങനെ മത്സരമൊന്നുമില്ല, നമുക്ക് ചെയ്യുന്ന നമ്മൾ ചെയ്യുക, എന്നെ ആളെ പോലെ ആകണമെന്നൊന്നുമില്ല. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യുക, ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം ആൾക്കാർക്ക്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ.
0: ഈ കഥയും കവിതകളെ കുറിച്ചൊക്കെ എങ്ങനെയാണ്, പുസ്തകം നന്നായി വായിക്കുമോ, എങ്ങനെ വായനയൊക്കെ ശീലം ഉണ്ടോ? ഇപ്പോൾ
1: ചെറുപ്പം തൊട്ടേ വായന ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് പിള്ളേരും ഫാമിലിയൊക്കെ വന്നപ്പോൾ ഇച്ചിരി അങ്ങ് ഗ്യാപ്പ് വന്നു. അപ്പോൾ പിന്നെ പിള്ളേർ മുതിർന്നപ്പോൾ പിന്നെ വായിച്ചു, ആ വായിച്ചു, അവർ വായിക്കുന്നുണ്ട്. അതിലൊരു എനിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ ഞാൻ വായിക്കുന്നുണ്ടായിട്ട് അവർ വായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പിന്നെ ഫ്രീ ആയി ഞാൻ കുറച്ചുകൂടെ, പിള്ളേർ ഇച്ചിരി വലുതായി, അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാറായപ്പോ പിന്നെ എഴുത്തിലേക്കൊക്കെ തിരിഞ്ഞു,
0: വായനയിലേക്കൊക്കെ തിരിഞ്ഞു. എഴുതാറൊക്കെ ഉണ്ടല്ലോ,
1: എഴുത്തുണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും
0: തുടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള സാംസ്കാരിക മേഖലകളിലൊക്കെ ഒന്ന് തലകാണിക്കാറൊക്കെ തുടങ്ങിയോ?
1: ഇത്രയും നാട്ടിൽ എല്ലാവർക്കും അറിയാം,
0: ഇന്നൊരാളുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെ ഏത് മേഖലകളൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടം? നമുക്ക് ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒരു ഇഷ്ടം ഉണ്ടാവും, കാരണം ഞാൻ എനിക്ക് ഇങ്ങനെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ കഴിയും ഇന്ന സ്ഥലത്ത്. ഇപ്പം നമ്മളെ കൊണ്ടാക്കുന്നത് ഒരു ഒരു ബികോം പഠനത്തിനാണ്, സയൻസ് ഒരു പഠനത്തിന്, അങ്ങനെയൊക്കെയാണ്. എനിക്കത് പറ്റില്ല, എനിക്ക് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇത് എൻ്റെ മേഖല ഇതാണ് എന്നുള്ള അങ്ങനെയൊക്കെ ചെറിയ ആഗ്രഹമുള്ളൊരു മേഖലയൊക്കെ എന്തായിരുന്നു? ബിസിനസ്സൊക്കെ ആയിരുന്നോ?
1: അങ്ങനെ എനിക്ക് എപ്പോഴും ജോലി ഭയങ്കര ആഗ്രഹമായിരുന്നു, ജോലി കിട്ടണം,
0: ഗവൺമെന്റ് ജോലി.
1: ആ ഗവൺമെന്റ് ജോലി, അതിന് പി എസ് സിക്ക് വേണ്ടി കുറെ പരിശ്രമിച്ച വർഷം നടന്നില്ല. അല്ലാണ്ട് പിന്നെ എവിടെ എന്തിട്ടാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെ പ്രശ്നമില്ല, ഇന്ന വേണം എന്നുള്ളൊരു വാശി അങ്ങനൊന്നുമില്ല.
0: ഇല്ല, എവിടെയെങ്കിലും ബിസിനസ്സിന്റെ ഒരു സംഭവം, ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഓണ്ടർപ്രണർ ആവണം, നേരത്തെ പറഞ്ഞുവല്ലോ ഈ സ്പൈസസ് നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുകയാണ്, നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കണം, അത് നല്ല നല്ല രീതിയിൽ കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ എവിടെയൊക്കെ ബിസിനസ്സിന്റെ ഒരു സാധനങ്ങൾ കിടപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള മനസ്സിൽ ചിന്തകൾ.
1: ഞാൻ പത്താം ക്ലാസ് ട്യൂഷന് പോകുമ്പോൾ ട്യൂഷൻ എടുത്ത ടീച്ചർ ഓരോരുത്തരെ കണ്ടിട്ട് പറയും, ഇങ്ങനെ ഇന്നയാളെ കണ്ട നേഴ്സ്, ഇന്നയാളെ ടീച്ചർ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനോട് പറയും, ഇവിടെ കണ്ടോന്ന് തോന്നില്ല, മിക്കവാറും ഒരു ബിസിനസ്സുകാരി ആയിരിക്കും കേട്ടോ എന്ന് പറയും. അന്നങ്ങാനും മനസ്സിൽ കയറിയതായിരിക്കും, പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വേണം
0: തോന്നിയിട്ടുണ്ട്. അത് ഇതിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്നൊരു സാധ്യതകൾ എപ്പോഴാണ് വന്നത്? നമ്മുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് വന്ന സമയത്താണോ, എങ്ങനെയാണ്? ഞാൻ ചോദിച്ചത്, നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അപ്പോൾ ആ പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ടാണോ നമ്മൾ ബിസിനസ് തുടങ്ങിയത്, അല്ലെങ്കിൽ നമുക്ക് വേറെ ബിസിനസ്സൊക്കെ തുടങ്ങാം എന്നുള്ള രീതിയിൽ?
1: വേറെ ഏത് ബിസിനസ് തുടങ്ങിയിട്ട് എനിക്ക് അത്ര തൃപ്തി തോന്നുന്നില്ലായിരുന്നു, എനിക്ക് ഇതിനോട് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്.
0: ആണ്
1: സ്പൈസസ് ചെയ്യുന്നതിനോട്?
0: അത് നമ്മുടെ കയ്യിലുണ്ട്,
1: നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ കിട്ടിക്കഴിയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്, നമ്മുടെ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്.
0: അവർക്ക് കൊടുക്കുന്നതിൽ അവരുടെ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം നമ്മളെ ഹാപ്പിയാക്കുന്നുണ്ടോ?
1: ഹാപ്പിയാക്കുന്നു, തീർച്ചയായിട്ടും
0: ഉണ്ട്.
1: അത് എത്ര ബിസിനസ് ചെയ്താലും എനിക്ക് ഈ ബിസിനസ്സിനോടാണ് താല്പര്യം, സ്പൈസസിന്റെ.
0: അപ്പൊ അത് ഹാപ്പിയാക്കുന്നതുകൊണ്ടാണ്,
1: ഹാപ്പി മനസ്സിന് സംതൃപ്തി നൽകുന്നതുകൊണ്ടാണ്.
0: അപ്പൊ ആ സംതൃപ്തി കിട്ടുന്നതുകൊണ്ട് പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ഒരു
1: ഉണ്ട്, തീർച്ചയായിട്ടും.
0: ഇപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ആണ്. ഈ സപ്പോർട്ട് സിസ്റ്റം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഹസ്ബൻഡിൽ നിന്ന് കിട്ടും. പണ്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടാവും, എന്നാലും ഇപ്പോഴും കുറച്ചൊക്കെ അവരിന്നൊക്കെ ഹെൽപ്പ് കിട്ടും
1: എന്ന്. അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്,
0: ഓടിപ്പോകുന്നത്.
1: പിന്നെ അത്യാവശ്യം യാത്ര ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനെല്ലാം എന്നെ ഹസ്ബൻഡ് വിടുന്നുണ്ട്.
0: വിടുന്നുണ്ട്. പുള്ളിയും കൂടെ വരില്ലേ?
1: ആദ്യ കാലങ്ങൾ പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട്, പുള്ളി ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞല്ലോ.
0: അതെ അതെ, ഫോട്ടോഗ്രാഫർക്ക് യാത്ര ചെയ്യേണ്ടി വരും.
1: അപ്പോൾ കുട്ടികളുള്ളതുകൊണ്ട് എനിക്കധികം പോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ എന്നാലും ഇവിടെ അത്യാവശ്യം അടുത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാനൊന്ന് ഫ്രീ ആയിരുന്നപ്പോഴത്തേന് ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പ് ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ആണെങ്കിലും എന്നെ വിടും. അപ്പം രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റാറില്ല, മാക്സിമം കേരളത്തിൽ പോകാറുണ്ട്, പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റാറില്ല, കടയുണ്ട്, തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട്
0: ആരെങ്കിലും ഒരാൾക്കേ പോകാൻ
1: പറ്റാറുള്ളൂ, മാക്സിമം വിടാറുണ്ട്.
0: ഓണ്ടർപ്രണർ ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം അതാണ്, ആരെങ്കിലും ഒരാൾ സ്റ്റിക്ക് ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ സാധാരണ പറയാറുള്ളത് കേരളത്തിനകത്തുള്ള ആദ്യം കാണുക, കേരളത്തിനകത്തുള്ള കുറേ സ്ഥലങ്ങൾ, പലരും കേരളത്തിനകത്തുള്ള സ്ഥലങ്ങളൊന്നും കാണാറില്ല, പുറത്തു പോയിട്ട് കാണും. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ഇപ്പോൾ ഇടുക്കിയിൽ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്,
1: തീർച്ചയായിട്ടും.
0: ഇടുക്കിയിലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടു തീർന്നോ?
1: ഇല്ല, കണ്ടു തീർന്നിട്ടില്ല.
0: തീർന്നിട്ടില്ല. എവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഇടുക്കിയിലുള്ള സ്ഥലങ്ങളൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും?
1: ഇടുക്കിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മൂന്നാർ, എത്ര കണ്ടാലും തീരില്ല. മൂന്നാർ നമ്മുടെ ദേവികുളം, ലോക്ഹാർട്ട് എസ്റ്റേറ്റ്, അപ്പം അങ്ങനെ പിന്നെ ഇവിടെ അടുത്തുള്ള മനില എസ്റ്റേറ്റ്, ലക്ഷ്മി എസ്റ്റേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, സൂര്യനെല്ലി, ചിന്നക്കനാൽ ഏരിയകൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയകളിലൂടെയാണ്. പിന്നെ ഇടുക്കി ഡാം, അങ്ങനെ അത്യാവശ്യം ഇടുക്കി അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്, രാമക്കൽമേട്.
0: ഈ ഇടുക്കിയിൽ വരുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എവിടെയാണ് നമ്മൾ ഈ സാധാരണ ഞാനൊക്കെ ഇടുക്കിയിൽ വരുന്നത് ഇവിടുത്തെ കാലാവസ്ഥ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ തണുപ്പിൽ വന്നൊരു രണ്ട് ദിവസം നിന്ന് കൂളായിട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ് വേറെ എന്തൊക്കെ ഈ പറഞ്ഞ പോലെ സ്പൈസസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ശുദ്ധവായു ശ്വസിക്കുക, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും കൊണ്ടായിരിക്കും വരണത്. ഞാൻ വരുന്നത് അങ്ങനെയാണ്. ഇവിടെ നല്ലാതെ എന്ത് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ തന്നെയാണോ?
1: പിന്നെ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ

0: അപ്പം തന്നെ നെൽകൃഷിയുണ്ട്.
1: നെൽകൃഷിയുണ്ട്.
0: ഹയർ റേഞ്ചിൻ്റെ കുട്ടനാടെന്നാണ് മുട്ടുകട അറിയപ്പെടുന്നത്.
1: ഓ,
0: അപ്പം നെൽകൃഷി വൈഡായിട്ടുള്ളത് ഹയർ റേഞ്ചിലുള്ളതിൽ മെയിനായിട്ട് മുട്ടുകടാണ്. അതോടൊപ്പം തന്നെ ഏലവും കുരുമുളകും ഗ്രാമ്പും കോഫി എല്ലാം ഉണ്ട്.
1: ഇതെല്ലാം ഇടവിള കൃഷിയായിട്ട്,
0: ഇടവിള കൃഷിയായിട്ടുണ്ട്. മെയിൻ ഏലമാണ്. അതോടൊപ്പം തന്നെ കൊക്ക ഉൾപ്പെടെ എല്ലാ കൃഷിയും ഉണ്ട് മുട്ടുകട സൈഡ്. ബൈസൺവയലുണ്ട്, പക്ഷേ നെൽപ്പാടം ഉള്ളത് മുട്ടുകാട്ടിലാണ്.
1: മുട്ടുകാട്ടിലാണ്. നമുക്ക് ആ ഗ്യാപ്പ് റോഡിൽ നിന്ന് കാണാൻ പറ്റും.
0: ആ ഗ്യാപ്പ് റോഡിൽ നിന്ന് താഴെ കിടന്ന ഭാഗം.
1: ആ അതെ. അപ്പോൾ വയലുകൾ പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് അവിടെയാണ് നെല്ലുള്ളത്.
0: നെല്ലുള്ളത്.
1: ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ ഇപ്രാവശ്യത്തെ എന്തോ വിളവെടുപ്പൊന്നും നടന്നില്ല, കാരണം വെള്ളത്തിൽ
0: ഇപ്രാവശ്യം ഞങ്ങൾ പൊട്ടച്ചു പോകാന്ന് പറയാം. നെല്ലിന് കറക്റ്റായിട്ട് വിളവ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ കുറച്ച് സംഭവിച്ചിട്ടുണ്ട്.
1: അതെനിക്ക് തോന്നുന്നു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണോ.
0: 5 ഡിഗ്രി താഴെ തണുപ്പ് വന്നു എന്ന് പറയുന്നു.
1: എനിക്ക് തോന്നുന്നു കാലാവസ്ഥയും അതുപോലെ തന്നെ വൈറസ് ബാധയൊക്കെ ഉണ്ടാവും. എല്ലാം പ്രശ്നത്തിലാണ് കർഷകർ. അവിടുത്തെ കുറേ കർഷകരായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എപ്പോഴും കർഷകരെന്ന് പറയുന്നത് കർഷകർ ആയിട്ട് തന്നെ ഇരിക്കും. അവർക്ക് വലിയ എന്തില്ല, വലിയ പണക്കാരനാവാനുള്ള ഒരു ഒരു സാധ്യതയൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് ഇന്നലെ ഞാൻ ഒരു ഒരു കോൺവെർസേഷനിൽ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്രാവശ്യം നമുക്ക് വിളവെടുപ്പ് വരും. ഈ വിളവെടുപ്പിൻ്റെ പൈസ എല്ലാം കൂടി ചേർത്ത് അടുത്ത പ്രാവശ്യം ഈടുമ്പോഴത്തേക്ക് അതങ്ങ് പോകും. അപ്പോൾ പിന്നെയും നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് വരും. പിന്നെ അടുത്ത പ്രാവശ്യം കുറച്ച് കൂടുതൽ കിട്ടും. അത് കൊണ്ടുവച്ചിട്ട് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അത് പിന്നെ എന്ത് ചെയ്യും, ഒരു കളിയാണ്.
0: ഏലം കർഷകരെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല.
1: ആ ശരിക്കും അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഏല കർഷകരെ കുറിച്ച് പറഞ്ഞത്. ഏല കർഷകരെല്ലാവരും പണക്കാരായിരുന്നു എന്റെ അടുത്ത് അദ്ദേഹം പറയുകയും ചെയ്തു.
0: രണ്ട് മൂന്ന് വർഷമായിട്ട് നല്ല അത്യാവശ്യം വില കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ വില താഴെ പോയാലും ഇതിന്റെ ഇപ്പൊ പ്രൊഡക്ഷൻ നല്ലപോലെ കോസ്റ്റാ. പണിക്കൂലി നല്ലപോലെ കൂടി, അതുപോലെ അതിന്റെ വളങ്ങളെ കാര്യങ്ങള് എല്ലാത്തിനും നല്ല ചെലവുണ്ട്.
1: ചെലവുണ്ട്.
0: പക്ഷെ നിലവില് ഏലകൃഷി ഇപ്പൊ മെച്ചമാണ്.
1: ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെ എഫർട്ട് അത് നിങ്ങൾ കൂട്ടില്ല. ശരിക്കും നിങ്ങൾ പണിയെടുക്കുമ്പോൾ ഇപ്പം താങ്കളും ഹസ്ബൻഡും കുട്ടികളെല്ലാം കൂടി പണിയെടുക്കുന്ന ആ എഫർട്ട് ഉണ്ടല്ലോ, അതിനൊരു ദിവസത്തെ കൂലി അല്ലെങ്കിൽ രണ്ടു ദിവസത്തെ കൂലിയാണല്ലോ, അതാരും അങ്ങനെ കൂട്ടാറില്ല. അതൊക്കെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ അതൊക്കെ നഷ്ടമായിട്ട്.
0: കൃഷി നഷ്ടമോ ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ കൃഷിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം കാരണന്മാർ പറഞ്ഞു തന്നിട്ടോ, 5 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏത് കൃഷി ചെയ്താലും ലാഭം നമുക്ക് കിട്ടിയിരിക്കുന്നു.
1: കിട്ടിയിരിക്കും. ഉറപ്പാണ്. എന്റെ ലൈഫിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്. ശരിയല്ലേ?
0: ശരിയാണ്. പിന്നെ നമ്മുടെ ചക്രമുടിയുടെ കാലാവസ്ഥ മെയിനാണ്. അവിടുത്തെ കാലാവസ്ഥ ഏലം കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമാണ്. അതിന്റെ താഴ്വാര,
1: അതിന്റെ ഒരു തണുപ്പും
0: തണുപ്പും കാര്യങ്ങളും.
1: ശരിക്കും ഈ കാലാവസ്ഥ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. തണുപ്പിന്റെ ആ ഡിഗ്രി കൂടുകയും കുറയുകയും വേരിയേഷൻ വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇടുക്കിയിലെ കർഷകരെയൊക്കെ വളരെ ബാധിക്കാൻ സാധ്യതയുണ്ട്.
0: ഈ വർഷം എല്ലാവരും നല്ലൊരു ഫലത്തോടു കൂടി എല്ലാത്തിനും നോക്കി നിൽക്കുന്നത്. കാലാവസ്ഥയുടെ അറിയിപ്പുണ്ടല്ലോ അങ്ങനെ.
1: മഴ കൃത്യമായി ലഭിച്ചിട്ടില്ല,
0: കാലാവസ്ഥ മാറി വരുന്നുണ്ട്. ഏലം കൃഷി എപ്പോഴും കാലാവസ്ഥ ആശ്രയിച്ച് തന്നെയായിരിക്കുന്നു.
1: ആശങ്കകളുണ്ട് കർഷകർ.
0: തീർച്ചയായിട്ടും ഈ വർഷം നല്ലപോലെ ആശങ്കയുണ്ട്.
1: അപ്പൊ ആ ആശങ്ക നിങ്ങൾ മാറ്റുന്നത് എങ്ങനെയാണ്?
0: പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ കുറഞ്ഞ വില കിട്ടും.
1: ആ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈക്ക് ഉണ്ടാവും,
0: വിലയുണ്ടാവും.
1: കാരണം ഡിമാൻഡ് സപ്ലൈ
0: പ്രൊഡക്ഷൻ കുറഞ്ഞാലും വിലയുണ്ടാവും.
1: പിന്നെ വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഏലക്കയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏലക്ക അതിനൊരു നിറമൊക്കെ ഉണ്ട്, ചില ആൾക്കാർ കളറൊക്കെ പൂശാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇതിന് കളറില്ലേ, കളറുണ്ടെങ്കിൽ വില തരാമെന്നൊക്കെ പറയുന്ന ഒരു സാധ്യതകളുണ്ടെന്നൊക്കെ പറയുന്നു.
0: പക്ഷേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം, എടുക്കുന്ന ആൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇപ്പം അതിങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, ഒരിടയ്ക്ക് കേട്ടിരുന്നു, ഇപ്പം അങ്ങനെ അധികം കേൾക്കുന്നില്ല.
1: കേൾക്കുന്നില്ല. യാത്ര ഇഷ്ടമാണോ?
0: ഭയങ്കര ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. യാത്ര പോകാൻ സമയമില്ല എന്ന് മാത്രമാണ്.
0: എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാനിപ്പോഴും യാത്രയില്ല എന്നാണ് പറയുന്നത്.
1: യാത്രയില്ല. വ്ളോഗ് തുടങ്ങാനുള്ള എന്താണ് ആശയം? ഇത് തന്നെയാണ് വ്ളോഗൊക്കെ വേണ്ടിയിട്ട് ചിന്തിച്ചത്, അല്ല വേറെ കണ്ടന്റുകളൊക്കെ ചിന്തയിലുണ്ടോ?
0: ഇല്ല, യാത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു. യാത്ര ഉള്ളപ്പോഴാണ് അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞ, അത്യാവശ്യം ഫോട്ടോ എടുക്കണം, എനിക്ക് എവിടെയാ സ്ഥലം, എങ്ങനെയാ പോകുന്ന വഴി എങ്ങനെയാന്നൊക്കെ ചോദിക്കും.
1: അദ്ദേഹം ഫോട്ടോ എടുക്കും.
0: ഫോട്ടോ എടുക്കും.
1: നമ്മൾ ഇടും.
0: ഇടും. ഫോട്ടോ എടുത്തപ്പോൾ സഹായിക്കും.
1: രണ്ടുപേർക്കും ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ.
0: ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് തോട്ടമുള്ളത് അങ്ങനെ സമയം കിട്ടാറില്ല. എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് തന്നെ സമയം
1: തികയുന്നില്ല.
0: അപ്പോൾ യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ എല്ലാവരും ചോദിച്ചപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്.
1: അപ്പോൾ യാത്രയുടെ ഫോട്ടോകൾ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്?
0: ഷെയർ ചെയ്യാറുണ്ട്.
1: നമ്മളൊരു സുഹൃത്ത്, അദ്ദേഹം ഇവിടുന്ന് വണ്ടി കാറിൽ അവർ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. പോയിട്ട് ഇതുവഴി പോയി ഡൽഹിയിലൊക്കെ പോയി കാറിൽ തന്നെ പോകും. വഴിയിൽ വെച്ചിട്ട് അവിടെ അതിൻ്റെ കാറിനകത്ത് തന്നെ പാചകമൊക്കെ ചെയ്ത് ഭയങ്കര രസമാണ് അവരുടെ ജീവിതം. ജിപ്സി ടൈപ്പാണ്. അവർ പോയി ഫോട്ടോകളൊക്കെ എടുത്ത് ഒരു വ്ളോഗൊക്കെ ചെയ്ത് അങ്ങനെ കറങ്ങി മുകളിൽ ജമ്മുവൊക്കെ പോയി തിരിച്ച് അതുവഴി തിരിച്ച് ഗുജറാത്തിലൊക്കെ വന്ന് അതുവഴി തിരിച്ചെത്തും. 20-25 ദിവസമൊക്കെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തൊക്കെ അങ്ങനെയുള്ള യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാത്ത എന്തേ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്.
0: ബോംബെയൊക്കെ പോയപ്പോൾ ഫ്ലൈറ്റിനാണ് പോയെ, വണ്ടിക്ക് വരെ പോയിട്ടില്ല.
1: ഇല്ല, നിങ്ങളൊരു 5 ദിവസത്തെ കൂടുതൽ മാറിയേക്കാൻ നിങ്ങൾക്ക്
0: മാറിയിരിക്കാൻ പറ്റത്തില്ല.
1: ഷോപ്പുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം.
0: കുട്ടികൾക്ക് പഠിത്തം, പിന്നെ വെക്കേഷനാണ് കൂടുതലും പോകുന്നത്. ക്ലാസ്സുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈ കേരളത്തിൽ തന്നെയൊക്കെ പോകുള്ളൂ.
1: എത്ര കുട്ടികളാണ്?
0: 2 ആൺകുട്ടികൾ, ഒരാൾ +2, ഒരാൾ 10.
1: 10-ാം ക്ലാസ്സിലാണ്.
0: അതുകൊണ്ട് ഈ വർഷം ഇച്ചിരി യാത്ര കുറവായിരിക്കും.
1: ടൈറ്റ് ആണ്.
0: അവരുടെ പഠിത്തം ശ്രദ്ധിക്കണമല്ലോ.
1: ശ്രദ്ധിക്കണം. അടുത്ത് നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലുള്ളത് മുന്നോട്ട് ഫ്യൂച്ചറിൽ? അതായത് നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ,

0: ബക്കറ്റ് ലിസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുമല്ലോ.
1: ബക്കറ്റ് ലിസ്റ്റിൽ മെയിൻ യാത്രയാണ്.
0: യാത്രയാണ്
1: അപ്പൊ യൂറോപ്യൻ കൺട്രി ഏതെങ്കിലും ഒന്ന്, ഒരുപാട് പോണൊന്നുമില്ല, ഏതെങ്കിലും ഒന്നൊന്ന് പോണം.
0: അതിനുള്ള കാശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്,
1: ഉണ്ടാക്കി വെക്കണം,
0: തുടങ്ങുന്നുള്ളൂ.
1: ഇവിടുത്തെ അത്യാവശ്യം കേരളക്ക് ഒന്ന് തീരട്ടെ,
0: അത് കഴിഞ്ഞിട്ട് യൂറോപ്പിൽ
1: സമയ സന്ദർഭം കിട്ടുന്നതനുസരിച്ച്
0: പോകും. ഇനി അടുത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും? കാരണം ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ വ്ളോഗൊക്കെ ഉണ്ട്, ചെറിയ യാത്രകളൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഒരു ഫാമിലി ട്രിപ്പൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഇതിൻ്റെ ഒരു ഓണ്ടർപ്രണർ എന്നതിൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
1: നമ്മുടെ സ്പൈസസ്, ഇടുക്കിയിലെ ബൈസൺ വാലിലെ സ്പൈസസ് ലോകം മുഴുവൻ ഒന്നറിയപ്പെടണമെന്നുണ്ട്. ഇത്ര ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഇവിടുത്തെ പ്രോഡക്റ്റിൽ നിന്ന് അറിയപ്പെടുന്നു. അതെനിക്ക് പറ്റുവാണെങ്കിൽ മാക്സിമം ചെയ്യണമെന്നുണ്ട്.
0: അപ്പോൾ അതിനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചോ?
1: സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.
0: സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ.
1: എപ്പോഴും അപ്ഡേഷൻ വേണം. ഇപ്പം സോഷ്യൽ മീഡിയ ആകുമ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം.
0: അപ്ഡേഷനുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്.
1: പഠിക്കുന്നുണ്ട്.
0: അപ്പോൾ എനിക്ക് തോന്നുന്നത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസുകളൊക്കെ ആദ്യം ആവശ്യമാണ്.
1: അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല.
0: ഇപ്പൊ
1: ഇന്ത്യയിലെ ഫുള്ള് ആവട്ടെ,
0: ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഇനിയും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ എക്സ്പോർട്ട് ലൈസൻസ് വേണം എന്തായാലും. എങ്കിലേ ഈ ബൈസൺ വാലിയുടെ ഈ പ്രോഡക്റ്റ്
1: നമ്മുടെ ഇതിൽ ലാഫ്റ്റിലേക്ക് വരട്ടെ. എന്നിട്ട് എന്തിനും ആദ്യമേ ഫണ്ട് ഇറക്കണമല്ലോ.
0: അതെ അതെ, ഫണ്ട് ഇറക്കാൻ നമുക്ക് പറ്റില്ല.
1: അപ്പൊ ആദ്യം ആവട്ടെ.
0: ആക്ച്വലി ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വ്ളോഗൊക്കെ പോകുന്നുണ്ട്. ഒരു മന്ത് എത്ര ആയിരിക്കും നിങ്ങളുടെ ഒരു ഇത് വരുന്നത്? എത്ര
1: ബൾക്കായിട്ട് വരുന്നത്? ഒരു 5 kilo അടുത്തൊക്കെ, 7 kilo ഒക്കെ വരുന്നത് ആഴ്ചയിൽ ഒന്നൊക്കെ വെച്ച് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളത് എന്നും തന്നെയുണ്ട്,
0: ചെറിയ ചെറിയ തോതിൽ അത് വരുന്നുണ്ട്. വലിയ വലിയ മാർക്കറ്റുകൾ പോലുള്ള സ്ഥലങ്ങൾ വാങ്ങുന്നത് ഷോപ്പുകളാണ്.
1: ഇപ്പൊ ഒരു സംഘടനയാണെങ്കിൽ സംഘടന ഒന്നിച്ച് ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ അവർ സ്പൈസസിന്റെ ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ അങ്ങനെ ഓർഡർ വരാറുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി അതിലേക്ക് വരുന്നുണ്ട്.
0: നിങ്ങളുടെ പാക്ക് ഒക്കെ നല്ല പാക്കായി നിങ്ങൾ തന്നെ ചെയ്യും? അതിനൊക്കെ ഡിസൈൻ ചെയ്ത്
1: ചെയ്തു
0: ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ പാക്കറ്റിൽ
1: നമ്മുടെ തന്നെ പേരിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്.
0: കൊടുക്കും. അപ്പൊ ആ പാക്കറ്റ് കൊടുത്താൽ മതിയല്ലോ.
1: മതി മതി.
0: അപ്പം ഒരു കണ്ടെയ്നർ പോലുള്ള പാക്കറ്റുകളും നല്ല രസകരമായിട്ടുള്ള
1: കാണുമ്പോൾ ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള
0: സ്റ്റാൻഡേർഡ് അതുണ്ടാക്കി എടുത്തിട്ടുണ്ട്.
1: ഉണ്ട് കണ്ടെയ്നറിലെ കവറുണ്ട്.
0: കവറുണ്ട്.
1: കണ്ടെയ്നർ ഞാൻ നോക്കുന്നുണ്ട്, എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഉറങ്ങാൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
0: അതെ അതെ, എല്ലാം കുറച്ച് കുറച്ച് സ്പേസസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നുള്ളത്.
1: ഇപ്പൊ എല്ലാം പാക്ക് ചെയ്തിട്ട് ഒന്നിലേക്ക് കയറ്റി ചെയ്യുകയാണ്.
0: പ്ലാസ്റ്റിക് പാക്കറ്റുകളിലൊക്കെയാണ് സ്പൈസസ് ഒക്കെ വരുന്നത്. അപ്പൊ കണ്ടെയ്നറിനകത്ത് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല രസമായിരിക്കും. കാരണം പ്ലാസ്റ്റിക് ഉപേക്ഷിച്ചിട്ട്
1: ഞാൻ കുറച്ച് നോക്കുന്നുണ്ട് അങ്ങനെ.
0: ആ കണ്ടെയ്നർ ആകുമ്പോഴത്തേക്ക് കണ്ടെയ്നറിന്റെ ഒരു ഒരു ഒരു രസകരമായ ഒരു കാര്യമുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും.
1: വുഡിന്റെ ഒക്കെ ആകുമ്പോൾ നല്ലതായിരിക്കും.
0: ആ വുഡിന്റെ, പക്ഷെ വുഡിനൊക്കെ വരുമ്പോൾ കോസ്റ്റ്ലി ആയിട്ട്.
1: കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അതും കൂടി പ്രോഡക്റ്റിലേക്ക് വരുമല്ലോ.
0: വരും വരും വരും. അതിന്റെ കൂടെ കാശ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ വുഡ് പോലെ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ ആലോചിക്കാം. എന്നാൽ വുഡ് പോലെ തന്നെ നമുക്ക് കാണാൻ ഭംഗിയുള്ള കണ്ടെയ്നർ അതിനേക്കാൾ കുറച്ച് കോസ്റ്റ് കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ആലോചനകൾ തുടങ്ങിയിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്.
1: കണ്ടെയ്നർ ഞാൻ ആലോചിക്കുന്നുണ്ട്. എല്ലാ സ്പേസും നിങ്ങൾ ഒരു ബോക്സിലാക്കി കൊടുക്കാവുന്ന രീതിയിൽ കണ്ടെയ്നർ, പ്ലാസ്റ്റിക് അല്ലാത്ത കണ്ടെയ്നർ നോക്കുന്നുണ്ട്.
0: നമ്മുടെ സംസാരം ഇവിടെ നിർത്തുമ്പോൾ വലിയ ഓണ്ടർപ്രണർ ആയിട്ട് വരട്ടെ.
1: താങ്ക് യു സർ.
0: അപ്പോൾ അതിലൂടെ എഴുത്തും വായനയും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വ്ളോഗ് നമ്മൾ ചെയ്യും എന്തായാലും, കാരണം നമ്മൾ ആസ് ദ പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ അതിലൂടെ എഴുത്തും വായനയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഒരു ആർജവും നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ കാണുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രോഡക്റ്റ് പോട്ടെ എന്ന്
1: ആശംസിക്കുന്നു.
0: വന്നതിൽ വളരെ സന്തോഷം.
1: താങ്ക്
0: യു. എല്ലാ ഭാവങ്ങളും.
2: ഇന്നത്തെ അങ്കണത്തിൽ നിങ്ങൾ കേട്ടത് സംരംഭകയും വ്ളോഗറും എഴുത്തുകാരിയും ഒപ്പം യാത്രകളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബൈസൺ വാലി സ്വദേശി ശ്രീമതി ശരണ്യ ബിജുവുമായി ആകാശവാണി ദേവികുളം നിലയം പ്രോഗ്രാം മേധാവി ഡോക്ടർ ജയമോഹൻ NS നടത്തിയ അഭിമുഖ സംഭാഷണം.

0: സർഗ കേരളം. ഇന്ന് സർഗ കേരളത്തിൽ പി കെ ബാലകൃഷ്ണൻ, കാലത്തിന്റെ ജ്വാലാമുഖം, പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം, ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിത, കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പി കെ ബാലകൃഷ്ണൻ, കാലത്തിന്റെ ജ്വാലാമുഖം, പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം കേൾക്കാം.
1: ധിഷണയുടെ പ്രകാശനങ്ങളാണ് പി കെ ബാലകൃഷ്ണന്റെ രചനകൾ. ആഴത്തിലുള്ള വായനയുടെയും യുക്തിയാധിഷ്ഠിത ചിന്തയുടെയും കൃത്യമായ നിരീക്ഷണങ്ങളുടെയും പ്രതിഫലനങ്ങൾ അതിൽ കാണാം. പി കെ ബാലകൃഷ്ണന്റെ വിചാരലോകം താരതമ്യങ്ങളില്ലാത്തതാണ്. പരമ്പരാഗത ചിന്താസങ്കല്പങ്ങളെയും വ്യവസ്ഥാപിത സാഹിത്യ സമീപനങ്ങളെയും ജീർണിച്ച രചനാതന്ത്രങ്ങളെയും തിരസ്കരിച്ചു. കാലത്തിന്റെ തടവിൽ നിന്ന് മാറി നിന്നുള്ള ധൈഷണിക അന്വേഷണങ്ങളാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. അതുകൊണ്ട് നോവൽ, വിമർശനം, സാഹിത്യ പഠനം, ചരിത്ര ഗവേഷണം എന്നീ മേഖലകളെല്ലാം കാലത്തെ അതിജീവിക്കുന്ന കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞു. പി കെ ബാലകൃഷ്ണന്റെ 29-ാമത്തെ വയസ്സിലാണ് ആദ്യ പുസ്തകം പുറത്തിറങ്ങുന്നത്, നാരായണഗുരു. അതൊരു സ്മാരക ഗ്രന്ഥമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായാണ് പുസ്തകം തയ്യാറാക്കിയത്. ഗുരുവിന്റെ ജീവിതവും കാലവും ദർശനവും സംഭാവനകളും കണ്ടെത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ഈ സമാഹരണ ഗ്രന്ഥത്തിലൂടെ ചെയ്തത്. ഒരു പ്രത്യേക സമുദായത്തിന്റെ ആചാര്യനായാണ് ആദ്യകാലങ്ങളിൽ ഗുരുവിനെ പരിഗണിച്ചിരുന്നത്. കേരളീയ നവോത്ഥാനത്തിന്റെ ഈ ആദ്യ പഥികനെ ജീവിച്ചിരിക്കുന്ന കാലത്തിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്താനുള്ള ശ്രമങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നില്ല. ആ ചരിത്ര ദൗത്യം നിർവഹിക്കുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ആമുഖത്തിൽ എഴുതുന്നു, ഈഴവരുടെ ഇന്നത്തെ സമസ്ത സാമുദായിക സംരംഭങ്ങളുടെയും പ്രഭവകേന്ദ്രമായി നാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്ന നില ചരിത്രപരമായി മുഴുവനും ശരിയല്ല. സ്വാമിയോടും അവനവനോടും നീതി കാണിക്കുന്ന നിലയുമല്ല. പക്ഷേ ഈഴവ സമുദായത്തിന്റെ സത്യമായ ഈ തെറ്റിദ്ധാരണ അവരുടെ ഭക്തിയിൽ തീവ്രതയും ആരാധനയിൽ കടും വർണ്ണ പകിട്ടും ആരോപിക്കുന്നു. അവതാന വർണ്ണനയ്ക്കു വേണ്ടി ത്രസിക്കുന്ന ഭക്തജനങ്ങൾ ആരാധനാമൂർത്തിയെപ്പറ്റിയുള്ള പുതിയ വിവരങ്ങളോട് വൈരസ്യമുള്ള മനസ്സുള്ളവരാണ്. അങ്ങനെ സ്വാമിയെപ്പറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കൃതികൾ മിക്കതും അന്വേഷണാസക്തിയുടെ കവാടം തഴുതിട്ട് പൂട്ടിയ ആ ഭക്തിയുടെ വിഭാഗീയ അന്തരീക്ഷം അറിഞ്ഞും അറിയാതെയും ശ്വസിക്കുന്നവരായിരുന്നു. ഗുരുവിനെ മൊത്തം മലയാളിയുടെ ചിന്താജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ഈ സമാഹാര ഗ്രന്ഥത്തിലൂടെ ലക്ഷ്യമിട്ടത്. ആ ദൗത്യം പിൽക്കാലത്തെ വിവിധ സംവാദ സന്ദർഭങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും സാധ്യമാക്കി. അന്ന് വരെ പുറത്തു വന്ന അനുസ്മരണ സമാഹാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രൂപഘടനയും ഉള്ളടക്കവുമാണ് നാരായണ ഗുരുവിൻ്റേത്. കേരളത്തിലെ പ്രമുഖ മനീഷികളിലൂടെ ഗുരുവിനെ രൂപപ്പെടുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. വ്യത്യസ്ത സമീപനങ്ങളിലൂടെ വിഭിന്ന വീക്ഷണങ്ങളിലൂടെ ഗുരുവിനെ കണ്ടെത്തുകയാണിവിടെ. എൻ കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, EMS നമ്പൂതിരിപ്പാട്, സി കേശവൻ തുടങ്ങി നിരവധി പേരുടെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ കേവലമായ ഓർമ്മകളല്ല, കേരളീയ നവോത്ഥാനത്തിൻ്റെ സൂക്ഷ്മ ചിത്രങ്ങളാണ് ഈ ഗ്രന്ഥം പ്രദർശിപ്പിക്കുന്നത്. ആശാൻ കവിതയുടെ നിർദ്ധാരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആശാൻ കവിതാ പഠനങ്ങളുടെ ദീർഘസൂചിക തന്നെയുണ്ട്. മലയാളത്തിലെ വിവിധ വിമർശന സമ്പ്രദായങ്ങളുടെ ഉരകല്ലാണ് ആശാൻ കവിത. അതിൻ്റെ സൗന്ദര്യ ലാവണ്യ സങ്കല്പങ്ങളും സാമൂഹ്യ വിവക്ഷകളും ശില്പ സംവിധാനങ്ങളും നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പി കെ ബാലകൃഷ്ണൻ കുമാരനാശാൻ കവിതകൾ നടത്തുന്ന വിമർശന പഠനം, പഠന സഞ്ചാരം മലയാള കാവ്യമോർശനത്തിന്റെ സവിശേഷ അനുഭവമാണ്. കുമാരനാശാന്റെ കവിതകളെക്കുറിച്ച് പഠിക്കുക എന്നതിലുപരി പി കെ ബാലകൃഷ്ണൻ രൂപപ്പെടുത്തിയെടുത്ത കാവ്യദർശനങ്ങളെ ആ കവിതയോട് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാവ്യകലയുടെ അടിസ്ഥാന ഭാവങ്ങളും തത്വങ്ങളുമാണ് ഇവിടെ എൻ്റെ വിചാരങ്ങൾക്ക് അടിസ്ഥാനം. ഭാവവൈവിധ്യമുള്ള ഒരു മാതൃകയെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതിലൂടെ കാവ്യകലാതത്വങ്ങൾ പരോക്ഷമായി ഉപന്യസിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. കുമാരനാശാന്റെ ജീവിതത്തെയും സാമൂഹ്യ പ്രവർത്തനങ്ങളെയും കവിതകളെയും സമഗ്രമായി പരിശോധിക്കുന്ന കൃതിയാണ് കാവ്യകല കുമാരനാശാനിലൂടെ എന്ന രചന. വിഭിന്നമായ കലാസങ്കല്പങ്ങളിലൂടെയും കൃത്യമായ സാമൂഹ്യ വീക്ഷണങ്ങളിലൂടെയുമാണ് ഈ കാവ്യപ്രപഞ്ചത്തെ പി കെ ബാലകൃഷ്ണൻ സമീപിച്ചത്. ഓരോ രചനകളെയും സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട്. കൃതിയുടെ ആന്തരിക ഗൗരിമയും ശില്പ സംവിധാനവും സൗന്ദര്യ പ്രകാശവും പകർത്തിവെക്കുന്നു. പരമ്പരാഗത കാവ്യനിരൂപണത്തിന്റെ രീതിശാസ്ത്രങ്ങളെ തിരസ്കരിക്കുകയും സാമൂഹ്യ വീഴ്ചകളിൽ മാത്രം ഊന്നിയുള്ള പഠന സമ്പ്രദായങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്നു. കവിതാ പഠനത്തിന്റെ പുതിയ വഴികളാണ് പി കെ ബാലകൃഷ്ണൻ തുറന്നിട്ടുള്ളത്. മാത്രമല്ല, പിൽക്കാലത്ത് ആശാൻ പഠനങ്ങളുടെ വഴികാട്ടിയായി ഈ രചന മാറി. നോവൽ കല പി കെ ബാലകൃഷ്ണന്റെ ആത്മചേതനയിൽ ആഴത്തിൽ പടർന്നിരുന്നു. അത് മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിന് പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ പ്രേരണയായി. മാത്രമല്ല, മലയാളത്തിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നോവൽ രചനയ്ക്ക് പ്രചോദനവുമായി. നോവലിസ്റ്റുകളെ സമഗ്രമായി പഠിക്കുക മാത്രമല്ല നോവലിന്റെ കലാതന്ത്രവും ലാവണ്യ അനുഭവങ്ങളും ആഴത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. മലയാളത്തിലെ എല്ലാ കാലത്തെയും നോവൽ പഠനങ്ങളിൽ ചന്തുമേനോൻ ഒരു പഠനവും നോവൽ സിദ്ധി സാധനയും സവിശേഷ സ്ഥാനം അർഹിക്കുന്നു. നോവൽ പഠനങ്ങൾക്ക് ദിശാബോധം നൽകാൻ ഈ കൃതികൾക്ക് കഴിഞ്ഞു. എന്താണ് നോവൽ? നോവൽ കൃതിയെ സവിശേഷമാക്കി മാറ്റുന്ന രചനാതന്ത്രങ്ങൾ എന്താണ്? നോവലിസ്റ്റിന്റെ കലാസിദ്ധികൾ സവിശേഷമായി പ്രകാശിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് തുടങ്ങിയ നിരവധി ചർച്ചകൾക്കാണ് ഈ കൃതികളിലൂടെ പി കെ ബാലകൃഷ്ണൻ വഴി തുറന്നിട്ടത്. പി കെ ബാലകൃഷ്ണൻ്റെ വന്ന ആദ്യ പുസ്തകമാണ് ചന്തുമേനോൻ ഒരു പഠനം. സി ജെ തോമസിന്റെ പ്രേരണയാലാണ് ഈ കൃതി രചിച്ചത്. പല നിലകളിലാണ് ഈ പുസ്തകം ശ്രദ്ധേയമാകുന്നത്. നോവൽ സിദ്ധിയും സാധനയും മലയാള നോവൽ വിമർശനത്തിന്റെ ചരിത്രരേഖയാണ്. അത് നോവൽ പഠനത്തിന്റെ മാത്രമല്ല മലയാള നിരൂപണത്തിന്റെ കൂടിയാണ്. ഡോക്ടർ

പണിക്കർ പുസ്തകത്തിൽ എഴുതിയ ആമുഖത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. മലയാള സാഹിത്യ നിരൂപണത്തിന്റെ വീക്ഷണ ചക്രവാളം വികസിക്കുന്നതിന് ഒരു മികച്ച ദൃഷ്ടാന്തമാണ് നോവൽ സിദ്ധിയും സാധനയും. കാവ്യകലയുടെ സവിശേഷത അവതരിപ്പിച്ച കാവ്യകല കുമാരനാശാനിലൂടെ എന്ന പോലെ നോവൽ കലയുടെ അടിസ്ഥാന സ്വഭാവങ്ങളും അതിൽ പുലർത്തേണ്ട മൗലിക സവിശേഷതകളും രചനാതന്ത്രങ്ങളുമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. വിശ്വസാഹിത്യത്തിലെ മൂന്ന് എഴുത്തുകാരുടെ കൃതികളെ ഡോസ്റ്റോവ്സ്കി, കാരമസോവ് സഹോദരന്മാർ, ജെയ്ൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം അടിസ്ഥാനമാക്കിയാണ് നോവൽ ചിന്ത നടത്തിയിരിക്കുന്നത്. നോവലിന്റെ ലക്ഷണങ്ങൾ ക്രോഡീകരിക്കുന്നതിനുള്ള ശ്രമമാണ് ഈ പുസ്തകമെന്ന് പി കെ ബാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. മലയാള സാഹിത്യ വിമർശനത്തിലെ പുതിയ വഴികൾ വളർന്നുവരുന്ന കാലത്താണ് പി കെ ബാലകൃഷ്ണൻ ഈ രചന നടത്തുന്നത്. പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിന്റെ പുതിയ അനുഭവങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന കാലം, മാത്രമല്ല ആധുനിക വിമർശനത്തിന്റെ അന്തരീക്ഷവും രൂപപ്പെട്ടു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു സാഹിത്യ വിമർശനത്തിന്റെ വ്യത്യസ്തമായ ഒരു മാതൃക അവതരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പി കെ ബാലകൃഷ്ണൻ നോവൽ സിദ്ധിയും സാധനയും എഴുതുന്നത്. നോവൽ കലയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന പി കെ ബാലകൃഷ്ണൻ നോവൽ രചനയിലും ഏർപ്പെട്ടു. ആദ്യ നോവലാണ് പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോ. ഒരു പട്ടിയെ കേന്ദ്രമാക്കി കഥ പറയുകയാണ് ചെയ്തത്. ആത്മപരിഹാസത്തിന്റെയും ആത്മനിന്ദയുടെയും രൂപത്തിലാണ് ഈ നോവൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നോവലിസ്റ്റിന്റെ ദേശമാണ് ഭൂമിക. മൃഗങ്ങളും മനുഷ്യരും ചേരുന്ന ജീവിത പ്രപഞ്ചം. രാഷ്ട്രീയാഭിമുഖ്യമുണ്ടായിരുന്ന, രാഷ്ട്രീയ ചിന്തകൾ അവതരിപ്പിച്ചിരുന്ന പി കെ ബാലകൃഷ്ണന്റെ ആത്മഛായ ആ നോവലിൽ നിന്നും വായിച്ചെടുക്കാനാവും. നോവൽ എന്ന ജനപ്രിയ മാധ്യമത്തിന്റെ രസതന്ത്രം ഉൾക്കൊള്ളുന്ന രചനയല്ലിത്. സാധാരണ വായനക്കാരോട് അനായാസം സംവദിക്കാൻ ഈ നോവലിന് കഴിയുന്നില്ല. ബൗദ്ധിക പ്രകടനപരതയുടെ സാന്നിധ്യമാണ് ഇതിൽ നിഴലിക്കുന്നത്. മലയാള നോവലിലെ ഏകാന്ത വിസ്മയമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇതിഹാസത്തിന്റെ അഗാധ സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ ജീവിത ശില്പമാണിത്. നോവലിന്റെ ചരിത്ര പാരമ്പര്യത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഭാഷയുടെ അസാധാരണ ലാവണ്യത്തിലൂടെ രൂപപ്പെടുത്തിയ ആഖ്യാന മാതൃകയാണിത്. നോവലിലെ അസാധ്യമായ അന്വേഷണങ്ങളെ സാധ്യമാക്കിയ രചന ബന്ധങ്ങളുടെ സന്ദിഗ്ധതകളെ ഇതിഹാസ ആഖ്യാനത്തിലൂടെ ആവിഷ്കരിക്കുന്നു. മാത്രമല്ല മൂല്യസംഘർഷങ്ങൾ, രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ ആധുനിക വ്യാഖ്യാനങ്ങൾ എന്നിവയെല്ലാം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലൂടെ പി കെ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ നോവൽ മലയാള നോവൽ ചരിത്രത്തിലെ പ്രകാശഗോപുരമായി ഇന്നും നിൽക്കുന്നത്. വ്യാസ മഹാഭാരതത്തിലുള്ള നിരന്തര സഞ്ചാരമാണ് നോവൽ രൂപപ്പെടുത്തിയത്. ഇതിഹാസത്തിൽ നിന്ന് ഒരു നോവൽ വാർത്തെടുക്കുമ്പോൾ രചനാപരമായ നിരവധി പ്രശ്നങ്ങൾ നേരിടാം. കഥാപാത്രത്തിന്റെ വ്യക്തിത്വം, ആഖ്യാനത്തിന്റെ ഗരിമ, ശില്പഘടനയുടെ ലാവണ്യം, ഭാഷയുടെ പ്രൗഢി, അന്തരീക്ഷത്തിന്റെ വ്യത്യസ്തത, സംഭാഷണത്തിലെ ധ്വനി സാന്ദ്രത തുടങ്ങിയവ സൂക്ഷ്മമായി കൊത്തിയെടുക്കേണ്ടതുണ്ട്. ഇതിഹാസത്തോട് നീതി പുലർത്തുക എന്നത് നോവലിസ്റ്റിന്റെ വെല്ലുവിളിയാണ്. പ്രതിഭയുടെ മൗലികത സൂക്ഷിക്കുന്ന പി കെ ബാലകൃഷ്ണൻ ധീരമായ രചനാ ദൗത്യമാണ് നിർവഹിച്ചത്. നിരന്തരം പുതുക്കിപ്പണിഞ്ഞാണ് ഈ നോവൽ സൃഷ്ടിച്ചത്. ഭാഷയും സംഭാഷണങ്ങളും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. പി കെ ബാലകൃഷ്ണന് ചരിത്രമെന്നും ചിന്തയിലെ നിരന്തര പ്രചോദനമായിരുന്നു. ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയാണ് എല്ലാ ആലോചനകളും പഠനങ്ങളും വിമർശനങ്ങളും നടത്തിയത്. നാരായണ ഗുരു മുതൽ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും വരെ അത് പടർന്നു കിടക്കുന്നു. ആദ്യകാല കേരളത്തിന്റെ ചരിത്രവും നവോത്ഥാന ആധുനിക ചരിത്രവും പി കെ ബാലകൃഷ്ണന്റെ അന്വേഷണ വീഥിയിൽ എന്നും ഉണ്ടായിരുന്നു. കൃത്യമായ സാമൂഹ്യ വീക്ഷണത്തിന്റെയും തികഞ്ഞ യുക്തിയുടെയും നിശ്ചിതമായ ചിന്തയുടെയും അടിസ്ഥാനത്തിലാണ് ചരിത്ര നിഗമനങ്ങൾ രൂപപ്പെടുത്തിയത്. അത്തരം ആശയങ്ങൾ മലയാളത്തിലെ സാമ്പ്രദായിക ചരിത്ര ചിന്തകരെയും അക്കാദമിക് പണ്ഡിതരെയും പ്രകോപിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ ചരിത്ര രചനകൾ ബോധപൂർവ്വം അവർ തിരസ്കരിച്ചു. ടിപ്പു സുൽത്താൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം ചരിത്രരചനയിലെ ആദ്യ കൽപ്പുകളൊന്നാണ്. 1957 അത് എഴുതിത്തീർത്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എന്നും പൊരുതുന്ന മുസ്ലിം ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെ ഇന്ത്യൻ ദേശീയ സമരത്തിന്റെ ഭാഗമായി വിലയിരുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ദേശീയ ചരിത്രകാരന്മാർ ആ സമര പോരാളിയെ തിരസ്കരിച്ചപ്പോഴാണ് ഇത്തരമൊരു ജീവചരിത്ര രചന നടത്തിയത്. ഇന്ത്യൻ ദേശീയ ചരിത്രവും ടിപ്പു സുൽത്താന്റെ ജീവിതത്തിലെ നാടകീയ സന്ദർഭങ്ങളും കൂട്ടിയിണക്കിയാണ് ഈ ജീവചരിത്രം എഴുതിയത്. ടിപ്പു സുൽത്താനെ കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥമാണിത്. നിരവധി പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷമാണ് ഈ ഗ്രന്ഥം രചിച്ചത്. പി കെ ബാലകൃഷ്ണന്റെ അവസാന കൃതിയും ചരിത്രഗ്രന്ഥമാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും. കേരള ചരിത്ര രചനാരീതികളെ നിശിതമായി ചോദ്യം ചെയ്ത കൃതിയാണിത്. പരമ്പരാഗത അക്കാദമിക് ചരിത്രരചനാ സമ്പ്രദായത്തോട് വലിയ ഏറ്റുമുട്ടലാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. വസ്തുതകളുടെയും നിഗമനങ്ങളുടെയും ബലത്തിൽ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിയത്. ഇതിലെ പല ഭാഗങ്ങളും ചരിത്രകാരന്മാരെ പ്രകോപിപ്പിച്ചു. പി കെ ബാലകൃഷ്ണന്റെ ആത്മജീവിതത്തിന്റെ ഭാഗമായിരുന്നു സി ജെ തോമസും സി എൻ ശ്രീകണ്ഠനാരും. അയ്യോ പണിക്കരും എം കെ സാനുവും അതിലുൾപ്പെടും. കേരള സർവകലാശാലയിലെ ലൈബ്രറിയനായിരുന്ന വി വേലപ്പൻ നായർ, കവി നീലംപേരൂർ മസൂരൻ നായർ, യുഗരശ്മി പത്രാധിപർ ഇ എൻ മുരളീധരൻ നായർ എന്നിവരുമായുള്ള ഊഷ്മള ബന്ധം പുലർത്തിയിരുന്നു. ഇങ്ങനെ പരിമിതമായ സൗഹൃദ ബന്ധങ്ങളെ പി കെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ധൈക്ഷണീയ വിചാരങ്ങൾ പങ്കിടാനും രചനകൾ ചർച്ച ചെയ്യാനും സന്നദ്ധമായവരെ മാത്രമേ സൗഹൃദ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. സി ജെയുടെയും സി എന്റെയും നാടകലോകത്തെക്കുറിച്ച് പി കെ ബാലകൃഷ്ണൻ വിശദമായ പഠനങ്ങൾ എഴുതി. ആ നാടകങ്ങളിലെ ആന്തരിക സംഘർഷവും ദർശനവും കൃത്യമായി അവതരിപ്പിച്ചു.

0: ഒപ്പിച്ചു. അത് സൗഹൃദത്തിന്റെ ആദരവായിരുന്നില്ല, മറിച്ച് മലയാളത്തിലെ മികച്ച രണ്ട് നാടകലോകങ്ങളുടെ പരിചയപ്പെടുത്തലായിരുന്നു. മലയാള നാടക പഠനത്തിന്റെ സവിശേഷ മാതൃകകളാണ് അത്. പി കെ ബാലകൃഷ്ണൻ എപ്പോഴും ഒറ്റയനായിരുന്നു. ഒത്തുതീർപ്പുകൾ ആ ജീവിത പുസ്തകത്തിലില്ലായിരുന്നു. പി കെ ബാലകൃഷ്ണന്റെ വിയോഗവേളയിൽ ആത്മസുഹൃത്തായ എം കെ സാനു കരുത്തൻ ഒറ്റയാൻ എന്ന ശീർഷകത്തിന്റെ കീഴിൽ ഇങ്ങനെ എഴുതി: ലോകത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ഏറ്റവും ഏകനായി നിൽക്കുന്നവനാണ് എന്ന വാക്യം ഇബ്സന്റേതാണ്. ആ വാക്യത്തിന്റെ മുമ്പിൽ അത്ഭുതത്തോടും ആദരവോടും കൂടി പലപ്പോഴും ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ കാണുക മാത്രമല്ല, ആ മനുഷ്യനുമായി അഗാധ ബന്ധം പുലർത്തുകൂടി ചെയ്തു എന്നത് എന്റെ നേട്ടമാണ്. ആ മനുഷ്യന്റെ പേരാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണൻ, കാലത്തിന്റെ ജ്വാലാമുഖം. പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം.
2: ആഴിമല

ഓഷധിപ്രസ്ഥമേ കലേശരതി മുല്ലകൾ പൂക്കുന്ന ചൊടിയിണയിലെ സപ്തമധുരത്തിനാർത്തനാം ഭഗവാൻ കരങ്കൂപ്പി നിൽക്കുന്ന ഓഷധി

രുദ്രകൾ കല്യാണ രൂപികളാകുമെൻ തോഴികൾ സന്യാസി രാഗത്തിലാകെ തളിർത്ത്

0: കുരിശുമലയുടെ ശ്രീരുദ്രദണ്ഡകം ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗ കേരളത്തിൽ അടുത്തതായി കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് തനിയെ.
1: ഫ്ലോറയെ വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമായാണ് വേണു അവരുടെ ആ വീട്ടിലേക്ക് വരുന്നത്. വേണു വരണമെന്ന് മൃദുല ആശിച്ചിരുന്നോ എന്നറിയില്ല, വരരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നോ എന്നും അറിയില്ല. എന്തായാലും പ്രശ്നമില്ല എന്നൊരു മാനസികാവസ്ഥ ആയിരുന്നിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാവാം അയാളെ കണ്ടപ്പോൾ ഓർമ്മകളുടെ ഒരുപാടിലകൾ അവർക്കിടയിൽ വീഴാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. മറ്റൊരു സ്ത്രീയുടെ സ്വന്തമായതുകൊണ്ടാവാം അവൾ വേണുവിനെ ആദ്യം കാണുന്ന പോലെ നോക്കി. എത്രയോ വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അവൾ കാണാതെ പോയ അയാളുടെ കൈത്തണ്ടയുടെ നിറം, തിങ്ങി നിറഞ്ഞ രോമം, കാലുകൾ, വിരലുകൾ, അക്ഷരം വറ്റിപ്പോയ ചുണ്ടുകൾ, ആകെ കൂടി അയാൾക്കൊരു നിസ്സഹായതയുണ്ടായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നോ? അത് അവൾ കാണാതെ പോയതെന്തേ? കുറ്റമറ്റ ഭാര്യയും അമ്മയുമാണ് താനെന്ന് ഇന്നലെ വരെ അഹങ്കരിച്ചിരുന്ന മൃദുല. പ്രതീക്ഷിച്ചില്ല ഇല്ലേ? അയാൾ ചോദിച്ചു. സത്യത്തിൽ മൃദുലയ്ക്ക് അതിന്റെ മറുപടി അറിയില്ലായിരുന്നു. എനിക്കൊരു ലൈം ടീ വേണ്ടിയിരുന്നു. അത് അവളുടെയും ശീലമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇന്ന് ഒരു ലൈം ടീക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ അവൾ ആ ശീലമുണ്ടാക്കിയ ആളെ ഓർക്കുന്നുപോലുമില്ല. ആ ചിന്തയിലെ അസ്വാസ്ഥ്യം കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു, ഫ്ലോറ നിങ്ങളുടെ ശീലങ്ങളുമായി പൊരുത്തപ്പെട്ടോ? അയാൾ ചിരിച്ചു, പിന്നെ പറഞ്ഞു, ആ പൊരുത്തപ്പെട്ടു വരുന്നു. ലൈം ടീ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ വിസ്മയിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ജീവിതത്തിൽ നിന്ന് മറ്റെന്തൊക്കെ വെട്ടിമാറ്റേണ്ടി വന്നാലും ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം വിരൽത്തുമ്പുവരെ ത്രസിച്ചു നിന്ന് വേദനിപ്പിച്ച മനുഷ്യനാണിത്. ഇന്ന് മറ്റൊരുവളുടെ ഭർത്താവായി, അതും പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞതിന് ശേഷം ജീവിതം എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തുവെക്കുന്നത്. ലൈം ടീ ഊതി ഊതി കുടിക്കുന്നതിനിടയിൽ വേണു ചോദിച്ചു, പിന്നെ ജീവിതം എങ്ങനെ? ആ ചോദ്യം അവൾ ആസ്വദിച്ചു. അത് ചോദിക്കുമ്പോൾ അയാൾ ഒരു പുതിയ മനുഷ്യനെ പോലിരുന്നു. കണ്ടുപഴകിയതെല്ലാം, അനുഭവിച്ചു പഴകിയതെല്ലാം നൊടിയിടയിൽ ഊരിയെറിയും മട്ടിൽ ഒരു പുതുമ അയാളിലേക്ക് പൊടുന്നനെ വന്നെത്തിയ പോലെ. രണ്ടാളിന് ജീവിക്കാൻ വേണ്ടുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. തോൽവി സമ്മതിക്കാൻ ഭാവമില്ലാത്ത ഒരുവളുടെ പറച്ചിൽ പോലെ ആയി പോയോ അതെന്ന് പിന്നീട് അവൾക്ക് തോന്നിയെങ്കിലും അപ്പോഴവൾക്ക് അത് അങ്ങനെയേ പറയാനാകുമായിരുന്നുള്ളൂ. വേണു പെട്ടെന്ന് നിശബ്ദനായത് അവൾ ശ്രദ്ധിച്ചു. അവളുടെ തൊഴിൽ ഒരിക്കലും അയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വൻകിട ഹോട്ടലിലെ അടുക്കളക്കാരികളിൽ ഒരുവൾ, ഏതാനും നാൾ മുമ്പ് വരെ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി വച്ചു വിളമ്പിയിരുന്നവൾ ഇന്ന് അനേകരുടെ രുചിയെ തൃപ്തിപ്പെടുത്തുന്നു. ജീവിതം എല്ലാ അർത്ഥത്തിലും വഴിമുട്ടിയപ്പോൾ അയാളുടെ മുൻ ഭാര്യ എന്ന നിലയ്ക്ക് അയാളുടെ പങ്കുപറ്റി ജീവിക്കരുത് എന്നത് ഒരു വാശിയായി വളർന്നപ്പോൾ, ഞാൻ ജീവിക്കും എന്ന ഇച്ഛാശക്തി നിർണായകമായപ്പോൾ ഒക്കെ തോന്നിയതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ശീലിക്കുന്ന ഒന്നുണ്ട്, അടുക്കളപ്പണി. ഏത് തൊഴിൽ ചെയ്തും ജീവിക്കാം, അതിലൊരു അന്തസ്സേടിന്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് രുചിമേളങ്ങളുടെ ലോകത്ത് അവൾ എത്തിച്ചേർന്നത്. രേണു സ്കൂളിൽ നിന്ന് വരാറായോ? അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. ക്ലാസ് കഴിഞ്ഞ് അവൾ ട്യൂഷന് പോകുന്നുണ്ട്, ഹിന്ദിക്കും മാത്സിനും. അവൾ എന്നെ അന്വേഷിക്കാറില്ലേ? മൃദുല അതിന് മറുപടി പറഞ്ഞില്ല. തികട്ടി വന്ന ഗദ്ഗദം വിഴുങ്ങി അവൾ ചിരിച്ചു. നിന്റെ സ്കൂട്ടി കണ്ടീഷനല്ലേ? അയാൾ ഒരു നിമിഷം ഭർത്താവായി. കുഴപ്പമില്ല. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ ചോദിച്ചു, ഫ്ലോറയെ കൂടി കൂട്ടാമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നും ഇപ്പോഴില്ല കേട്ടോ. അതിന് അയാളും മറുപടി പറഞ്ഞില്ല. വീട്ടുകാരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ നിസ്സഹായരാക്കിക്കൊണ്ട് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഒരു രാത്രി വേണുവിനൊപ്പം ഇറങ്ങിപ്പോരുമ്പോൾ പ്രണയത്തിന്റെ കരുത്തു മാത്രമായിരുന്നു കൈമുതൽ. വേർപിരിയുമ്പോൾ വേണു പറഞ്ഞു, നിനക്ക് മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാം. കടുത്ത പുച്ഛം തോന്നി. കാരണം അത് പറഞ്ഞു തീർക്കാൻ അയാൾ അത്രത്തോളം സംഘർഷം അനുഭവിച്ചിരുന്നു. നന്ദി, സ്കൂട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ എന്റെ കയ്യിൽ അങ്ങനെ ഒരു പുരുഷനില്ല. അത് നിങ്ങളൊരു കുറ്റമറ്റ പുരുഷനായതുകൊണ്ടൊന്നുമല്ല കേട്ടോ. അന്നു രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിച്ചു. എവിടേക്കോ തകർച്ച തോന്നി, എവിടേക്കോ വേദനിക്കുകയും ചെയ്തു. കെട്ടഴിഞ്ഞ ഒരു കാറ്റ് മനസ്സിൽ കിടന്ന് ചീറി. അയാളെ കെട്ടിപ്പിടിച്ചപ്പോഴെല്ലാം ഈ നഗരത്തെ മുഴുവനാണ് അവൾ കെട്ടിപ്പിടിച്ചത്. നഗരം അവളെ സംബന്ധിച്ചിടത്തോളം പുരുഷനായിരുന്നു. ആ നഗരത്തോടൊപ്പം അയാൾ അവളെ ഉപേക്ഷിച്ചു. പ്രണയം, അവൾ വിചാരിച്ചു. അത് അവളെ സംബന്ധിച്ചിടത്തോളം എടുക്കാത്ത ഒരു നാണയത്തുട്ടാണ് ഇപ്പോൾ. അവൾ അയാളെ നോക്കി, അയാൾ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്റെ മുടി നരച്ചു തുടങ്ങിയോ? അയാൾ വിസ്മയം ഭാവിച്ചു. ക്ഷീണിച്ചിട്ടുമുണ്ട്. രണ്ട് സ്ത്രീകൾ തനിച്ച് താമസിക്കുക എന്നത് നിസ്സാരമായ കാര്യമാണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുരുഷന്മാരില്ല. അയാൾ നിശബ്ദനായി. സപ്പോട്ടയുടെ ചില്ലകൾ ജനാലയോളം വീശി നിൽക്കുന്ന ഒരു വീടായിരിക്കും അവരുടേതെന്ന് വേണുവും മൃദുലയും ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്നു. ഒരു മരത്തിന്റെ ചില്ലയില്ലാതെ ജീവിതത്തെ സ്നേഹിക്കാനാവില്ലെന്ന് അയാളും അവളും വിശ്വസിച്ചു. കൊഴുത്ത ഇലകളുള്ള ചെമ്പരത്തികൾ, പേരമരം, അങ്ങനെ കുറേയേറെ വളർത്തുമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ ജീവിതം വരച്ചിടാൻ ശ്രമിച്ചത്. ഈ വീടിന്റെ തണുപ്പിലിരിക്കുമ്പോൾ അയാൾക്ക് പലതും ഓർക്കാനുണ്ടാവും. നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കിയെന്ന് തോന്നാറുണ്ടോ? അത് ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദം നനഞ്ഞിരുന്നു. അയാൾ മുഖമുയർത്തിയതുമില്ല. ഒരിക്കലുമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്, ഞാനിപ്പോൾ കുറേയേറെ സ്വതന്ത്രയാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. ഞാനീ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. അതിലെ താന്തോന്നിത്തെയാണ് നീ സ്നേഹിക്കുന്നത്, അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ആത്യന്തികമായി നീ ഭർത്താവ് ഉണ്ടായിട്ടും അയാളില്ലാതെ ജീവിക്കേണ്ടി വന്നവളാണ്. അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വെറുതെ എന്തിനാണ് ഇത്തരം സംസാരങ്ങൾ? ജീവിതം ഒന്നേ ഉള്ളൂ. അത് നാം നമുക്കിഷ്ടമുള്ളവർക്കൊപ്പം ജീവിക്കാനുള്ളതാണ്. പകരം വെക്കാനില്ലാത്ത വേദനയുടെ, ആശ്വാസമില്ലാത്ത വേദനയുടെ വേലിയേറ്റം അയാളിൽ ഉണ്ടാവുന്നത് അവൾ കണ്ടു. അവൾ മിണ്ടിയതേയില്ല. അവൾക്ക് ശേഷം കടലുകൾ അവസാനിച്ചിരുന്നുവല്ലോ. ഞാൻ ഇറങ്ങുന്നു, വേണു എഴുന്നേറ്റു. അവൾ തടഞ്ഞില്ല, ഒന്നും പറഞ്ഞുമില്ല. അയാൾ ചെറിയ ഇടവഴിയിലേക്ക് ഇറങ്ങി. മെല്ലെ മെല്ലെ മാഞ്ഞു പോയപ്പോൾ വേദന ഒരു ചുഴലി പോലെ അവളിൽ പാഞ്ഞുണർന്നു. ചേർത്തടച്ച വാതിലിൽ അവൾ തലതല്ലി പൊട്ടിക്കരഞ്ഞു തനിയെ.
0: തനിയെ കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: പാട്ടും പൊരുളും ഗാനരചനയുടെ ആസ്വാദ്യതയും ആഴവും തേടുന്ന പരിപാടി എല്ലാ ശനിയാഴ്ചയും രാവിലെ പുലർവട്ടത്തിന്റെ രണ്ടാം പകുതിയിൽ. പാട്ടിനെ അറിഞ്ഞ് പാട്ട് ആസ്വദിക്കാം. പാട്ടും പൊരുളും.
1: നോവൽ സഞ്ചാരം. മലയാളത്തിലെ പ്രശസ്തമായ ആഖ്യായികകൾ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലൂടെ എല്ലാ ദിവസവും രാവിലെ 8:30 നോവൽ സഞ്ചാരം. നോവൽ സഞ്ചാരത്തിൽ കേൾക്കുക ഒ. ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കുക, ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ

കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. അടുത്ത നമ്പർ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ.

നാളെ രാവിലെ ഉഷമലയിൽ കേൾക്കാം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ വചന പദ്ധതി എന്ന കവിത. ആലാപനം എച്ച് രാജേഷ്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: സിഐടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ഗോപഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.

0: നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാൽ ഉൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ട്രെയിനിംഗ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർണായകമായ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഊർജം, കണക്ടിവിറ്റി, അർദ്ധചാലകം തുടങ്ങിയ മേഖലകളിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിരവധി കരാറുകളിലും രാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മന്ത്രിമാരായ KP അനിൽകുമാർ, TC സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത്

0: പ്രശ്നം നടത്തി. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂം തുറന്നു. 04936288750 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കള്ളാടിയിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി ബാധകമാണ്. തലസ്ഥാന ജില്ലയിൽ രണ്ടാം മെഡിക്കൽ കോളേജിന് എത്രയും വേഗം അനുമതി ലഭ്യമാക്കണമെന്നും ഈ അധ്യയന വർഷം പ്രവേശനം നടത്താനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായി നടന്ന ഓൺലൈൻ യോഗത്തിലാണ് മന്ത്രി ആവശ്യമുന്നയിച്ചത്. കേരളത്തിന്റെ ആവശ്യം ഗൌരവത്തോടെ കാണുന്നുവെന്നും രാജ്യത്തുടനീളം 10,000 മെഡിക്കൽ സീറ്റുകൾ സജ്ജമാക്കാൻ 15,000 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപ്പാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ഇന്ത്യയിലേക്ക് 60 കിലോമീറ്ററോളം ദൂരം ചൈനീസ് സൈന്യം കടന്നിട്ടുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോകൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നുള്ളത് അല്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ഫ്രണ്ട് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. 2008 അഹമ്മദാബാദ് തുടർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതി വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. 38 പ്രതികൾക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തവും ശിക്ഷ നൽകിക്കൊണ്ടുള്ള 2022 വിധിയാണ് ഹൈക്കോടതി ശരിവച്ചത്. വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലുകൾ ഡിവിഷൻ ബെഞ്ച് തള്ളി. 2008 ജൂലൈ 26 അഹമ്മദാബാദിൽ 70 മിനിറ്റിനിടെ ഉണ്ടായ 21 തുടർ സ്ഫോടനങ്ങളിൽ 56 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. സമയം 8:00 കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ കാശ്മീരം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയൊരു ഗാനം കേൾക്കാം.

കാശ്മീരമെന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 50 സെക്കൻഡും. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: വിദ്യാഭ്യാസ രംഗം. എല്ലാവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1ാം യൂണിറ്റായ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നു തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
1: നിങ്ങൾക്ക് വേനൽക്കാലമാണോ മഴക്കാലമാണോ ഏറ്റവും ഇഷ്ടം? ആ, അവധി കിട്ടിയാ നല്ലതാ അല്ലേ മഴക്കാലത്ത്. അതുകൊണ്ടാണ് മഴക്കാലം ഇഷ്ടം എന്ന് പറയണേ. അപ്പൊ ഇത്തരം കാലങ്ങള്, അതായത് അന്തരീക്ഷ സ്ഥിതിയാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും, നമ്മുടെ ഭൂമുഖത്ത് സസ്യജന്തുജാലങ്ങളിലും അതുപോലെ തന്നെ നമ്മളിലും മനുഷ്യരിലും പലതരത്തിലുള്ള വൈവിധ്യം തീർക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ആ പ്രദേശത്തെ കാലാവസ്ഥയാണ്. ഭൂമിയിലെ എല്ലാ പ്രദേശത്തും ഒരേപോലെയാണോ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? ഇന്ന് നമുക്ക് അന്തരീക്ഷ താപനിലയെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ച നടത്തിയാലോ? ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൗരോർജം ലഭിക്കുന്നത്? രാവിലെ വരും

ഉണ്ടാകുന്ന ചൂടാണോ നിങ്ങള് സ്കൂൾ വിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ദിവസം മുഴുവനും ഒരേ അളവിലല്ല നമുക്ക് സൗരോർജം ലഭിക്കുന്നത് എന്ന് അറിയാം. സൂര്യോദയ സമയത്തെ താപനിലയും ഉച്ച സമയത്ത് ലഭിക്കുന്ന താപനിലയും ഒരുപോലെയാണോ നമുക്ക് നോക്കിയാലോ. ഒരു പ്രദേശത്തെ അക്ഷാംശം, സൗരോർജ ലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും 12 മണിക്കാണ് സൂര്യൻ ഉച്ച സ്ഥായിലെത്തുന്നത്, അതുകൊണ്ട് ചൂട് കൂടുതൽ 12 മണിക്കാവുന്നൊക്കെയാവും നമ്മൾ വിചാരിക്കുക. നമ്മൾ കാലാവസ്ഥയൊക്കെ ഓരോ പ്രദേശത്തിന്റെ പറയുമ്പോൾ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്ന് നിങ്ങൾ കാണാറില്ലേ ന്യൂസിലൊക്കെ. ഈ കൂടിയ താപനില അളക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എന്തായിരിക്കും അതിന് കാരണം? അന്തരീക്ഷം ചൂടാകുന്നതിന് ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. സൗരവികിരണത്താൽ താപം ഉയർന്ന് ഉച്ചയോടെയാണ് അത് പാരമ്യത്തിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്നത്. ഭൗമവികിരണം അതിന്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ഭൂമിയും അന്തരീക്ഷവും തണുക്കുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുക? അതെ, സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള സമയത്താണ് കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് ദൈനീക താപാന്തരം? എന്താണ് ദൈനീക ശരാശരി ഊഷ്മാവ്? ഇവിടെ അത് കണക്കാക്കുന്ന രീതിയും നിങ്ങൾക്ക് വിലയിരുത്തലിന് ചോദിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു പ്രദേശത്ത് കൂടിയ താപനില നമ്മൾ അളക്കുന്നുണ്ട്, കുറഞ്ഞ താപനിലയും അറിയും നമുക്ക്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനീക താപാന്തരം. അപ്പൊ എങ്ങനെയായിരിക്കും ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? ഒന്ന് പറയാൻ സാധിക്കുമോ? ആ അതെ, കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ദിവസത്തെ ദൈനീക താപാന്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കണക്ക് പറയാം, നിങ്ങൾക്കൊന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ? ഒരു ദിവസത്തെ ഒരു പ്രദേശത്തെ കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കരുതുക, കുറഞ്ഞ താപനില 25 ഡിഗ്രിയും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ദൈനീക 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 25 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുന്നു? അപ്പൊ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 15 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് ദൈനീക ശരാശരി താപനില. ഒരു ദിവസത്തെ ശരാശരി താപനില കാണാന് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിൽ കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിക്കുക, അല്ലെ, അതിന്റെ ആവറേജ് കാണാ. 40 ഡിഗ്രിയിലാണ് കൂടിയ താപനില, 25 ഡിഗ്രിയാണ് കുറഞ്ഞ താപനില. അപ്പോ ആ ദിവസത്തെ ദൈനീക ശരാശരി താപനില എങ്ങനെ കാണാൻ സാധിക്കുക നമുക്ക്? 40 ഡിഗ്രി + 25 ഡിഗ്രി 65 ഡിഗ്രി കിട്ടുന്നു, അതിനെ 2 കൊണ്ട് ഹരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ശരാശരി. അപ്പൊ എത്രയാണ് ദൈനീക ശരാശരി താപനില? 32.5 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെയുള്ള കൂടുതൽ ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി നമുക്ക് ഈ ഭൂപടം ഒന്ന് നോക്കാം. ആഗോള താപ വിതരണമാണ് ഭൂപടത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എന്താണ് സമതാപരേഖകൾ എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് വരകൾ കാണുന്നുണ്ടോ? ആ വരകളുടെ പ്രത്യേകത എന്താണ്? ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് സമതാപരേഖകൾ. ഈ സമതാപരേഖകൾ എല്ലായിടത്തും ഒരുപോലെയാണോ? ചില സ്ഥലങ്ങളിൽ എന്ത് കാണുന്നുണ്ട്? അതിനൊരു വളവ് കാണുന്നുണ്ട്, അല്ലേ. എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ അക്ഷാംശത്തിലാണെങ്കിലും കരയും കടലും വ്യത്യസ്തമായി ചൂടാകുന്നത് കൊണ്ടാണ് ഈ സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. നമുക്കറിയാം, കര വേഗത്തിൽ ചൂടാകും, വേഗത്തിൽ തണുക്കും. കടലോ മുപ്പരി സാവധാനെ ചൂടാവുള്ളൂ, സാവധാനെ തണുക്കുള്ളൂ. അപ്പോ ഈ ചൂടാകുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. ഇനി നിങ്ങൾ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഒന്ന് നോക്കൂ. അവിടെ എന്താ? ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലെ ഈ

സമതാപരേഖകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവ ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായിട്ടാണ് പോകുന്നത്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് കൂടുതൽ നീല നിറത്തിൽ കാണുന്നത്? എന്താണ്? സമുദ്രങ്ങളാണ്. അപ്പൊ സമുദ്രങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെയും കരയും കടലും ചൂടാകുന്നതിനുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായി കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആഗോള താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആ ചിത്രം ഒന്ന് നോക്കൂ. അക്ഷാംശീയ സ്ഥാനം കാണിച്ചിട്ടുണ്ട് അവിടെ അല്ലേ. ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശീയ സ്ഥാനം. ഈ താപീയ മേഖലകള് ഡയഗ്രം നോക്കി കണ്ടെത്തി പട്ടികപ്പെടുത്തിയാലോ? സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്കൊന്ന് നോക്കൂ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലോട്ടടുക്കും തോറും താപനിലയിലെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഡയഗ്രം നോക്കിയിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? അതെ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ട് താപനില വളരെ കൂടുതലായിരിക്കും. ഭൂമിക്ക് നമുക്കറിയാം ഗോളാകൃതിയാണ്. മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലൊക്കെ അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതായത് ചെരിഞ്ഞിട്ടാണ് അവ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത താപീയ മേഖലകൾ രൂപം കൊള്ളുന്നതും. ഇവിടെ നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയർ, ഗൂഗിൾ എർത്ത് തുടങ്ങിയവയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അധിക വിവരങ്ങൾ, താപീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനൊക്കെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ട്ടോ. ഓക്കെ, താപനിലയെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അതും നമുക്കറിയാം. ഒരു ചിത്രം നോക്കൂ. അതില് ഉയരം കൂടുന്തോറും എന്താണ് അന്തരീക്ഷ താപനിലയിലുള്ള വ്യത്യാസം ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്? ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉയരം കൂടുന്തോറും ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറയുന്നു. അപ്പൊ ഈ പ്രതിഭാസത്തിന് ഒരു പേരുണ്ട്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പൊതുവെ അവിടെ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത താപനിലയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്. സമുദ്രത്തെ അപേക്ഷിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, കര വേഗം ചൂടാകും, വേഗം തണുക്കും. അതുകൊണ്ട് തന്നെ കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. വേറൊരു ഘടകമാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഉയരമല്ല ട്ടോ, അകലം. ഇവിടെ നോക്കൂ, ഭൂപടത്തില് A, B എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രതീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കും. നമ്മൾ അതിനെ കടൽക്കാറ്റ്, കടലിൽ നിന്നും വീശുന്ന കാറ്റിനെ കടൽക്കാറ്റ് എന്നും കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെ കരക്കാറ്റ് എന്നും പറയും. എന്നാൽ സമുദ്രത്തിൽ നിന്നും അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഭൂപടത്തിൽ സമുദ്ര സാമീപ്യമുള്ള എയിൽ ദൈനീക താപാന്തരം കുറവും ബിയിൽ കൂടുതലുമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ എന്തുകൊണ്ടാണ് മിതമായ താപനില അനുഭവപ്പെടുന്നത്? കേരളം അറബിക്കടലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കടൽക്കാറ്റും രാത്രി സമയത്ത് കരക്കാറ്റും വീശുന്നത് കൊണ്ട് തീരപ്രദേശങ്ങളിൽ അധികവും ചൂടാകാതെയും തണുത്തു പോകാതെയും നിലനിർത്താനാകുന്നുണ്ട്. അടുത്തത് പറയുന്നതാണ്

0: സമുദ്രജല പ്രവാഹങ്ങൾ. നമുക്കറിയാം ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി രേഖപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്, ശീതജല പ്രവാഹങ്ങളിലുണ്ട്. അത് കടന്നു പോകുന്ന തീരപ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോ ഈ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും അന്തരീക്ഷ താപനിലയെ യഥാക്രമം ഉഷ്ണജല പ്രവാഹങ്ങളാണെങ്കിൽ കൂട്ടും, ശീതജല പ്രവാഹങ്ങളാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, അതൊരു ഉഷ്ണജല പ്രവാഹമാണ്. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയാണ് അത് പോകുന്നത്. യൂറോപ്പിലെ കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിലെ ലാബ്രഡോർ ശീതജല പ്രവാഹം. അതിന്റെ സ്വാധീനം കൊണ്ട് കാനഡ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്ന സ്ഥിതിയുണ്ട്. അപ്പോ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും ഏത് തീരത്തിലൂടെയാണോ പോകുന്നത് അവിടെ അന്തരീക്ഷ താപനില യഥാക്രമം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇനി നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെയാണ് അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നത്? അവിടെയും നമുക്ക് ചിത്രം നിരീക്ഷിക്കാനുണ്ട്. എ ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. പർവ്വത ചെരിവുകളിലെ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക എന്ന ചോദ്യമാണ്. ഏതാണ് സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവ് എന്നുള്ളതൊന്ന് നോക്കൂ. അതെ, ബി ആണ്. അപ്പോ താരതമ്യേന താപനില കൂടുന്നത് എവിടെയായിരിക്കും? സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകൾ. വിപരീത ചെരിവുകളിലാണെങ്കിലോ താപനില കുറവായിരിക്കും. അപ്പൊ ഭൂപ്രകൃതിക്കനുസരിച്ചും ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. അതെ, അക്ഷാംശീയ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്രജല പ്രവാഹങ്ങൾ, ഭൂപ്രകൃതി. അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഭൗമോപരിതല താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിലെ താപനില വ്യത്യാസങ്ങൾക്ക് എങ്ങനെ കാരണമാകുന്നു എന്ന് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ഒന്നാം യൂണിറ്റിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്തത് തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി, സമയം 9:30.
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് മാവേലിക്കര ചന്ദ്രദാസ്. കഥ യുഗപ്രവാചകൻ.
5: ശ്രീനാരായണ ഗുരുദേവന്റെ മഹച്ചരിതം ഒരു കഥാപ്രസംഗ രൂപത്തിൽ സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു യുഗപ്രവാചകൻ.

സഹൃദയരെ, കേരളത്തിന്റെ തലസ്ഥാനമായ അനന്തപുരിക്കടുത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭവനമുണ്ട്, വയൽവാരം വീട്. സുഹൃത്തുക്കളും സാത്വികരുമായിരുന്ന മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും വീട്. 1855 ഓഗസ്റ്റ് 28 പ്രഭാതത്തിൽ ഈ ഭവനത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ

എല്ലാ ശുഭലക്ഷണങ്ങളും ഒത്തുചേർന്ന ചതയം നക്ഷത്രത്തിലാണ് കുഞ്ഞ് ജനിച്ചത്. അത്ഭുതസ്തബ്ധരായി നിന്നു ഗ്രാമീണർ ജനന സമയത്ത്, കരഞ്ഞില്ല കുഞ്ഞ്. പിന്നീട് അങ്ങോട്ട് ശരീരമോടെ വാണിരുന്ന 73 സംവത്സരക്കാലവും ഗുരുദേവൻ കണ്ണീർ പൊഴിച്ചില്ല. കാരണം, ഗുരു അവതാര പുരുഷനായിരുന്നു. അതുകൊണ്ട് മാത്രമാണല്ലോ ഒരു സ്മാരകം പോലെ, ഒരു ദേവാലയം പോലെ, ഒരു നിധി പോലെ വയൽവാരം വീട് സംരക്ഷിച്ചു പോരുന്നത്.

നാട്ടുനടപ്പനുസരിച്ച് 28-ാം നാൾ കുഞ്ഞിന് നാരായണൻ എന്ന നാമകരണം ചെയ്തു. എല്ലാവരും നാണു എന്ന് വിളിച്ചു. ഇനിയും ഈ ചരിത്രത്തിന്റെ പ്രസക്തി ബോധ്യമാകണമെങ്കിൽ ആ കാലഘട്ടം കൂടി നമ്മൾ അറിയണം.

ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാനായ വേണാട്ടരജൻ ഉത്തരം തരുന്നാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജാക്കന്മാർ പൊതുവെ സ്നേഹസമ്പന്നരായിരുന്നു. എങ്കിലും രാജകൽപ്പനയെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ലായിരുന്നു. ചോദ്യം ചെയ്യുന്നവരുടെ ജീവിതം അന്നസ്തമിക്കും. സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയുമില്ലാതിരുന്ന കാലം. കൊല്ലും കൊലയും നാടുവാഴികളുടെ അവകാശമായിരുന്നു.

ഒരു സംഭവം പറയാം. രാജാവിന്റെ അനന്തരവന് ഒരു സംശയം. കബന്ധം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥമറിയണം. മാതുലനായ രാജാവിനെ വിവരം ധരിപ്പിച്ചു. ആരവിടെ? രാജകൽപ്പന മുഴങ്ങി. ഒരു ഭടൻ വന്ന് തലകുനിച്ചു വണങ്ങി നിന്നു. രാജാ ഉറയിൽ നിന്നും വാളൂരി ഭടന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ആഞ്ഞുവെട്ടി. ശരീരത്തിൽ നിന്നും ശിരസ് വേർപെട്ട് താഴെ വീണു. രക്തപ്പുഴ ഒഴുകി. ശിരസില്ലാത്ത ശരീരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനന്തരവനോട് കൽപ്പിച്ചു, മരുമകനെ, ഇതാണ് കബന്ധം. അംഗീകരിക്കപ്പെട്ട 108 ഉപനിഷത്തുക്കളുടെയും 18 പുരാണങ്ങളുടെയും 4 വേദങ്ങളുടെയും 2 ഇതിഹാസങ്ങളുടെയും ആത്മീയ പിൻബലമുള്ള മഹത്തായ ഒരു സംസ്കാരത്തിന്റെ മതമായിരുന്നു ഹിന്ദുമതം. അദ്വൈത വേദാന്തത്തിലും ഏകദൈവത്തിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന മതം. വെട്ടിയും തിരുത്തിയും പുരോഹിതന്മാർ ആ മതത്തിന്റെ മുഖം വികൃതമാക്കി. ആ വികൃതമായ മുഖത്ത് നോക്കി കവിയും ചിന്തകനുമായ ശ്രീ വയലാർ രാമവർമ്മ ഇങ്ങനെ പറഞ്ഞു.

ശങ്കരഭാഷ്യത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് രൂപകൽപ്പന ചെയ്തെടുത്തതാണ് ചാതുർവർണ്യം. ഹിന്ദുമതം രണ്ടായി വിഭജിക്കപ്പെട്ടു, സവർണനെന്നും അവർണനെന്നും. സവർണരെ നാലായി വിഭജിച്ചു, അവർക്കെല്ലാം ഓരോ ചുമതലകളും കൊടുത്തു.

സവർണനാണെങ്കിലും ശൂദ്രന് വേദം പഠിക്കുവാനോ കേൾക്കുവാനോ അവകാശമില്ലായിരുന്നു. പഠിക്കുന്നവന്റെ നാവ് മുറിക്കും, കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കും. ഇതായിരുന്നു ശൂദ്രന്റെ അവസ്ഥ. ഇനിയുമുള്ള മറ്റൊരു വിഭാഗമാണ് അവർണർ. ഇവരാണ് മണ്ണിൽ പണിയെടുക്കുന്ന അടിമകൾ.

കയറുന്നില്ല. രണ്ട് കുട്ടികളുടെയും തൊഴിലിലെ വേഗകൃത്യം പോലെ ആരാധനാ സമ്പ്രദായവും വ്യത്യസ്തമായിരുന്നു. സാത്വിക ദൈവങ്ങളായ മഹാദേവനെയും ഗണപതിയെയും മുരുകനെയും ശ്രീകൃഷ്ണനെയും പ്രതിഷ്ഠിച്ച മഹാക്ഷേത്രങ്ങളെല്ലാം ബ്രാഹ്മണരുടെ വകയായിരുന്നു. പാലും പഴവും പഞ്ചസാരയും പനിനീരും പായസവും നിവേദിക്കുന്ന ക്ഷേത്രങ്ങൾ, പ്രതിഷ്ഠയും പൂജയും എല്ലാം ബ്രാഹ്മണർ തന്നെ. അവർണർക്ക് ക്ഷേത്രങ്ങൾക്ക് പകരം കാവും ഗുരിയാലയും, ചാത്തൻ ചാമുണ്ടി യക്ഷി പേയ മാടൻ ഇവരൊക്കെയായിരുന്നു ഇവരുടെ ദൈവങ്ങൾ. മത്സ്യവും മാംസവും കള്ളും ചാരായവും ഒക്കെയായിരുന്നു നിവേദ്യങ്ങൾ. സവർണർക്കറിയാം, പൂജ കഴിയുമ്പോൾ ഈ സാധുക്കൾ ഈ നിവേദ്യമെല്ലാം ഉപയോഗിക്കുമെന്നും പിന്നീട് അത് ശീലമാക്കുമെന്നും, ബുദ്ധിവികാസം പ്രാപിക്കാതെ ഇവന്റെ തലമുറകൾ അവരുടെ അടിമകളായി നിലനിൽക്കുമെന്ന സത്യം. യാതനകളും വേദനകളും ഒരവകാശം പോലെയാണ് നൂറ്റാണ്ടുകളായി ഈ സാധുക്കൾ അനുഭവിക്കുന്നത്. വർണ്ണവിവേചനങ്ങൾ വേറെയും

ഈ ആചാരം ലംഘിക്കുന്നവരുടെ വിധി വധശിക്ഷ തന്നെ. ഹോയ് ഹോയ് ഹോയ് ഹോയ് ഹോയ് ഹോയ്. അതാ വയലിന്റെ നടുവിലൂടെയുള്ള പെരുവഴിയിലൂടെ ഒരു പല്ലക്ക് പോകുന്നു. ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്നും മറ്റൊരു ഭാര്യയുടെ വീട്ടിലേക്ക് നാടുവാഴി എഴുന്നള്ളുകയാണ്. നാലാളിൻ തോളിലിരിക്കുന്ന പല്ലക്കിൽ കരുക്കിടക്കുന്നു നാടുവാഴി. അങ്ങനെ നാടുവാഴിയുടെ ഉല്ലാസകരമായ എഴുന്നള്ളത്ത് നടക്കുകയാണ്. അതാ ഒരു ദീനരോധനം. എന്താണ് അവിടെ, എന്താണ് അവിടെ? ഒരു വഴിപോക്കനിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞു, തീണ്ടൽ ജാതിക്കാരനായ ഒരു വികലാംഗന് നാടുവാഴിയുടെ പാതയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. മാടമ്പിമാർ ആ സാധുവിനെ

ചെളിയിൽ ചവിട്ടി താഴ്ത്തി കൊല്ലുകയാണ്. നരനു നരന ശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തിണ്ടലാണു പോലും നരകം ഇവിടെ.

സവർണ ഹിന്ദുക്കളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഹിന്ദുക്കളായി തന്നെ ഇവിടെ ജീവിക്കേണ്ടി വന്ന ഒരു കൂട്ടം ഹതഭാഗ്യർ നൂറ്റാണ്ടുകളായി ഇവിടെ നരകയാതനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.

അതിന്റെ ശരി ഉത്തരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. പ്രിയമുള്ളവരെ, വയൽവാഴം വീടിന്റെ തിരുമുറ്റത്ത് ഓടിക്കളിച്ചു വളർന്ന നാരായണനിൽ ചില സവിശേഷതകൾ കണ്ടു തുടങ്ങി. മുഖത്തെപ്പോഴും പ്രസന്നഭാവം നിറഞ്ഞു നിന്നിരുന്നു. മറ്റുള്ളവർക്ക് കൗതുകവും അത്ഭുതവും ഉളവാക്കുന്ന ബാല്യമായിരുന്നു നാരായണന്റേത്. ജാതി ചിന്തയും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് അതെല്ലാം അവഗണിച്ചുകൊണ്ട് നാരായണൻ ഉല്ലസിച്ചു നടന്നു. ജാതി ചിന്തയും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് നാരായണൻ നടന്നു. തീണ്ടലും വൈത്തവും അവർണർക്കിടയിലും അന്ന് നിലനിന്നിരുന്നു. എന്നാൽ

ഇങ്ങനായിരുന്നു നാരായണന്റെ ബാല്യകാലം. നാരായണൻ 5 വയസ്സായി. ഒരു ദിവസം നാരായണനെ വീട്ടിൽ നിന്നും കാണാതായി. അയൽപക്കത്തും ബന്ധുഗ്രഹങ്ങളിലും അന്വേഷിച്ചു. നാട്ടുകാർ ആ പ്രദേശമാകെ അന്വേഷിച്ചു. നാരായണനെ കണ്ടുകിട്ടിയില്ല. നേരം സന്ധ്യയോടടുത്തു. ഇരുൾ പരന്നു തുടങ്ങി. കുട്ടിയമ്മയും ബന്ധുക്കൾ വലമുറയിട്ട് കരഞ്ഞു. ഇനി എവിടെ അന്വേഷിക്കും? അതാ വയൽവാരം വീടിന്റെ മുറ്റത്തേക്കൊരാൾ ഓടിക്കിതച്ചു വന്നു നിന്നു. നാരായണനെ ഞാൻ കണ്ടു, നാരായണനെ ഞാൻ കണ്ടു. എവിടെ എവിടെ? ദാ അവിടെ ആ കുറ്റിക്കാട്ടിനുള്ളിലുണ്ട്. എല്ലാവരും അവിടെ കൂടി. അതാ ആ കുറ്റിക്കാട്ടിനുള്ളിലെ ഒരു വൃക്ഷ ചുവട്ടിൽ കണ്ണുമടച്ചു ധ്യാന നിമഗ്നനായി ഏകാഗ്രചിത്തനായി പത്മാസനത്തിൽ ഏതോ മഹായോഗി എന്നു തോന്നും വിധം എല്ലാം മറന്നിരിക്കുന്നു നാരായണൻ. നാരായണ, മാടനാച്ചാൻ വിളിച്ചു. ഒരു ഞെട്ടലോടെ നാരായണൻ ഉണർന്നു. കുഞ്ഞിനെ വാരിയെടുത്ത് മൂർധാവിൽ ചുംബിച്ചു മാടനാച്ചാൻ. എല്ലാവരും വീട്ടിലേക്ക് നടന്നു പോകുന്ന കൂട്ടത്തിൽ മാടനാച്ചാൻ ചോദിച്ചു, നാരായണ, എന്തിനാണ് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് കാട്ടിൽ പോയി തനിച്ചിരിക്കുന്നത്? അച്ഛാ, 2 ദിവസം മുമ്പ് നമ്മുടെ വീട്ടിലൊരു മരണം നടന്നില്ലേ? നടന്നു. അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് കരഞ്ഞത് അച്ഛൻ കണ്ടില്ലേ? കണ്ടു. എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരും കളിയും ചിരിയുമായി സന്തോഷത്തോടെ കഴിയുന്നതും അച്ഛൻ കണ്ടില്ലേ? മാടനാച്ചാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ കുറ്റിക്കാട്ടിലെ വൃക്ഷച്ചുവട്ടിലിരുന്ന് ഇതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. മനുഷ്യരോട് ചോദിച്ചാൽ മറുപടി കിട്ടുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതി. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനുത്തരം തേടി പുറപ്പെട്ടു ബാലനാരായണൻ. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനു

ഉത്തരം തേടി പുറപ്പെട്ടു ബാലനാരായണൻ. ഈ സത്യാന്വേഷണമാണ് വയൽവാരം വീട്ടിലെ നാരായണനെ വിശ്വമഹാഗുരുവാക്കി മാറ്റിയത്. 5 വയസ്സിൽ നാരായണനെ എഴുത്തിനിരുത്തി. 8 വീട്ടിൽ പിള്ളമാരെന്ന് പേരുകെട്ട മാടമ്പിമാരിൽ ചില പുരോഗമനവാദികളും ഉണ്ടായിരുന്നു. സവർണ മേധാവിത്വത്തെ എതിർത്തുകൊണ്ട് അവർണരെ കൂടി അക്ഷരാഭ്യാസം ചെയ്യിക്കുന്നതിനു വേണ്ടി ചില കളരികൾ ഇവർ നടത്തിയിരുന്നു. ഇതിൽ പ്രശസ്തനായ മൂത്ത നാരായണപിള്ള എന്ന ചെമ്പഴന്തി പിള്ളയ്ക്കാണ് നാരായണന്റെ നാവിൽ ഹരിശ്രീ കുറിക്കുവാൻ ഭാഗ്യമുണ്ടായത്. ചൊല്ലിക്കൊടുക്കുന്നതൊക്കെയും അപ്പോൾ തന്നെ ഗ്രഹിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു നാരായണൻ. ശിഷ്യന്റെ അസാധാരണമായ ഗ്രഹണശക്തിയും ബുദ്ധിശക്തിയും ഗുരുവിനെ വല്ലാതെ ആകർഷിച്ചു. മറ്റെവിടെയോ പഠിച്ച പാഠങ്ങൾ ഓർത്തെടുക്കുന്നത് പോലെയാണ് നാരായണൻ പുതിയ പാഠങ്ങളോട് പ്രതികരിച്ചത്. ജ്യോതിഷ പണ്ഡിതൻ കൂടിയായ നാരായണപിള്ള ശിഷ്യന്റെ ജാതകം ഗണിച്ച് ഇപ്രകാരം പ്രവചിച്ചു.

ഈ കുഞ്ഞിന്റെ നാവിൽ ഹരിശ്രീ കുറിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഞാനും ഈ കുഞ്ഞിലൂടെ അറിയപ്പെടും. പാടനാശാനെ, നിങ്ങൾക്ക് 18 വയസ്സ് വരെ ഈ കുഞ്ഞിനെ പിടിച്ചു നിർത്താൻ കഴിയൂ. ചെമ്പഴന്തി പിള്ളയുടെ കളരിയിലെ പഠനം കഴിഞ്ഞു. പിന്നീട് നെല്ലൂർ എന്ന നായർ തറവാട്ടുകാരുടെ ഗുരുകുലത്തിൽ ചേർന്നു. മാടനാശാനായിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപകൻ. അമരകോശം, സിദ്ധരൂപം എന്നീ സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിച്ചു. അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും ആയുർവേദ ചികിത്സാരീതികളും പഠിച്ചു. എല്ലാ സ്വഭാവ ഗുണങ്ങളും തികഞ്ഞ ഒരു ബാലനായി നാരായണൻ വളർന്നു. സംഭവബഹുലമായ വർഷങ്ങൾ മുന്നോട്ടു നീങ്ങി. ഇതിനിടയിൽ ചെറിയ തോതിലുള്ള ഊരുചുറ്റലും നാരായണൻ തുടങ്ങി. ശംഖമുഖം, കൊച്ചുവേളി, കുളത്തൂർ, മണ്ണന്തല എന്നീ പ്രദേശങ്ങളിലേക്ക് ഊരുചുറ്റൽ വ്യാപിച്ചു. ചില ദിവസങ്ങളിൽ വീട്ടിൽ വരാതെയുമായി. മാതാപിതാക്കളും കാരണവന്മാരും ഉപദേശിച്ചു നോക്കി, യാതൊരു ഫലവും ഉണ്ടായില്ല. തിരുവനന്തപുരം നഗരത്തിന് സമീപം തമിഴരുടെ ഒരു പുസ്തകശാലയുണ്ട്. നാരായണൻ അവിടെ ഒരു നിത്യ സന്ദർശകനായി. പുസ്തക വ്യാപാരിയായി കൂടെ നിന്നുകൊണ്ട് തമിഴ് പഠിക്കുകയും കാലക്രമേണ കടയിലുള്ള പുസ്തകങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കുകയും ഒരു തമിഴ് പണ്ഡിതനായി മാറുകയും ചെയ്തു. ഈ പാണ്ഡിത്യമാണ് തിരുക്കുറൾ ഉൾപ്പെടെയുള്ള തമിഴ് ഗ്രന്ഥങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ നാരായണനെ പ്രാപ്തനാക്കിയത്. ഊരി ചുറ്റുവാൻ പോകുന്ന നാരായണൻ ഏറിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരിക പതിവായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി 18 ദിവസമായിട്ടും നാരായണൻ തിരിച്ചു വന്നില്ല. മാതാപിതാക്കളും ബന്ധുക്കളും നന്നേ വിഷമിച്ചു.

അന്വേഷിച്ചു പോയവരെല്ലാം നിരാശരായി മടങ്ങി. ശോകമുഖമായ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചുകൊണ്ട് 18-ാം ദിവസം നാരായണൻ തിരിച്ചെത്തി. എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷം വളരെ നേരം നീണ്ടു നിന്നില്ല. നാരായണന്റെ മുഖത്തും ശരീരത്തും കറുത്ത കലകളും കറുത്ത പാടുകളും. കൂടി നിന്നവർ അമ്പരന്നു പോയി. വസൂരി, വസൂരി, വസൂരി സുഖപ്പെട്ട പാടുകൾ. സാധാരണഗതിയിൽ വസൂരി വന്നാൽ സുഖപ്പെടാറില്ല. ഈ പകർച്ചവ്യാധി പിടിപെടുന്നവരെ അകലെയുള്ള വനത്തിൽ കൊണ്ടുപോയി കിടത്തി ശരീരത്തിൽ വലിയ ഭാരം കയറ്റി വെച്ച് സമൂഹത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് പതിവ്. അത്ഭുതമെന്ന് പറയട്ടെ, നാരായണൻ രോഗവിമുക്തനായിരിക്കുന്നു. നാരായണ, ഇത്രയും ദിവസം എവിടെയായിരുന്നു?

നാരായണന് 18 വയസ്സ് പൂർത്തിയായി. ജ്ഞാനസമ്പാദനത്തിനുള്ള നാരായണന്റെ ആഗ്രഹം മനസ്സിലാക്കിയ മാതാപിതാക്കൾ നാരായണനെ ഉപരിപഠനത്തിനയച്ചു. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് പുതുപ്പള്ളി എന്ന ഗ്രാമത്തിലെ പ്രശസ്തമായ വാരണപ്പള്ളി തറവാട്. അവിടെ നിന്ന് അല്പവകലയായി കുമ്മൻപള്ളി രാമൻപിള്ളയാച്ചാന്റെ ഗുരുകുലം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഉപരിപഠനത്തിനായി ഈ ഗുരുകുലത്തിലെത്തുന്നവർ ജാതി മതഭേദമന്യേ ഈ ഈഴവത്തറവാട്ടിലായിരുന്നു താമസം. തർക്കം, വ്യാകരണം, ജ്യോതിഷം, വേദാന്തം എന്നിവയെല്ലാം 3 വർഷക്കാലത്തിനുള്ളിൽ നാരായണൻ അഭ്യസിച്ചു. ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളിൽ പഠന വിഷയത്തിൽ ചില കാതലായ സംശയങ്ങൾ ഉയർന്നു വരാറുണ്ട്. അവിടൊക്കെയും നാരായണൻ മധ്യസ്ഥനാകും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പലപ്പോഴും നാരായണൻ അന്തർമുഖനായിരുന്നു. ധ്യാനത്തിലും ജപത്തിലും മൗനത്തിലും കഴിയുന്ന അവസ്ഥ. ഒരു ദിവസം നാരായണൻ ഗുരുകുലത്തിൽ എത്തിയില്ല. രാമൻപിള്ളയാച്ചൻ നാരായണനെ കുറിച്ച് കുട്ടികളോട് അന്വേഷിച്ചു. നാരായണൻ എവിടെ? ഗുരു ഇന്ന് വന്നില്ല. എന്തുകൊണ്ട്? കുറച്ച് ദിവസമായി നാരായണൻ മൗനത്തിലായിരുന്നു. ഇന്നലെ വാരണപ്പള്ളിയിലെ ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ വീണുകിടക്കുന്നത് കണ്ടു. മുഖത്ത് ജലം തളിച്ച് നാരായണനെ ഉണർത്തി. പക്ഷേ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തന്നില്ല. നാളെ നാരായണനെ കൂട്ടിക്കൊണ്ടുവരണം, ഗുരു കൽപ്പിച്ചു. അടുത്ത ദിവസം ഗുരുകുലത്തിലെത്തിയ നാരായണനെ അരികിൽ വിളിച്ച് ആശാൻ ചോദിച്ചു, ഇന്നലെ ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ വീണുകിടന്നു എന്ന് കേട്ടല്ലോ, എന്താണ് സംഭവിച്ചത് പറയൂ. ഗുരു, പറയണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള പദങ്ങൾ ഒഴുകിയെത്തുന്നില്ല. എന്നിട്ടിപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ. സംസാരിക്കുവാൻ എനിക്ക് കഴിയും, പക്ഷേ ഞാൻ കണ്ട വിസ്മയകരമായ കാഴ്ച അത് വിസ്തരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എങ്കിൽ അതൊന്ന് എഴുതിത്തരുവാൻ ശ്രമിച്ചുകൂടെ? മൗനിയായ നാരായണൻ ഏതാനും സമയം കൊണ്ടൊരു ശ്ലോകം എഴുതി ആശാന്റെ കയ്യിൽ കൊടുത്തു. രാമൻപിള്ള ആശാൻ ആ ശ്ലോകം വായിച്ചു. ഭൂയോ വൃത്തി നിവർത്തയായി ഭുവനവും സത്തിൽ തേരോ ഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദേവപ്രഭ മായാ മൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കും ആ കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം. ശ്ലോകം വായിച്ച ആശാൻ സ്തബ്ധനായി നിന്നുപോയി. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം രാമൻപിള്ള ആശാൻ ചോദിച്ചു, നാരായണ, നീ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിൽ കണ്ടു അല്ലേ? നിനക്ക് ശ്രീകൃഷ്ണ ദർശനവും ലഭിച്ചു. നാരായണൻ മൗനിയായി നടന്നകന്നു. ആ ശ്ലോകം കയ്യിൽ വെച്ചുകൊണ്ട് ആശാനും മൗനമായി നിന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ കൃതിയായ ശ്രീകൃഷ്ണ ദർശനം കുമ്മൻപള്ളിൽ രാമൻപിള്ളയാച്ചാന്റെ ഗുരുകുലത്തിൽ വെച്ച് രചിക്കപ്പെട്ടു. ആദ്യ കൃതി വായിക്കുവാനുള്ള ഭാഗ്യം ആശാനിൽ ലഭിച്ചു. പിന്നീട് രാമൻപിള്ളയാച്ചാന്റെ താല്പര്യപ്രകാരം ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയും രചിച്ചു. കൂടാതെ വിനായകാഷ്ടകം, ശ്രീഭദ്രകാളി അഷ്ടകം, ഗുഹാഷ്ടകം, നവമഞ്ജരി എന്നീ കൃതികളും വാരണപ്പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് ഗുരുദേവനാൽ രചിക്കപ്പെട്ടു. 4 വർഷത്തെ പരിപഠനത്തിന് ശേഷം സർവശാസ്ത്ര പാരംഗതനായി നാരായണൻ വാരണപ്പള്ളി വിട്ട് ചെമ്പഴന്തിയിലെത്തി. വാരണപ്പള്ളിയിൽ നിന്ന് മടങ്ങിയെത്തിയ നാരായണൻ ഈശ്വര സേവയിലും സാധുജന സേവയിലും കൂടുതൽ തൽപരനായി. ഇടയ്ക്കിടെയുള്ള ദേശാരണ്യത്തിനിടയിൽ നാരായണൻ പലതും ഗ്രഹിച്ചു. വേദങ്ങളിൽ കേട്ട നാടല്ല കണ്ടത്, ദുരാചാര സങ്കേതമാണിന്നു കേരളം. അടിമത്തമാണിവിടെ നടനമാടുന്നത്, ആചാരമെന്നതിനു പേറ്റതാരഘു. ഒരു ചെറിയ സമൂഹം ഒരു വലിയ സമൂഹത്തെ 100 ആണ്ടുകളോളം അടിമകളാക്കി അടക്കി വാഴുന്നതിന്റെ രഹസ്യം നാരായണൻ കണ്ടെത്തി. അറിവില്ലാത്തവനെ അങ്ങനെ തന്നെ നിലനിർത്തി.

0: ഉയർത്തി ആത്മീയതയുടെ പേരിൽ നടത്തുന്ന ചൂഷണങ്ങളും നാരായണൻ കണ്ടു. ഭയമോടെ കഴിയുന്ന പാവം മനുഷ്യനെ ആഭിചാരം സർപ്പദോഷം ഗണിച്ച് ചൂഷണം ചെയ്യും പുരോഹിതവർഗം ഹിന്ദുമതത്തിന്റെ ശാപമാണൊക്കെയും. ഈ ശാപത്തിൽ നിന്നുള്ള മോചനത്തിനായി 22 വയസ്സുകാരനായ നാരായണൻ കണ്ടെത്തിയ ഉപാധിയാണ് അടിമകളുടെ അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും. ചെമ്പഴന്തിയിൽ അച്ഛൻ സ്ഥാപിച്ച ഗുരുകുലത്തിൽ നാരായണൻ അധ്യാപകനായി. കൂടാതെ തിരുവിതാംകൂറിന്റെ പല ഭാഗത്തും കുടിപ്പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. അവർണർക്ക് അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും നൽകി ഗുരുകുലങ്ങൾ നടത്തുവാൻ ചിലരെ പ്രാപ്തരാക്കുകയും ചെയ്തു. അങ്ങനെ നാണുഭക്തൻ എന്നറിയപ്പെട്ടിരുന്ന നാരായണൻ നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. എപ്പോഴും ജനമധ്യത്തിൽ ഉണ്ടായിരുന്ന നാണുവാശാനെ പെട്ടെന്ന് കാണാതായി. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. പരിഭ്രാന്തരായ ജനം നാടായ നാണുവാശാനെ അന്വേഷിച്ചു. ഒടുവിൽ കണ്ടെത്തി നെടുങ്കണ്ടയിൽ വൃത്തിഹീനമാം ചേരി പ്രദേശത്ത് അടിമത്തൊഴിലാളി പാർക്കും ചാളയിൽ ഓലമേഞ്ഞൊരു കുടിൽ കെട്ടി അതിനുള്ളിൽ അക്ഷരജ്ഞാനം പകർന്നിടുവാനായി. ജാതിഭേദമോ പ്രായഭേദമോ ഇല്ലാത്ത ഒരു പാഠശാലയായിരുന്നു അത്. ഇന്ന് ലോകം മുഴുവൻ പ്രചാരം നേടിയ വയോജന വിദ്യാഭ്യാസത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. തുടക്കം കുറിച്ചതോ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ.
1: യുഗപ്രവാചകൻ മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ സുരേഷ് താഴക്കര, ഉഷസ് പെരിങ്ങലിപ്പുറം, ശരത്ചന്ദ്രൻ ചെറിയനാട്, ഗ്രേഷ്യസ് ശൂരനാട്, ശാർങ്ങധരൻ മുതുകുളം.

ഇസൈത്തൻഡ്രലിൽ ഇനി കേൾക്കാം നൻപൻ എന്ന ചിത്രത്തിനു വേണ്ടി ക്രിഷ്, സുജിത്, സുരേഷൻ എന്നിവർ പാടിയ ഗാനം. നിവേകയ്ക്ക് വേണ്ടി ഈ ഗാനം ആവശ്യപ്പെടുന്നു നന്ദിനി ശിവൻ.

മധുര എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ പാടിയ മച്ചാൻ പേര് മധുരൈ എന്ന ഗാനം ഇസൈത്തൻ്റെ ലീൽ നന്ദിനി ശിവനു വേണ്ടി ആവശ്യപ്പെടുന്നു നിവി.

ഇസൈ തെൻട്രിൽ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പരിപാടിയിൽ ഇനി ജ്യോതി മലർന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും വാണി ജയരാമും പാടിയത്. ഈ ഗാനം ആവശ്യപ്പെടുന്നു രാജു തുറവൂർ.

മെല്ലെ തെറിയുന്നത് കഥവ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഈ ഗാനം ഇസൈ തെണ്ടലിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പൂപ്പാറയിൽ നിന്നും മണികണ്ഠൻ.

സ്പൈസ് എഫമിൻ്റെ എല്ലാ നിലയ അംഗങ്ങൾക്കും ഇസി തെൻട്രൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇതേ ഗാനം തന്നെ മറ്റൊരു ശ്രോതാവ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൽമ ജമാലുദ്ദീൻ, ഇടയക്കുന്നം. ഇസൈ തെൻട്രലിൽ ഇനി ബിൻസി ബിജു വൈക്കത്തിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. മാനസ് തനത ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയത് ചിത്രയും ഹരിഹരനും ചേർന്നാണ്.

പെരുമ്പാവൂരിൽ നിന്നും ആരുഷി ആവശ്യപ്പെടുന്ന ഗാനം ഇനി കേൾക്കാം. ചിത്രം കർണ, പാടിയത് SP ബാലസുബ്രഹ്മണ്യം, SJ.

മൊഴി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ കാട്രിൻ മൊഴി എന്ന ഗാനം ഇസൈ തെൻഡ്രലിലൂടെ കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു ശിവ മൂന്നാർ. ശിവയുടെ ഇഷ്ടഗാനം ഇതാ.

ഇസൈത്തിൻ്റെ ഇസ ചേരാനല്ലൂർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മൗനരാഗമെന്ന ചിത്രത്തിലെ ഒരു ഗാനം, പാടിയത് SP ബാലസുബ്രഹ്മണ്യവും SJാനകിയും.

പ്രിയപ്പെട്ട കൂട്ടുകാരായ നിഖ, ധന്യശ്രീ, അനന്തലക്ഷ്മി എന്നിവർക്ക് വേണ്ടി കുങ്കുമച്ചിമിഴ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ നിലവ് തൂങ്ങുമെന്ന ഗാനം ആവശ്യപ്പെടുന്നു ദേവ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണിക്കഴിഞ്ഞ് 10 മിനിറ്റും 40 സെക്കൻഡും. ഇതോടെ ഇന്നലത്തിൽ നിന്നും ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.